പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ചൂഷണം എന്നത് തെറ്റായ വാക്കാണോ? ചൂഷണം ചെയ്യുന്ന വിധമാണ് ആ വാക്കിൻ്റെ തെറ്റും ശരിയും. ഒരാളുടെ കഴിവിനെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ അന്തർലീനമായ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് വളരെ പ്രയോജനകരമാക്കുക എന്നതാണ്. അത് നന്മ നിറഞ്ഞ ചൂഷണം. എന്നാൽ ഒരാളിൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്താലോ? അതിൻ്റെ ഫലം നിശ്ചയിക്കാനാവില്ല. തൻ്റെ ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നത് ദോഷമല്ലേ? വാനോളം പുകഴ്ത്തി ഒരു പക്ഷേ ആ വ്യക്തിയിൽ ഇല്ലാത്ത കഴിവുകളുണ്ടെന്നും താങ്കളൊരു വിശിഷ്ടനാണെന്നും ചില പദവികൾക്ക് അർഹനാണെന്നുമെല്ലാം ഒരാളെ പൊള്ളയായി പ്രശംസിക്കുമ്പോൾ അതായിരിക്കാം അയാളുടെ ബലഹീനത. തൻ്റെ ചങ്ങാതിയുടെ കാര്യലബ്ധിക്ക് വേണ്ടിയുള്ള ചൂഷണമാണെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. ഞാൻ ഇത്തരം ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടോ? ആരെയെങ്കിലും വിധേയമാക്കിയിട്ടുണ്ടോ? ചൂഷണം ചെയ്യേണ്ടത് കഴിവുകളെയാണ്, ബലഹീനതയല്ല. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

0: അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ബൃംഗഗീതി എന്ന കവിത കേൾക്കാം. ആലാപനം അമീഷ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, ഇതിൽ അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ കേൾക്കാം. അവതരണം ലതാ പ്രദീപ് എളമ്പാറ. തുടർന്ന് ചിരിയും ചിന്തയും. 8:00 റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇണങ്ങൾ, ഇതിൽ ചാവശ്ശേരിയിലെ ശിവസൂര്യൻ പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം, ഇതിൽ അഥർവം എന്ന ചിത്രത്തിൻ്റെ ശബ്ദാഖ്യാനം കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ കേൾക്കാം ആകാശവാണി റിലേ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടകനേരത്തിൽ നാടകം ഭാനുമതി 2 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ബൃംഗഗീതി ആലപിക്കുന്നു അമീഷ.

0: അമീഷി ആലപിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ബൃംഗഗീതിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: വിനോദ് കുമാർ ടിവി വരികൾ എഴുതി ഹരീഷ് നമ്പ്യാർ ഈണം പകർന്ന് നിധിൻ പിള്ള ആലപിച്ച വൃശ്ചിക പുലരിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂൺ 28, മിഥുനം 14, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് ഒന്നാം റാങ്ക്, ധ്യാൻ തേജ് മണപ്പാട്ടി കണ്ണൂർ രണ്ടാം റാങ്കും കെ ആർ വിസ്മയ തൃശൂർ മൂന്നാം റാങ്കും നേടി. ഫാർമസി വിഭാഗത്തിൽ തൃശൂർ പോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടിയപ്പോൾ ജെസെ ജസ്റ്റിൻ തൃശൂർ രണ്ടാം റാങ്കും എ എൻ ദിയ ഫാത്തിമ മലപ്പുറം മൂന്നാം റാങ്കും കരസ്ഥമാക്കിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സ്വന്തം ഭൂമിയിലെ വെള്ളരി കൃഷിക്ക് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരി സർക്കാരിൽ നിന്ന് സബ്സിഡിയായി എഴുതിയെടുത്തത് 1 കോടിയോളം രൂപ. വാണിജ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡ് നൽകുന്ന തുകയാണ് മന്ത്രി സ്വന്തം പേരിലാക്കിയത്. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ചത് ഇറാനാണെന്നു പറഞ്ഞാണ് US ഇറാന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളും തീരദേശ റഡാർ കേന്ദ്രങ്ങളും ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ തെക്കൻ തുറമുഖമായ തെഹറോയിലും സിറിക്കിലും സ്ഫോടനങ്ങളുണ്ടായി. മറുപടിയായി ശനിയാഴ്ച രാവിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ US സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിൽ ഇറാന്റെ ഡ്രോണാക്രമണമുണ്ടായി. കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ സെയ്ഷൽസിന്റെ തീരരക്ഷാ സേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത അതിവേഗ നിരീക്ഷണ കപ്പലായ PS ലെപ്സ്വാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി. ഇതുകൂടാതെ 6 ആംബുലൻസുകളും 10 യൂട്ടിലിറ്റി വാഹനങ്ങളും 5 ലേസർ റേഡിയൽ ബോട്ടുകളും ഇന്ത്യ സെയ്ഷൽസിന് കൈമാറി. വിക്ടോറിയയിലെ തീരരക്ഷാസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയും പങ്കെടുത്തു. ത്രിദിന സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് മോദി സെയ്ഷൽസിലെത്തിയത്. ആ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലും പങ്കെടുക്കും. വെനസ്വേലയെ പിടിച്ചുകുലുക്കിയ ഇരട്ട ഭൂകമ്പം 68 ലക്ഷം പേരെ ബാധിച്ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. തലസ്ഥാനമായ കരാക്കസിൽ മാത്രം 20 ലക്ഷത്തോളം ഭൂകമ്പബാധിതരുണ്ട്. ഇത് വലിയ മാനുഷിക പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നതെന്ന് UNന്റെ കുടിയേറ്റ ഏജൻസിയായ IOM പറഞ്ഞു. അതിനിടെ മരിച്ചവരിലും കാണാതായവരിലും ഒട്ടേറെ വിദേശികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 കുറഞ്ഞത് 3360 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും 50,000 പേരെയാണ് കാണാതായതെന്നും രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ. കാലങ്ങളായി പരസ്പരം പോരടിക്കുന്ന ഇസ്രയേലിനും ലെബനനുമിടയിൽ സമാധാനം കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ത്രികക്ഷി കരാറിന്റെ പ്രാഥമിക രൂപരേഖയിൽ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം ലെബനനെ ആക്രമിച്ച് ഇസ്രയേൽ സൈന്യം. തെക്കൻ ലെബനനിലെ നബാട്ടിയ മേഖലയിലാണ് ശനിയാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. മേഖലയിലുള്ള ഇസ്രയേൽ സൈന്യത്തിന് ഭീഷണിയായ ഭീകരവാദികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ ചെറുവിമാനമിടിച്ച് പൈലറ്റ് മരിച്ചു. കെട്ടിടത്തിനുള്ളിലും പരിസരത്തുമുണ്ടായിരുന്ന 13 പേർക്ക് പരിക്കേറ്റു. സ്വാതന്ത്ര്യത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വന്തം ചിത്രം ഉൾപ്പെടുത്തിയ പുതിയ US പാസ്പോർട്ട് പുറത്തിറക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് പാട്രിയറ്റ് പാസ്പോർട്ട് ഡിസൈൻ പരസ്യപ്പെടുത്തിയത്. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർമന്ദിറിൽ സമരം തുടരുകയാണ്. CJPയുടെ സമരത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കും ഞായറാഴ്ച പങ്കെടുത്തുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. കോൺഗ്രസിനും ഇടത് കക്ഷികൾക്കും മുസ്ലിം ലീഗിനും പിന്നാലെ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകവും DMK സഖ്യം വിട്ടു. എന്നാൽ DMK ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 പാർട്ടി MLA സഖ്യത്തിൽ തുടരും. ധാന്യവിതരണത്തിലെ വെട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം റേഷൻ വിതരണ രീതികളിൽ മാറ്റം വരുത്തുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്താനും അന്ത്യോദയ അന്നയോജന റേഷൻ വിഹിതത്തിൽ മാറ്റം വരുത്താനുമുള്ള നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഇതും സമ്പൂർണ്ണ അഴിച്ചുപണിയുടെ ഭാഗമാണ്. കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മോഹിത് മൽഹോത്രയെയും നിയമിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് SIT കണ്ടെത്തൽ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ

0: പ്രതിനിധികളും ചേർന്നുള്ള കൂടിയാലോചന പ്രകാരം 2025 നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചെന്ന് ട്രസ്റ്റ് ശനിയാഴ്ച സ്ഥിരീകരിച്ചു. രണ്ടുപേരുടെയും രാജിക്കത്ത് ലഭിച്ചെന്നും അവരുടെ കാര്യത്തിൽ അടുത്ത ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരി പ്രസ്താവനയിൽ അറിയിച്ചു. എം ജി സർവകലാശാലയ്ക്ക് പിന്നാലെ കേരള കാർഷിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ വി സിയെ നിയമിച്ചു. നിലവിൽ വി സിയായ ഡോക്ടർ ബി അശോകിനെ മാറ്റി പകരം നിയമനത്തിന് 3-അംഗ പാനൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചാൻസലറായ ഗവർണറെ ഏൽപ്പിച്ചിരുന്നു. ഈ പാനൽ തള്ളിയാണ് കാർഷിക സർവകലാശാലയിലെ തന്നെ ഡോക്ടർ ടി സജിത റാണിയെ വി സിയായി നിയമിച്ചത്. സർക്കാരുമായി കൂടിയാലോചിച്ച് ഗവർണർ താൽക്കാലിക വി സിയെ നിയമിക്കണമെന്നാണ് കാർഷിക സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥ. എം ജിയിലെ നിയമത്തിൽ താൽക്കാലിക വി സിയെ ഗവർണർക്ക് നിയമിക്കാമെന്നും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് കിരീടം. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 2nd സ്ഥാനത്തും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് 3rd സ്ഥാനത്തുമെത്തി. സംസ്ഥാന സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടങ്ങി. 14 ജില്ലകളിലെയും സെലക്ഷൻ ടൂർണമെന്റുകളിൽ വിജയിച്ച 100 ചെസ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആറളം പുനരധിവാസ മേഖലയിൽ പൂക്കുണ്ടിൽ പട്രോളിംഗ് നടത്തിയിരുന്ന വനം ദ്രുതകർമ്മസേന അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന കുത്തിമറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 സേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:30 മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം സജ്ജീകരിച്ച 1573 ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാറിനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. നെർവേലിയിൽ വെച്ചാണ് ശനിയാഴ്ച രാത്രി 10 കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും കൂത്തുപറമ്പ് പോലീസും ചേർന്ന് കഞ്ചാവ് കടത്ത് പിടികൂടിയത്. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പേ അവ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണിത്. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നടപടി. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയയാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂർ സ്വദേശി വിറക് രാധാകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യചോർച്ചയുടെ പ്രഭവ കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ചോദ്യപേപ്പറും ചോർന്നു. ഇതോടെ 1028 കേന്ദ്രങ്ങളിലായി 400,000+ പേർ ഞായറാഴ്ച എഴുതേണ്ട പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി പുറത്തുവിട്ടിട്ടില്ല. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമേരിക്കയിൽ നിയമ നടപടി നേരിടുന്ന അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും 6 കൂട്ടുപ്രതികൾക്കുമെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം US ഫെഡറൽ കോടതി തള്ളി. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നൽകിയ വാദങ്ങൾ മതിയാകില്ലെന്നും വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. June 13 മതിയായ തെളിവുകൾ ഹാജരാക്കണം. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായുള്ള മുഖ്യഘട്ടത്തിലെ 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ പകൽ 11 മുതൽ July 3 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3-ാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനമുണ്ടാകില്ല. ഇന്നു മുതൽ അടുത്ത ഒരാഴ്ച മെച്ചപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ പെയ്യുക. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് കേപ്പ് വെർദെ നോക്കൌട്ടിൽ. നോക്കൌട്ടിലെ എതിരാളി അർജന്റീന. സ്പെയിൻ ഉറുഗേ മത്സരത്തിൽ സ്പെയിൻ 1-0 വിജയിച്ചപ്പോൾ കേപ്പ് വെർദെ സൗദി അറേബ്യ മത്സരം ഗോൾരഹിത സമനിലയിലായി. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം 5-1 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഈജിപ്തും ഇറാനും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിലായി. ഇന്ത്യ അയർലൻഡ് 2020 മത്സരം ഇന്ന്. വൈഭവ് സൂര്യവംശി ഇന്ന് കളിക്കാൻ സാധ്യത. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വനിതകളുടെ ലോങ് ജമ്പിൽ 22 മുമ്പ് അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച ദേശീയ റെക്കോർഡ് തിരുത്തി മറ്റൊരു മലയാളി താരം ആൻസി സോജൻ. ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 6.88 മീറ്റർ ചാടിയ ആൻസി ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.

0: ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 28, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 28 വർഷത്തിലെ 179 ദിനമാണ്. ജൂൺ 28 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1651 17 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യുദ്ധമായ ബറസ്റ്റെസ്കോ യുദ്ധത്തിന്റെ ആരംഭം. 1881 ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ രഹസ്യ ഉടമ്പടി ഒപ്പുവച്ചു. 1895 സെൻട്രൽ അമേരിക്കൻ യൂണിയനിൽ നിന്നും എൽ സാൽവദോർ, ഹോണ്ടുറാസ്, നിക്കരാഗ്വ എന്നീ രാജ്യങ്ങൾ ഉടലെടുത്തു. 1922 ഐറിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ ആരംഭം. 1938 450 മെട്രിക് ടൺ പിണ്ഡമുള്ള ഒരു ഉൽക്ക അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ചിക്കോറക്കടുത്തുള്ള ഒരു വിജന പ്രദേശത്ത് പതിച്ചു. 1960 ക്യൂബയിൽ അമേരിക്കൻ ഉടമസ്ഥതയിലായിരുന്ന എണ്ണ ശുദ്ധീകരണശാലകൾ ദേശസാൽക്കരിച്ചു. 2004 17 നാറ്റോ ഉച്ചകൂടി ഇസ്താംബുളിൽ തുടങ്ങി. 2005 കാനഡ സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകുന്ന ലോകത്തെ 3-ാമത്തെ രാജ്യമായി. നരവംശാസ്ത്രജ്ഞനും എഴുത്തുകാരനും മുൻ കേരള സർവകലാശാല വൈസ് ചാൻസലറുമായ ഡോക്ടർ എ അയ്യപ്പന്റെ ചരമദിനം ജൂൺ 28.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: വചനാമൃതം.
4: വിജയത്തിന് കുറുക്കുവഴികളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, ഒപ്പം പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളൽ, ഇവയുടെ ഫലമാണ് വിജയം.
3: വചനാമൃതം.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
6: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും.

0: തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമാ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു.

0: കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31-ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73-ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः 11:00 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति. मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 35-तमं संस्करणं भविष्यति. आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति. अयम् हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज ऑन AIR इति चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति. आकाशवाणी दूरदर्शन वार्ता प्रधानमन्त्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति. हिंदी भाषायां प्रसारणस्य पश्चात् अस्य प्रसारणम् आकाशवाण्या क्षेत्रीय भाषासु अपि भविष्यति. प्रधानमन्त्री नरेन्द्र मोदी अद्य सेशेल्स देशस्य राष्ट्रपतिना पैट्रिक हर्मिनी इत्यनेन सह वार्तालापं करिष्यति. उभौ नेतारौ द्वैपाक्षिक सहयोगस्य पूर्णव्याप्तेः समीक्षां करिष्यतः तथा च परस्परस्य क्षेत्रीयान्तराष्ट्रिय विषयेषु मतानाम् आदान प्रदानं करिष्यतः. अद्य प्रधानमन्त्री श्रीमोदी सेशेल्स देशस्य राष्ट्रिय सभां सम्बोधयिष्यति. ഭാരതീയ പ്രവാസി സദസ്യൈ സഹ സംവാദമപി വിധാഷ്യതി. പശ്ചാത് പ്രധാനമന്ത്രി റോഷ് കാമൻ ഇത്യത്ര രാഷ്ട്രീയ ദിവസ സമാരോഹെ ഭാഗം ഭജിഷ്യതി. മന്ത്രാലയേന ഉക്തം യത് ഭാരതീയ രക്ഷാബലാനാം ഏകേന ദലേന സഹ ഭാരതീയ നൌസേനായാഹ ദ്വാഭ്യാം നൌകാഭ്യാം സഹ ശ്രീമോദി ഉത്സവെ ഭാഗം ഗ്രഹീഷ്യതി. പ്രധാനമന്ത്രി ശ്രീമോദി ഹ്യഃ സെഷേൽസ് ദേശസ്യ ത്രിദിവസീയ യാത്രായാം വിക്ടോറിയ നഗരം സംപ്രാപ്തവാൻ. വിമാനസ്ഥാനകെ സെഷേൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യനേന തസ്യ ഭവ്യം സ്വാഗതം വിഹിതം. കേന്ദ്രീയ വാണിജ്യ ഉദ്യോഗ മന്ത്രി പീയൂഷ് ഗോയല ഭാരതീയ സംവായ വിശേഷാൻ ഭാരത് യുകെ വ്യാപക ആർത്ഥിക വ്യാപാര സന്ധേ CETA ഇത്യസ്യാന്തർഗതം ഉദയോന്മുഖാവസരാൻ സുസ്ഥിര വ്യാപാര വൃദ്ധൌ പരിവർത്തയിത്തും യുകെ ദേശസ്യ സമകക്ഷൈ സഹ സമ്പർക്കം സുദൃഢം കർത്തും പ്രാർത്ഥയത്. ലണ്ടൻ നഗരെ ഭാരത് യുകെ പ്രഗതി വ്യാപാര പൂർണ്ണ സമ്മേളനെ സഹഭാഗിനാം നേതൃത്വാവധൌ മന്ത്രിണ ഇദമുക്തം. ദില്ല്യാഹ മുഖ്യമന്ത്രി രേഖാ ഗുപ്താവര്യ സാവധാനം കൃതവതി യത് യാനി കോച്ചിംഗ് ഇതി പ്രശിക്ഷണ കേന്ദ്രാണി അനിവാര്യ സുരക്ഷാ മാനദണ്ഡാനാം പാലനം ന കരിഷ്യന്തി താനി ദില്ല്യാം കാര്യം കർത്തും നാനുമന്യന്തെ. ഏകസ്മിൻ വീഡിയോ സന്ദേശ ശ്രീമതി ഗുപ്ത അവദത് യത് ദില്ലീ സർവകാര ശീഘ്രമേവ കഠോരം നിരീക്ഷണം ബൃഹത്തരം ഉത്തരദായിത്വം ഛാത്രാണാം സുരക്ഷാം ച സുനിശ്ചേതും ദൃഢം വിനിയാമക വിധിം പ്രാവർത്തയിഷ്യതി. ഭാരത ഋതു വിഭാഗേന അദ്യ അസം മേഘാലയ ഉപഹിമാലയ പശ്ചിമ ബംഗാൾ സിക്കിം പ്രദേശേഷു അത്യധിക വൃഷ്ട്യൈ രക്തവർണീയ സഞ്ചേതന പ്രസാരിത അസ്തി. ബിഹാർ ഛത്തീസ്ഗഡ് കർണാടക കൊങ്കൺ ഗോവ ഒഡീഷ തമിഴ്നാടു പുതുച്ചേരി കരൈക്കൽ തെലങ്കാന വിദർഭ ലക്ഷദ്വീപ് അണ്ടമാൻ നിക്കോബാർ ദ്വീപേഷു അപ്പി ആഗാമി ദിനദ്വയോ കൃതെ വിഭാഗേന സഞ്ചേതന പ്രസാരിത അസ്തി. ഋതുവിഭാഗേന ഖ്യാപിതം യത് സ്വഹ ദില്ലി ഹരിയാണ ചണ്ഡീഗഢ് ഉത്തർപ്രദേശ് ഇത്യേതേഷു പ്രദേശേഷു ഉഷ്ണതരംഗസ്യ സ്ഥിതിം ഭവിഷ്യതി. ഫിഫ വിശ്വകപ്പ് ക്രീഡായാം ഇംഗ്ലണ്ട് ദേശേന അദ്യ പ്രാതഃ അമേരിക്ക ദേശസ്യ ന്യൂജേഴ്സി ക്രീഡാംഗണെ സ്വസ്യ ഗ്രൂപ്പ് എൽ ക്രീഡായാം പനാമാ ദേശം 2-0 ഇത്യങ്കൈഹി പരാജിതം. പ്രിയാഹ ശ്രോതാരഃ സംസ്കൃത ജഗതാ സംബദ്ധൈഹി വിഭിന്നൈഹി ക്രിയാകലാപൈഹി സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നെ സാർധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ ശ്രോതും പ്രഭവന്തി ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ ആരംഭിച്ചു. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം അഥവാ വെള്ള നീല റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് അഥവാ പിങ്ക് കാർഡ് തരം മാറ്റാനുള്ള അപേക്ഷകൾ ജൂലൈ 17 വരെ ഓൺലൈനായി സ്വീകരിക്കും. പോർട്ടൽ ecitizen.civilsupplieskerala.gov.in. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ്, മാത്സ്, BBA ബിരുദ കോഴ്സുകളിൽ, SSC ST വിഭാഗങ്ങളിലും കോമേഴ്സ്, ഹിസ്റ്ററി, മലയാളം കോഴ്സുകളിൽ SSC വിഭാഗത്തിലും BCA ST വിഭാഗത്തിലും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. തലശ്ശേരി ആയിത്തറ മമ്പറം GHSS HSS ഇക്കണോമിക്സ് ജൂനിയർ അഭിമുഖം ജൂലൈ 1 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്ട് പ്രകാരം കീഴ്പ്പള്ളി CHC ഈവനിംഗ് OPയിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 കളക്ടറേറ്റിൽ. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ഇസ്കോൺ കണ്ണൂരിന്റെ 17 ജഗന്നാഥ രഥയാത്ര ഉത്സവം ജൂലൈ 23-24 നടക്കും. ചാല കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
4: റേഡിയോ മലബാർ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: സ്വാഗതം.
4: ഇന്നത്തെ പ്രതികരണത്തിലെ ആദ്യത്തെ കത്ത് ബാബു ആണിക്കേരി എഴുതിയതാണ്, വായിച്ചോളൂ.
5: ഇഷ്ടങ്ങൾ ഇണങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ സ്ഥലവും അത്യാവശ്യം കുടുംബവിശേഷവും പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ.
4: ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് ഞങ്ങളും. ആരെയും പരിചയപ്പെടുത്താതിരിക്കുന്നതല്ല, പരിപാടി അവതരിപ്പിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ബാബു ആണിക്കേരിയുടെ ഒരു കത്തുകൂടിയുണ്ട്. വായനശാലയിൽ കൂടി തന്റെ പരിമിതമായ കാഴ്ചയെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഫോണിൽ കൂടി പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് രചിച്ച ചെറുകഥാ സമാഹാരമായ അദൃശ്യ സ്പർശങ്ങൾക്ക് ശ്രീ നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച അവലോകനം സത്യത്തിൽ കഥ വായിച്ചു മനസ്സിലാക്കിയ അനുഭവമായി ഓരോ അധ്യായവും തികച്ചും ലളിതവും മനസ്സിലാവുന്നതുമായ ഭാഷയിൽ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചു. കഥയും കഥാകാരനെയും അടുത്തറിയാൻ ഈ അവലോകനത്തിൽ കൂടി അവതാരകൻ നന്നായി പരിശ്രമിച്ചു എന്നാണ് ബാബു ആണിക്കേരി പറഞ്ഞിരിക്കുന്നത്.
5: രൂപേഷ് പുവത്തൂരിന്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു നന്ദാത്മജൻ കൊതേരി നടത്തിയത്. അതിനെക്കുറിച്ചാണ് ബാബു ആണിക്കേരി പരാമർശിച്ചിട്ടുള്ളത്.
4: തുടർന്നും അദ്ദേഹം പറയുന്നത് ഭാനുമതി നാടകത്തെക്കുറിച്ചാണ്. നാടകം 1 കേട്ടുവെന്നും റേഡിയോ മലബാറിന്റെ 3 വനിതാരത്നങ്ങൾ ചേർന്ന് അവിസ്മരണീയമാക്കിയ ഈ നാടകം ശ്രോതാക്കൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്നുമാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലെ യോദ്ധാക്കളുടെ കഥ മാത്രം കേട്ട ഞങ്ങൾക്ക് യുദ്ധാനന്തരം വിധവകളായ ഗാന്ധാരിയുടെയും ഭാനുമതിയുടെയും വൃഷാലിയുടെയും അന്തപുര സംഘർഷങ്ങളും നൊമ്പരങ്ങളും അനാവരണം ചെയ്യുന്ന നാടകം സൂപ്പറായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാടകത്തിൻ്റെ തുടക്കത്തിൽ 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിച്ചില്ല എന്ന് കൗരവമാതാവ് ഗാന്ധാരി പറയുന്നുണ്ട്. ദുശ്ശളയെ മറന്നുപോയതാണോ എന്നാണ് ചോദ്യം. നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു ആണിക്കേരി. യുദ്ധത്തിൽ പങ്കെടുത്ത 100 മക്കളും നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുശ്ശളയുടെ കാര്യം അവിടെ പരാമർശിക്കാതിരുന്നത്.
5: അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയിൽ നിന്നും അയച്ചതാണ്.
4: ഒരു വലിയ കത്താണ്.
5: അതെ,
4: വായിച്ചു തുടങ്ങിക്കോ.
5: കഴിഞ്ഞ ആഴ്ചയിൽ റേഡിയോ മലബാറിന്റെ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അസുരഗോത്രം നാടകത്തിൽ ശബ്ദം നൽകിയവരും മറ്റണിയറ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയായിരുന്നു. റേഡിയോ മലബാർ ഇതിനു മുൻപും പ്രക്ഷേപണം ചെയ്ത ചില നാടകങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അവലോകന പരിപാടി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മറ്റൊരു റേഡിയോ നിലയങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതായി അറിയില്ല. അതുതന്നെയാണ് റേഡിയോ മലബാറിലെ നാടക പ്രക്ഷേപണത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നാടകത്തിൽ ശബ്ദം നൽകിയ ഏറെക്കുറെ മിക്കവരും പങ്കെടുത്ത ആ പരിപാടി ഒരു മണിക്കൂർ നേരം ആ നാടകം ശ്രവിച്ച ഏതൊരു ശ്രോതാവിനെയും റേഡിയോ മലബാറിന്റെ അടുത്ത് പിടിച്ചിരുത്താൻ പര്യാപ്തമായിരുന്നു. ശബ്ദം നൽകിയവരുടെ അനുഭവങ്ങൾക്കൊപ്പം നാടകത്തിലെ പ്രധാന ശബ്ദശകലങ്ങളും കേൾപ്പിച്ചത് പരിപാടിക്ക് ഊർജ്ജസ്വലത നൽകി. അശ്വിനിയുടെ ശബ്ദമിശ്രണത്തെക്കുറിച്ച് എല്ലാവരും വാചാലരാകുകയായിരുന്നു. അശ്വിനിയുടെ വാക്കുകളിലൂടെ തന്നെ കേട്ടപ്പോഴാണ് ശബ്ദമിശ്രണത്തിന്റെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിഞ്ഞത്. ആ ചർച്ചയിലെ താരമായി മാറിയ അശ്വിനിക്ക് ഇനിയും ഈ മേഖലയിൽ ഒരുപാട് ചെയ്യാനാകട്ടെ എന്നാശംസിക്കുന്നു.
4: കത്ത് തുടരുകയാണ്. സുന്ദരമായ ഏതാനും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഏതാനും വരികൾ മനോഹരമായി ആലപിച്ച് പ്രമീള ടീച്ചർ ശ്രോതാക്കൾക്ക് സമ്മാനിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുനഃപ്രക്ഷേപണവും കേൾക്കാൻ മറന്നില്ല. തികച്ചും വ്യത്യസ്തമായ 7-ാമത്തെ വരവ് എന്ന ചിത്രത്തെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചതും ഹൃദ്യമായി. പഴയ ചിത്രങ്ങളെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തുന്നത് താരതമ്യേന കുറവാണ്. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയില്ല എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അല്ലേ?
5: ഇല്ല, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ചിത്രങ്ങൾ നമ്മൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ.
4: അപ്പൊ നമുക്ക് പഴയ ചിത്രങ്ങൾ കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാല്ലേ?
5: അതെ, ദിലീപ് വി മുഹമ്മദിന്റെ കത്ത് വീണ്ടും ഉണ്ട്, നമുക്ക് അതുകൂടി വായിച്ചിട്ട് അടുത്ത കത്തിലേക്ക് പോയാലോ?
4: അതെ, അതിലേക്ക് കൂടി പോവാം. അസുരഗോത്രം നാടകത്തെ സംബന്ധിച്ച് ശ്രോതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്തി പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ശ്രോതാക്കളോട് വോയിസ് മെസ്സേജായും ടെക്സ്റ്റ് മെസ്സേജായും അഭിപ്രായം പറയാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തോ എന്നറിയില്ല, മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ നേരത്തെ നമ്മുടെ പരിപാടി അവതരിപ്പിച്ചവരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിരുന്നല്ലോ. അതിൽ ഈ പറയുന്ന അഭിപ്രായങ്ങൾ അയച്ചവരെ കൂടി കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ അഭിപ്രായങ്ങൾ നമ്മുടെ പ്രതികരണത്തിനും ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേക പരിപാടിയായി അവതരിപ്പിക്കാൻ മാത്രമുള്ള എഴുത്തുകളോ സന്ദേശങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പ്രതികരണം മാത്രമാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
5: കത്ത് തുടരുന്നുണ്ട്. June 21 കാവ്യധാരയിൽ പുലക്കാട് രവീന്ദ്രന്റെ കവിത സംയുക്ത ആലപിച്ചത് ഭാവസാന്ദ്രമായിരുന്നു. അന്നേ ദിവസം രാവിലെ 6:45 അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് യോഗ ട്രെയിനർ സത്യനുമായി നടത്തിയ അഭിമുഖം വിലപ്പെട്ടതും അവസരോചിതവുമായി. വെട്ടുകിളി പ്രകാശ് എന്ന അഭിനേതാവിനെ അടുത്തറിയാനായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ താരസ്വരത്തിലൂടെ. വെള്ളിയാഴ്ച രാത്രി 9 ഗാനലയം എന്നാണ് അറിയിപ്പിൽ പറഞ്ഞത്. എന്നിട്ട് പ്രക്ഷേപണം ചെയ്തത് വിശേഷ ഗാനങ്ങളാണ്. ഇപ്പോൾ ഗാനലയം പ്രക്ഷേപണം ചെയ്യുന്നില്ലേ? വിശേഷ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയ ചലച്ചിത്രങ്ങളിലെ മാപ്പിളപ്പാട്ടുകൾ എല്ലാം തന്നെ മികച്ചതായിരുന്നു. ഒപ്പം സൂര്യയുടെ മികച്ച അവതരണവും തുടർന്ന് വന്ന സ്മൃതിഗീതങ്ങൾ അതും സൂര്യയുടെ അവതരണത്തിൽ മികച്ചതായി. വീണ്ടും കേൾക്കാൻ തോന്നുന്ന പഴയകാല മധുര മനോഹര ഗാനങ്ങളായിരുന്നു എല്ലാം.
4: നമ്മുടെ ഒട്ടുമിക്ക പരിപാടികളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരാളാണ് ദിലീപ് വി മുഹമ്മദ്. കൃത്യമായ വിലയിരുത്തലുകളും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും ഒക്കെ നടത്തുന്ന അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ സമ്മതിക്കുകയാണ്. ആ തെറ്റുകൾ ബോധപൂർവം ഉള്ളതല്ല, തിരുത്തലുകൾ ഉണ്ടാവും. തെറ്റുകൾ വരാതെ പരിപാടികൾ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കാം എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ദിലീപ് വി മുഹമ്മദിനോട് അറിയിക്കാനുള്ളത്. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് സുനിത സുതീഷ് ഇരിവേരിയാണ്.
5: വായിക്കട്ടെ?
4: വായിച്ചോളൂ.
5: June 20 സർഗജാലകത്തിൽ അവതരിപ്പിച്ച പേരറിയാത്തവർ എന്ന കഥ വളരെ ഇഷ്ടപ്പെട്ടു. സമകാലീന സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ വളരെ തന്മയത്വത്തോടെ കേൾവിക്കാരിലെത്തിക്കാൻ കഥാകാരിക്ക് കഴിഞ്ഞു. ഷീബ പുന്നാടിന് മനസ്സ് നിറഞ്ഞ സ്നേഹാശംസകൾ. കഥയുടെ അവതരണവും അതിമനോഹരമായിരുന്നു. അശ്വിനിക്ക് അഭിനന്ദനങ്ങൾ.
4: ആ അഭിനന്ദനങ്ങൾ നമുക്ക് അശ്വിനിയെ അറിയിക്കാം,
5: ഷീബ പുന്നാടിനെയും അറിയിക്കാം.
4: തീർച്ചയായും. എഴുത്തുകാരി ഷീബ പുന്നാട് അറിയിച്ചിട്ടുള്ള ഒരാശംസാ കത്തുകൂടിയുണ്ട്. പ്രിയപ്പെട്ട റേഡിയോ മലബാർ കുടുംബത്തിന്, June 21 രാത്രി 9 നാടക നേരത്തിലെ ഭാനുമതി നാടകത്തിൻ്റെ ആദ്യ ഭാഗം കേട്ടു. ഭാനുമതിയുടെ ചിന്തകളും രോഷവും നന്നായി അവതരിപ്പിച്ച അശ്വിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കലിംഗ രാജകുമാരിയും ദുര്യോധന പത്നിയുമായ ഭാനുമതിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. എൻ്റെ ഉത്തമ സുഹൃത്ത് തന്നെയാണ് റേഡിയോ മലബാർ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്നാണ് ഷീബ പുന്നാട് അറിയിച്ചിരിക്കുന്നത്.
5: അപ്പോൾ ഭാനുമതിയുടെ അവസാന ഭാഗം ഇന്ന് രാത്രി 9 മണിക്കുണ്ട് കേൾക്കുക. ഇതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. റേഡിയോ മലബാറിനെ തുടർന്നും പിന്തുണയ്ക്കുക.
4: ഈ സ്നേഹ സന്ദേശം അയച്ചതിന് ഷീബ പുന്നാടിന് നന്ദി അറിയിക്കുന്നു. അടുത്ത കത്തിലേക്ക്.
5: വീണ്ടും ഭാനുമതി നാടകത്തെക്കുറിച്ചാണ് വന്നിട്ടുള്ളത് കത്ത്. ലതാ ബാബു ഞണ്ടാടിയാണ് അയച്ചത്. ഭാനുമതി നാടകം 1-ാം ഭാഗം കേട്ടു. ഷോ, എന്തു പറയാൻ, കുളിരു കോരുന്നു ഓരോ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴും. പ്രത്യേകിച്ച് ഭാനുമതിയുടെ മഹാഭാരതത്തിലെ അധികം കേട്ടിട്ടില്ലാത്ത കഥാതന്തുവും കഥാപാത്രങ്ങളും. രചയിതാവ് കൃഷ്ണകുമാർ സാറിന് നമോവാകം. 2-ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നു. ഗഡോൽക്കജൻ എന്ന നാടകം ഏതോ ഒരു ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. ആ നാടകവും നല്ലതായിരുന്നു. ഭാനുമതി 1-ാം ഭാഗം കേട്ടപ്പോൾ തന്നെ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്ന് ഓഫീസിൽ പോയില്ല, അതുകൊണ്ട് എഴുതാൻ സമയവും കിട്ടി. റേഡിയോ മലബാർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണകുമാർ സാർ, രാമകൃഷ്ണൻ സാർ, ബൈജു, അശ്വിനി, സൂര്യ, ചന്ദ്രലേഖ എല്ലാവർക്കും ആശംസകൾ.
4: ആ ആശംസകളും നമുക്ക് ഓരോരുത്തരിലേക്ക് പകുത്തു നൽകാം. അടുത്ത പ്രതികരണം അജിത് കുമാർ കരേറ്റ കാഞ്ഞിലേരിയിൽ നിന്നുള്ളതാണ്. ഭാനുമതി എന്ന നാടകത്തിൻ്റെ അവതരണം കേട്ടപ്പോൾ നാടകരചനയുടെ ശൈലി വില്യം ഷേക്സ്പിയറിൻ്റേതുപോലെ തോന്നുന്നു. നാടകരചയിതാവായ കൃഷ്ണകുമാർ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പുതിയ ശൈലി ജൈത്രയാത്ര വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗത്തിനായി കാത്തിരിക്കും. ആദ്യ ഭാഗത്തുള്ള എല്ലാ അഭിനേതാക്കൾക്കും 1000 അഭിനന്ദനങ്ങൾ എന്നാണ് അജിത് കുമാർ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ള അജിത് കുമാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും കേൾക്കുക. അടുത്ത കത്തിലേക്ക് പോകാം. ജൂൺ 21 രാവിലെ ചിരിയും ചിന്തയും KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിച്ച സൗജന്യ യാത്ര ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു സന്ദേശം ആമിനത്താത്തയും കരുണനും മാഷും കൂടി മനോഹരമാക്കി അവതരിപ്പിച്ചു. അന്ന് രാത്രി സർഗജാലകത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ കഥ രാമകൃഷ്ണൻ പഴശ്ശി വളരെ മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ കേട്ടിരുന്നു പോയി. 25 മിനിറ്റ് പോയതേ അറിഞ്ഞില്ല. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഭാനുമതി നാടകം സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം ശബ്ദം നൽകി ഭംഗിയാക്കി, ഒപ്പം പ്രക്ഷേപണത്തിൻ്റെ ഒരു പിഴവ് കൂടി ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 6:40 പ്രക്ഷേപണം ചെയ്ത ഭക്തിഗാനം മുയ്യം മനോജിൻ്റെ വരികൾ എന്ന് പറഞ്ഞ് തമ്പാൻ മട്ടന്നൂരിൻ്റെ വരികളാണ് പ്രക്ഷേപണം ചെയ്തത് എന്ന് തമ്പാൻ മട്ടന്നൂർ തന്നെയാണ് ഈ പ്രതികരണത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. തമ്പാനട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ശരിയാണ്. അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് തെറ്റുവരാതെ നമുക്ക് നോക്കാം.
5: രൂപേഷ് പുകത്തൂരിൻ്റെ കഥാസമാഹാരത്തെ വളരെ മനോഹരമായിട്ട് തന്നെ നന്ദാത്മജൻ അവലോകനം ചെയ്തു എന്ന് തമ്പാൻ മട്ടന്നൂർ കൂടി അറിയിച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. അടുത്ത കത്ത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയിൽ നിന്നും അയച്ചതാണ്.
4: ഇഷ്ടങ്ങൾ ഈണങ്ങൾ ശരത്ത് അവതാരകനായി അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും നന്നായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാനുമതി എന്ന നാടകം വളരെ മികച്ചതായി എന്നും അറിയിച്ചിട്ടുണ്ട്. 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയ സൂര്യ, അശ്വിനി, ചന്ദ്രലേഖ എന്നീ അഭിനേതാക്കൾക്കും അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. 2-ാം ഭാഗം ഇതിലും സൂപ്പറാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എഴുത്ത് തുടരുന്നത് ഇങ്ങനെയാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ വളരെ സത്യസന്ധമായ കാര്യമാണ് തിങ്കളാഴ്ച രാവിലെയുള്ള പരിപാടിയിൽ അഭിമുഖത്തിൽ പങ്കെടുത്ത ആൾ പറഞ്ഞിട്ടുള്ളത്. കൊട്ടിയൂരിലെത്തുന്ന ഭക്തരെക്കുറിച്ചും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ മറ്റു പരിപാടികളെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്.
5: ഹരിതസമൃദ്ധിയെക്കുറിച്ചാണ് സരസ്വതിയേച്ചി തുടരുന്നത്. ഹരിതസമൃദ്ധിയിൽ പൊട്ടുവെള്ളരിയുടെ പരിപാലനവും അത് ഓരോ രോഗത്തിൻ്റെ പ്രതിരോധത്തിനും പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് ഉത്തമ ഔഷധമാണെന്നും ഓരോ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും എല്ലാം വിശദമായി അശ്വിനി പറഞ്ഞു.
4: ചൊവ്വാഴ്ചത്തെ വായനാവസന്തത്തിൽ മാധവിക്കുട്ടിയുടെ അടുക്കള തീപിടിച്ച രാത്രി, പുക എന്നീ പുസ്തകങ്ങളുടെ സാരാംശം CV ശീല വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. വായനശാലയിൽ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ അവലോകനം നന്ദാത്മജൻ കൊതേരി വളരെ വിശദമായി വായിച്ച് നമ്മൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചു തന്നു. അവസാന ഭാഗത്ത് അച്യുതൻ മാഷിൻ്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെയാണ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവുക. മാതാപിതാക്കളുടെ സാഹചര്യവും മനപ്രയാസവും അറിഞ്ഞു വളരണം മക്കൾ എന്നുകൂടി ഒരു ഉപദേശം കൂടി നൽകിക്കൊണ്ടാണ് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയുടെ കത്ത് അവസാനിക്കുന്നത്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം.
5: കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച വൃദ്ധസദനത്തിലേക്കുള്ള വഴി എന്ന കഥ വളരെയധികം ഹൃദയസ്പർശിയായിരുന്നു. ഈ കഥ പുനഃപ്രക്ഷേപണമാണെങ്കിലും എത്ര തവണ കേട്ടാലും ആവർത്തന വിരസത എന്നൊന്നില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ ഹൃദയസ്പർശമുള്ള പല കഥകളും പിന്നീട് റേഡിയോ നാടകരൂപത്തിൽ നമ്മുടെ കാതോരം തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നാടകങ്ങൾ ഇനിയും കേൾക്കണമെന്നുണ്ട്.
4: തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് അത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയും പ്രക്ഷേപണം ചെയ്യേണ്ടതുണ്ട്, അതിനായി ശ്രമിക്കുന്നതാണ്.
5: ഈ അടുത്ത കാലത്തെ ഇതിഹാസ ചരിത്ര കഥയിലെ ഉപകഥകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശ്രോതാക്കൾ ജീവൻ നൽകി മനോഹരമാക്കിയിരുന്നു. രചനയും സംവിധാനവും ശബ്ദമിശ്രണവും ഗംഭീരമാക്കി. എന്നാൽ ഇതിഹാസ കഥയിലെ ഉപകഥകളിലെ കഥയും കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലാത്തതിനാൽ നാടകം നന്നായി ആസ്വദിക്കാൻ പറ്റിയില്ല. അതിനാൽ പ്രതികരിക്കാനോ വിമർശിക്കാനോ പറ്റിയില്ല. എന്നാൽ റേഡിയോ മലബാറിന്റെ നാടക സൃഷ്ടികളിലെ പല നാടകങ്ങളും ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ളതാണ്. ഇനിയും നല്ല നല്ല നാടകങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തു വളരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതാണ്.
5: കത്ത് തുടരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ചിരിയും ചിന്തയിൽ രാത്രികാലങ്ങളിൽ ചായ കുടിക്കാൻ പോകുന്ന ടീമിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ കോമഡി സ്കിറ്റ് വളരെ അവസരോചിതമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരം രണ്ട് ടീമിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോഴാണ് നമ്മുടെ കരുണനെയും ആമിനത്താത്തയെയും കുട്ടിരാമേട്ടനെയും ഓർമ്മ വന്നത്. ഏതായാലും സ്കിറ്റ് നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ.
4: ഈ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്ന ആളാരാണെന്ന് മാത്രം മനസ്സിലായില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ആ പേര് കൂടി കത്തിനോടൊപ്പം വെക്കണമെന്ന് അറിയിക്കുകയാണ്.
5: ഒരു അഭിപ്രായം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മെയ് 1-നും വയലാർ ദിനത്തിനും മാത്രമല്ല, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷവും വയലാറിൻ്റെ ദാർശനിക ഗാനങ്ങൾ കേൾപ്പിച്ചുകൂടെ ഒരു മണിക്കൂർ ആസ്വാദനം വല്ലപ്പോഴും ആയിക്കൂടെ.
4: അങ്ങനെ നമ്മൾ പ്രക്ഷേപണം ചെയ്യും എന്നുകൂടി അറിയിക്കുകയാണ്.
5: അടുത്ത കത്ത് വായിക്കുകയാണ്. ജൂൺ 19 സർഗജാലകത്തിൽ അരവിന്ദാശൻ കൊതേരി എഴുതി അവതരിപ്പിച്ച അപ്പു എന്ന കഥ ഹൃദയസ്പർശിയായിരുന്നു. ശൈലജ ജനാർദ്ദനൻ എഴുതി തങ്കമണി ഉണ്ണികൃഷ്ണൻ നീലേശ്വരം രചിച്ച വ്യഥ എന്ന കവിത വളരെ മനോഹരമായി തോന്നി. ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥ അശ്വിനി അവതരിപ്പിച്ചതും നന്നായിരുന്നു. ഞങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ശൈലജ ജനാർദ്ദനനും തങ്കമണി കുഞ്ഞികൃഷ്ണനും. നമ്മുടെ സഹപ്രവർത്തകരായവർ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്ത കവിത റേഡിയോയിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് ആശംസകൾ നേരുന്നു. ഈ കഥ അയച്ചത് ഡോക്ടർ അശ്വതി, സിനി, യമുന, ബിന്ദു, കാവ്യ, സുനി, രമ്യ, ശോഭന എന്നിവരാണ്. ഇവർ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ്.
4: അവരുടെ പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. രൂപേഷ് പൂവത്തൂരിൻ്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച പരിപാടിയും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്.
5: വായനാ വസന്തത്തിലെ ഷീല സി വി അവതരിപ്പിച്ച മാധവിക്കുട്ടിയുടെ പുക എന്ന കഥയും അടുക്കളയ്ക്ക് തീപിടിച്ച രാത്രി എന്ന കഥയും അവതരണം കൊണ്ട് ഏറെ മികച്ചതായിരുന്നു എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്.
4: റേഡിയോ മലബാറിന്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത കത്ത് വായിക്കാം.
5: ഭാവഗായകന്റെ അല്ലിയാമ്പൽ പൂവുകളെ, ഗാനഗന്ധർവന്റെ ആമ്പൽ പൂവേ മുതലായവ ചെറുപ്രായത്തിൽ മൂളി നടന്ന ഗാനങ്ങളായിരുന്നു. ഇന്നും അവയുടെ ആസ്വാദനത്തിന് തെല്ലും മങ്ങലേറ്റിട്ടില്ല. ഈ രണ്ട് ഗാനങ്ങൾ 22-ാം തീയതിയിലെ ആമ്പൽ എന്ന പദം വരുന്ന മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഒരു കാലഘട്ടം പഴയകാല തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന സംഗീത സംവിധായകനായിരുന്നു ആർ സുദർശനം. നടിഗർ തിലകം ശിവാജി ഗണേശിന്റെ ആദ്യ ചിത്രമായ പരാശക്തി അടക്കം ഒട്ടേറെ ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. അക്കാലത്ത് ഉദയ ബാനറിന്റെ നിർമ്മാതാവ് കുഞ്ചാക്കോ സ്വന്തം ചിത്രമായ തിരിച്ചടിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതിലെ പാട്ടുകളെല്ലാം ശ്രോതാക്കൾ നെഞ്ചിലേറ്റിയെങ്കിലും തുടർന്ന് വിരലിലെണ്ണാവുന്ന മലയാള ചിത്രങ്ങളിലെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. 23-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങളിൽ ആർ സുദർശനം ഈണം പകർന്ന തിരിച്ചടിയിലെ വെള്ളത്താമരമൊട്ടുപോലെ, പുറമേ മാനസമണി വേണുവിൽ, വിരലൊന്നു മീട്ടിയാൽ ഇനിയത്തെ പഞ്ചമി നാളിൽ, കുടമുല്ലപ്പൂവിനും തുടങ്ങിയ ഗാനങ്ങൾ സ്മൃതിഗീതങ്ങളിൽ കേട്ട മനോഹര ഗാനങ്ങളിൽ ചിലതാണ്. ഇത്രയും വിശദമായിട്ട് എഴുതിയത് ശ്രീധരൻ അവണൂരാണ്.
4: ശ്രീധരൻ അവണൂരിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക്. ജൂൺ 24 വായനാ വസന്തത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥ അഭിലാഷ് KP പരിപ്പായി അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. കൂടാതെ കവിത എന്ന വാക്കുകൾ കോർത്തിണക്കിയ മധുരഗീതങ്ങളും ഇഷ്ടമായി എന്ന് അറിയിച്ചിരിക്കുന്നു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഷീന സരിത് നായാട്ടുപാറ കുന്നൂത്ത് നിന്ന്.
5: അടുത്ത കത്തിലേക്ക് കടക്കട്ടെ. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഐതിഹ്യവും ആരാധനാക്രമങ്ങളെയും പറ്റി വളരെ വ്യക്തമായി ഉത്സവാരംഭം മുതൽ അവസാനം വരെ ശ്രോതാക്കളിൽ എത്തിച്ച റേഡിയോ മലബാറിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് സഞ്ജീവ് അക്കാനിശ്ശേരി കത്തയച്ചിട്ടുള്ളത്.
4: അടുത്ത കത്തിലേക്ക് കടക്കാം.
5: ജേഷ്മ പ്രകാശ് നായാട്ടുപാറയുടെ കത്താണ്. പ്രിയ പ്രതികരണത്തിന്, ജൂൺ 25 രാവിലെ 7:35 പ്രക്ഷേപണം ചെയ്ത വായനാ വസന്തത്തിൽ എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥ ശിവന്യ ശിവൻ അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടമായി. അവതരണം കൊണ്ട് ആ കഥ മനോഹരമാക്കി തീർത്ത ശിവന്യക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിന് നന്ദി. ജേഷ്മ അഭിലാഷ് KP പരിപ്പായി അവതരിപ്പിച്ച വേലൂർ കൃഷ്ണൻകുട്ടിയുടെ ഏപ്രിൽ ഫൂൾ എന്ന കഥാസമാഹാരത്തിലെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥയെക്കുറിച്ചും നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
4: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് രാഗ പൂവത്തൂരാണ്. ഹൃദയവതിയായ ഒരു പെൺകുട്ടി. എം മുകുന്ദൻ്റെ കഥ വായനയുടെ വസന്തം പരിപാടിയിൽ 25-ാം തീയതി ശിവന്യ ശിവൻ അവതരിപ്പിച്ചത് ഹൃദയഹാരിയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരസ്ഫുടതയോടുകൂടിയ വായനയിൽ കൂടി കഥയിലെ കഥാപാത്രങ്ങളെ കേൾവിക്കാരുടെ മനസ്സിൻ വേദിയിൽ പ്രത്യക്ഷപ്പെടുത്താൻ ശിവന്യക്ക് സാധിച്ചു എന്നത് തന്നെ അവളുടെ വായനയുടെ മികവാണ്. ഇനിയും ഇതുപോലുള്ള കഥകൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ശിവന്യയെ ഈ കാര്യം അറിയിക്കാം, കൂടുതൽ കഥകൾ വായിക്കാൻ അവസരവും ഉണ്ടാക്കാം അല്ലേ?
5: അതെ.
4: ഇനി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. റേഡിയോ മലബാറിനെ ചില ശ്രോതാക്കൾ നെഞ്ചേറ്റുകയും നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പല കാതുകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവർ ചെയ്യുന്ന വലിയൊരു സേവനം തന്നെയാണ്. തീർച്ചയായും വലിയൊരു സേവനം തന്നെയാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ശ്രോതാക്കളോട് നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ആ തോന്നൽ ശരിയല്ല. അങ്ങനെ ഒരു മുഖം തിരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ നോക്കാം. മധുരഗീതങ്ങൾ എന്ന പരിപാടി കേൾക്കുമ്പോൾ പലപ്പോഴും ആവർത്തന വിരസതയുടെ പുഴുക്കുത്ത് വരുന്നത് കൊണ്ട് ഈ പരിപാടിയുടെ മധുരം കുറഞ്ഞു പോകുന്നുണ്ട്. ഇനിയെങ്കിലും ശ്രോതാക്കൾ അയക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. അവർ അയക്കുന്ന പാട്ട് വിഷയങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണെങ്കിൽ അവരോടത് പറയാനും മടികാട്ടരുത്. ശ്രോതാക്കളല്ലേ നിങ്ങളുടെ ശക്തി. ആ ശക്തിയെ ക്ഷയിപ്പിക്കാതിരിക്കണം. പിന്നെ സർഗജാലകത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പേരുകൾ പലപ്പോഴും അറിയിപ്പുകളിൽ പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കേൾക്കാൻ വിട്ടുപോകാറുമുണ്ട്. ഈ പ്രവണത നിങ്ങൾ സർഗജാലകത്തിൽ പങ്കെടുക്കുന്നവരോട് കാട്ടുന്ന നീതികേടാണ്. ഇതൊരു വിമർശനമായി കാണാതെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തുക. പലരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാണ് രാഗ പൂവത്തൂർ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യം, പേരുകൾ പരാമർശിക്കാതെ പോകുന്നത് അത് തിരുത്തുന്നതായിരിക്കും. പിന്നെ മധുരം കുറയാതിരിക്കാനുള്ള പരമാവധി ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന്

0: ഉണ്ടാവാറുണ്ട്. ചില പഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്, തിരുത്താൻ ശ്രമിക്കുമെന്നാണ് പറയാനുള്ളത്. ശ്രോതാക്കൾ പങ്കെടുക്കുന്ന മധുരഗീതങ്ങൾ നിർത്തിയിട്ടില്ല, അത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലൊക്കെ നമുക്ക് തുടർന്നും കേൾക്കാനുള്ള അവസരമുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തവണത്തെ പ്രതികരണത്തിൽ ഒട്ടേറെ പുതിയ ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പുതുതായി റേഡിയോ മലബാർ കേട്ടവർ റേഡിയോ മലബാറിൻ്റെ പരിപാടികളെക്കുറിച്ച് വിശദമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. ഒട്ടേറെ പേർ പരാമർശിച്ചത് അഭിലാഷ് പരിപ്പായി വായിച്ച കഥയെക്കുറിച്ചാണ്. അഭിലാഷ് ഒരുപാട് ആളുകളിലേക്ക് റേഡിയോ മലബാറിനെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം.
1: അതിനു മുന്നേ രാമേട്ടാ, നമുക്ക് ഇവരെയൊക്കെ നമ്മുടെ റേഡിയോ മലബാറിൻ്റെ കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
0: തീർച്ചയായും.
1: ഒപ്പം വരും ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാ പരിപാടികളും കേട്ട് പ്രതികരണം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
0: അതെ, നമുക്ക് പുതിയ പുതിയ ശ്രോതാക്കൾ ഉണ്ടാവുകയും അവർ കൂടുതൽ കൂടുതൽ പരിപാടികൾ കേൾക്കുകയും നമ്മുടെ പരിപാടികളെക്കുറിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മികവുറ്റതാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സൂക്ഷ്മമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
1: വായനാ വസന്തത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥ വളരെ രസകരമായി അഭിലാഷ് അവതരിപ്പിച്ചു എന്ന് കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്തിയവരുടെ പേരാണ് ഫൽഗുനൻ കെ ഡി നടുവിൽ, ശ്രീകല എം വി ചെങ്ങളായി, ആദർശ് ശ്രീകണ്ഠാപുരം, നിഷാന്ത് കാവുംഭാഗം,
0: സുനീഷ് സി പെരുവളത്തുപറമ്പ്, ശ്രീജ സി വി കോട്ടൂർ, ഷൈജ സജീവ് വേങ്ങാട്, നിതീഷ് കെ പി കണ്ണാടിച്ചാൽ, നീന കെ പി, അനഘ മൈസൂർ, വിദ്യ എടൂർ, പ്രീത കൂടാളി, സുമതി മാധവി പെരിയച്ചൂർ, ചന്ദ്രമതി രജനി നടുവിൽ തുടങ്ങിയവരാണ് ഈ പരിപാടിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ആ പരിപാടി വളരെയധികം ഹൃദ്യമായി വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നാണ്.
1: അപ്പോൾ ഈ ഒരു അഭിനന്ദനങ്ങൾ നമുക്ക് അഭിലാഷിന്.
0: തീർച്ചയായും തീർച്ചയായും. അഭിലാഷ് കെ പി വളരെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ റേഡിയോ മലബാറിനെ സൂക്ഷ്മമായി കേട്ട് വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പ്രതികരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. കഥകൾ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രതികരണത്തിൽ അത് ഉൾപ്പെടുത്താം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പ്രതികരണം, സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
0: വാട്സപ്പ് നമ്പർ 9037008960. റേഡിയോ മലബാറിൽ പ്രതികരണം അറിയിച്ചിട്ടുള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
5: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം

0: ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9-ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
3: Today we have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative.

0: initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program, which brings in its ambit as many as 62 crore individuals.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജംപിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8-ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ഇന്ന് 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ അവതരിപ്പിക്കുന്നത്

സാധാരണമായ ഒന്നിൽ നിന്ന് അസാധാരണമായ ഒന്നിലേക്ക് വളരുകയായിരുന്നു സൗമ്യ ടീച്ചറുടെ ആ സായാഹ്നം. അടുപ്പത്ത് കിടന്ന് വെട്ടിത്തെളിക്കുന്ന ഇറച്ചി ധൃതിയിൽ ഇളക്കി മറിക്കുകയായിരുന്നു. ഏറെ നേരമായി അവർ ഒരുതരം നിർമ്മമായ കണിശതയോടെ മനസ്സ് തീർത്തും പിൻവലിച്ച് എത്തേണ്ടിടത്തെത്തി മടങ്ങുന്ന

പ്രപ്പീസ് കളിക്കാരിയുടെ മെയ്വഴക്കത്തോടെ അങ്ങനെ. സൗമന ടീച്ചറുടെ മനസ്സാവട്ടെ എത്ര വലിച്ചടച്ചാലും കൊളുത്തൂരി തുറന്നു പോകുന്ന ഒരു ജനാല പോലെ അന്നത്തെ മധ്യാഹ്നത്തിന്റെ ഓർമ്മയിലേക്ക് തുറന്നുകൊണ്ടിരുന്നു. അടുക്കളയിൽ പുകമെല്ലെ നിറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഒപ്പം വെന്തു തുടങ്ങിയ ഇറച്ചിയുടെ കൊതിയൂറിക്കുന്ന മണവും. സ്വീകരണ മുറിയിൽ നിന്ന് സൗമിനി ടീച്ചറുടെ ഭർത്താവ് ടെലിവിഷന്റെ ബഹളത്തിന് മുകളിലൂടെ വിളിച്ചു പറഞ്ഞു, സൗമിനി ഇവിടെയും ഒന്ന് മനസ്സുവെക്കണേ, വെറും വയറ്റില്ല ഞങ്ങൾ ഇവനെ കമിഴ്ത്തുന്നത്. അകമ്പടിയായി ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഉല്ലാസം പതഞ്ഞ ചിരി. ചെല്ല് ക്ലാസ്സുകളുടെ അടക്കം പറച്ചിൽ, പുതിയ കുപ്പി തുറക്കുന്നതിൻ്റെ സീൽക്കാരം, സൗമിനി ടീച്ചർ എല്ലാം കേട്ടു. എന്നിട്ടും കേട്ടില്ല എന്ന് നടിച്ചു. അകത്തും പുറത്തും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പുക. ജനാലിയുടെ കൊളുത്ത് ഊർന്നു വീഴുന്നുവോ? മുഖം അമർത്തിത്തുടച്ച് സാരിത്തലപ്പ് എടുത്തു കുത്തി സൗമിനി ടീച്ചർ വാഷ്ബേസിന്റെ മുന്നിൽ നിന്നു. വെള്ളം വാരിയെറിഞ്ഞു. മുഖം ഉയർത്തിയപ്പോഴാകട്ടെ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായ. ഇറ്റിറ്റ് വീഴുന്ന വെള്ളവുമായി അവർ നിസ്തലമായി അങ്ങനെ നിന്നുപോയി. അന്നത്തെ മധ്യാഹ്നം ഉച്ചയ്ക്ക് ശേഷം അവധിയെടുത്ത് സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ സൗമിനി ടീച്ചറുടെ മനസ്സിൽ ഭർത്താവിന്റെ സുഹൃത്തിനൊരുക്കേണ്ട വിഭവങ്ങൾ, പലവ്യഞ്ജനങ്ങളുടെ ലിസ്റ്റ്, പിറ്റേ ദിവസത്തെ മകളുടെ പരീക്ഷ, കറണ്ട് ബില്ലിന്റെ തുക എന്നിവയായിരുന്നു. വിജനമായ നിരത്ത്, പൊടിവങ്ങുന്ന നിരത്തിലേക്ക് ചെരിഞ്ഞു വീഴുന്ന കമ്പിക്കാരുകളുടെ നിഴലുകൾ, ഒന്നോ രണ്ടോ വാഹനങ്ങൾ, മനസ്സിൽ ഓരോന്ന് കൂട്ടിയും കിഴിച്ചും അങ്ങനെ സാവകാശം ഫുട്ബോൾ പാത്തിലൂടെ നടന്നു വരുമ്പോഴാണ് നിരത്തിന്റെ അറ്റത്ത് ആ മാരുതിക്കാർ പ്രത്യക്ഷപ്പെട്ടത്. സൗമിനി ടീച്ചറുടെ അടുത്തെത്തിയപ്പോൾ അത് വേഗം കുറച്ച് തെന്നി നിന്നു. കണക്കുകൂട്ടലുകളിൽ നിന്ന് തലയുയർത്തി സൗമിനി ടീച്ചറും നിന്നു. കാറോടിച്ചിരുന്ന ചെറുപ്പക്കാരൻ തല പുറത്തേക്കിട്ട് സൗമിനി ടീച്ചറോട് അടക്കിയ സ്വരത്തിൽ ചോദിച്ചു, കൂടെ വരുന്നോടി? കൂടെയുള്ള ചെറുപ്പക്കാരുടെ ആർപ്പുവിളിയിലും ചിരിയിലും ആഭാസമായ ഒരു കിതപ്പോടെ കാർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ആകെ വിളത്ത്, പ്രജ്ഞ നശിച്ചവളെപ്പോലെ ടീച്ചർ ഒരുമാത്രം നിന്നുപോയി. ആ സ്തബ്ധത ഇപ്പോൾ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായയെ സൂക്ഷ്മമായി അവലോകനം ചെയ്യവേ മാനം മുട്ടേ വളരുന്നതായി സൗമിനി ടീച്ചർക്ക് തോന്നി. പതിയിരുന്ന് പറന്നുവന്ന് ആക്രമിക്കുന്ന കാക്കക്കൂട്ടം പോലെ ഒരു നൂറ് ചോദ്യങ്ങൾ ടീച്ചറുടെ ഹൃദയത്തെ കൊത്തിവലിക്കുകയാണ്. ഉവ്വോ, തന്നെ കണ്ടാൽ അത്തരത്തിലൊരു പെണ്ണാണെന്ന് തോന്നുമോ? ഈശ്വര, താൻ അറിയാതെ തൻ്റെ നോട്ടത്തിലോ ഭാവത്തിലോ എന്തോ കലരുന്നുണ്ടോ? മുഖം അമർത്തിത്തുടച്ച് സൗമിനി ടീച്ചർ വീണ്ടും സൂക്ഷിച്ചു നോക്കി. നാൽപ്പതുകളുടെ പടവുകൾ കയറുന്ന ശരീരം, ചെവിക്ക് മുകളിലായി പടരുന്ന നര, നെറ്റിയിൽ സിന്ദൂരം, നെഞ്ചിൽ താലി, കണ്ണാടിക്കുള്ളിലെ സൗമിനി. സൗമിനി ടീച്ചറോട് ചോദിക്കുകയാണ്, സന്യാസിയുടെ കാവിക്കും ട്രാഫിക് കോൺസ്റ്റബിളിന്റെ യൂണിഫോമിനും കിട്ടുന്ന പരിഗണന പോലും ഇവയ്ക്കൊന്നും ലഭിക്കാതെ പോകുന്നത് എന്ത്? സൗമിനി ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാറിലെ ചെറുപ്പക്കാരെ പ്രൈമറി ക്ലാസ്സുകളിൽ അക്ഷരം പഠിപ്പിച്ചത് സൗമിനി ടീച്ചർ തന്നെയാകാം. അവർ പരിചയക്കാരുടെ മക്കളോ മക്കളുടെ മക്കളോ ആയിരിക്കാം. എന്തിന്? സൗമിനി ടീച്ചർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരുന്നേനെ. ആ ഞെട്ടിക്കുന്ന ചിന്തയിലൂടെ ആ സന്ദർഭത്തിന്റെ ബീഭത്സ സാധ്യതകൾ സൗമിനി ടീച്ചർക്ക് മുന്നിൽ നിവരുകയായിരുന്നു. സൗമിനി ടീച്ചർ എരിയുകയായിരുന്നു. സൗമിനി, അടുപ്പത്ത് എന്തോ കിടന്ന് കരിയുന്നുണ്ടല്ലോ, സൗമിനി ടീച്ചറുടെ ഭർത്താവ് അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു. അടുക്കളയിലേക്ക് ചെന്ന് പ്ലേറ്റിൽ ഇറച്ചി പകരുമ്പോൾ ക്ലോക്കിൽ ആറടിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. സ്വീകരണമുറിയിൽ ടെലിവിഷൻ ദ്രുതഗതിയിലുള്ള നൃത്തവും ഉച്ചത്തിലുള്ള സംഗീതവും തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭർത്താവിന്റെ സുഹൃത്ത്. റബ്ബർ കൃഷി, ആളോഹരി വരുമാനത്തിലെ വർധന, ടൂറിസ്റ്റുകളുടെ വരവ്, ഷെയർ മാർക്കറ്റ്, പുരോഗതിയുടെ നൃത്തം ചവിട്ടി മുന്നേറുന്ന കണക്കുകൾ. സൗമിനി ടീച്ചർക്ക് ഇടയ്ക്ക് കയറി തടുത്ത് എന്തോ ഉറപ്പിച്ചും രൂക്ഷമായും പറയണമെന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ മാത്രം അനുഭവിച്ച് സത്യമായി അറിയുന്ന ഒന്ന്, ഒരു സ്ത്രീ എല്ലായ്പ്പോഴും പക്ഷേ പറയാതെ വിട്ടുകളയുന്ന ഒന്ന്. സൗമിനി ടീച്ചറുടെ ഭർത്താവ് ആവേശത്തോടെ പറയുകയായിരുന്നു, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വന്ന് നോക്ക് ഇഷ്ട, ഓരോ വീട്ടിലും 3-4 കാറുകളാ. നാടനൊന്നുമല്ല, അസൽ വിദേശി. നിലത്ത് ചിതറിക്കെടുക്കുന്ന സിഗരറ്റിന്റെ ചാരം, ടീപ്പോയിൽ നിറച്ച ഗ്ലാസിനടിയിൽ അലക്ഷ്യമായി നിവർത്തിയിട്ട വർത്തമാന പത്രത്തിൽ 70 കഴിഞ്ഞ വൃദ്ധിയുടെയും 7 മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിൻ്റെയും ബലാത്സംഗ വാർത്തകൾ. സൗമിനി ടീച്ചറുടെ ഉള്ളിൽ കൊളുത്തൂരിയ കുറേ ജനാലകൾ കടപട ശബ്ദത്തോടെ തുറന്നടയുകയാണ്. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു, നേരം 6:30 ആകുന്നു, മോൾ കോളേജ് വിട്ട് എത്തിയില്ല. ഭർത്താവ് ഉറക്കെ ചിരിക്കുന്നു, അവൾ വന്നോളും എൻ്റെ സൗമിനി. പിന്നെ സുഹൃത്തിനോടായി ഉഴുമിപ്പിക്കുന്നതിന്,

ഇങ്ങനെയും ഇതാ ഇപ്പോഴത്തെ സ്ത്രീകളുടെ കുഴപ്പം. സ്വാതന്ത്ര്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരാതി. ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കണ്ണുകൾ ടെലിവിഷനിലെ സുന്ദരിയുടെ വടിവുകളിലേക്ക് നിറച്ച ഗ്ലാസിൻ്റെ മറവ് പറ്റി ഓടിയോടി ചെല്ലുന്നത് സൗമ്യ ടീച്ചർ കണ്ടു. ഓരോ പുരുഷനിലും അവസരം പാർത്തിരിക്കുന്ന ഒരു തെമ്മാടി വസിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മരപ്പാലത്തിലൂടെ നടക്കുന്ന ഓരോ സ്ത്രീയുടെയും കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റെ മരപ്പലക വലിക്കപ്പെടുന്നുവെന്ന് സൗമ്യ ടീച്ചർ അറിഞ്ഞു. വിവശമായ മനസ്സോടെ ടീച്ചർ മകളെയും കാത്ത് ഊൺതളത്തിലെ ജനലിനരികിലേക്ക് ചെന്നു നിന്നു. സൂര്യൻ അസ്തമിച്ചതുപോലും അറിയാത്ത വിധം ജീവിതം ആഘോഷിക്കുന്ന നഗരം. കോളേജ് വിട്ട് ഇനിയും എത്താത്ത മകൾ ഇപ്പോൾ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയായി വളരുകയാണ്. നിരത്തിലൊരു പെൺകുട്ടിയെ നിരന്തരം ബെല്ലടിച്ചുകൊണ്ട് സൈക്കിൾ അനുധാവനം ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ. നിസ്സംഗമായി കടന്നുപോകുന്ന ജനം ആ പെൺകുട്ടി പാതി നടന്നും പാതി ഓടിയും കാഴ്ചക്കപ്പുറത്ത് മറയവേ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ ഭീതി ആളിപ്പടരുകയാണ്. സ്വീകരണ മുറിയിൽ നിലയുറയ്ക്കാതെ തെന്നുന്ന സംഭാഷണ ശകലങ്ങൾ, ടെലിവിഷനിൽ കൂടുതൽ ശക്തി, കൂടുതൽ സൗന്ദര്യം, കൂടുതൽ കൂടുതൽ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പരസ്യപ്രളയം. പുറത്ത് ആഴം വർദ്ധിക്കുന്ന ഇരുട്ട്, അതിൽ പരിചിതമായ ഓരോ അടയാളവും അപ്രത്യക്ഷമാകുന്നതുപോ സൗമ്യ ടീച്ചർ കണ്ടു. ഇരുട്ട് വ്യാപിക്കുകയാണ്. അന്തരീക്ഷം മുഴുവനും ഇറച്ചിയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നതുപോലെ, സർവവും കാമത്താൽ മലിനീകരിക്കപ്പെടുന്നതുപോലെ. വേവലാതിയോടെ ഗേറ്റ് തുറന്നു. സൗമ്യ ടീച്ചർ ഇപ്പോൾ തീർത്തും വിജനമായ നിരത്തിലേക്ക് ഇറങ്ങി. വിജനമായ നിരത്തിൻ്റെ ഒരറ്റത്തു നിന്ന് അശ്ലീലമായ ഒരു പാരടി പോലെ ഒരു ചുവന്ന മാരുതിക്കാർ തെന്നിയൊഴുകി വരുന്നത് അവർ കണ്ടു. അതു കടന്നുപോകവേ അതിൽ നിന്നുയരുന്ന പൊട്ടിച്ചിരികൾക്കിടയിൽ പിൻസീറ്റിലെ ചില്ലമർന്ന നിസ്സഹായമായ ഒരു നോട്ടം, ഒരു മകളുടെ, ഏതോ മകളുടെ, ഏതെങ്കിലും ഒരു മകളുടെ എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയിൽ നിന്ന് ആകുലമായ ഒരു നിലവിളി ദിഗന്ധങ്ങൾ ഭേദിച്ചുയരവേ അടച്ചിട്ട വീടുകൾക്കുള്ളിലിരുന്ന് ഒരു നിരത്തിലെ, ഒരു ദേശത്തിലെ, രാജ്യത്തിലെ ജനം മുഴുവൻ ടെലിവിഷൻ

0: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ. അവതരിപ്പിച്ചത് ലതാ പ്രദീപ് എളമ്പാറ.
1: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.

0: വെക്കുന്നേ. അപ്പൊ നാരങ്ങ വാങ്ങിയ പോലെ എന്തിനാ നെല്ലിക്കൊക്കെ പോകുന്നു?
1: ഈ കാക്കേന്റെ പണി കോയിയെടുക്കുക.
0: കാക്കേന്റെ പണി കോയി എടുക്കാനാ?
1: പൂച്ചേന്റെ പണി നായി എടുക്കുക.
0: ഏ എല്ലാ കാരണം എനിക്കെന്നാ പറ്റിയേ? ഈന്റെ പണിയൊന്നും ആരും എടുക്കൂല, വേറെ കാര്യം. എനിക്കെന്താ പറ്റിയെന്നാ ആദ്യം പറ? ദേവൂട്ടി നിന്നെ ചങ്ങല കെട്ടിട്ട് പൊട്ടിച്ചു വന്നേട്ട നീ എന്റെ അടുത്ത്?
1: ആ നിങ്ങക്ക് ഇപ്പൊ ഇങ്ങനെല്ലാം തോന്നുന്നു. ആ ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ പൂച്ചന്റെ പണി നായി എടുക്കുക.
0: അതെന്തായാലും എടുക്കൂല. പൂച്ചക്ക് കുറക്കാനാവോടോ? നീ എന്ത് വിഡിത്തായി പറയുന്നേ? ഇന്നപ്പോഴത്തെ മനുഷ്യന്മാര് കുറക്കുമായിരിക്കും ജലദോഷം വന്നാല്. അല്ലാണ്ട് പൂച്ച എന്തായാലും കുറക്കാൻ പോകുന്നില്ല.
1: ഞാൻ
0: വെടിവെക്കുന്നില്ല. നീ കാര്യത്തിലേക്ക് വന്നാല്
1: നിങ്ങളൊന്ന് സമാധാനപ്പെട്. ആമിൻത, ഞാൻ ഈ പറഞ്ഞു കൊണ്ട് വന്നത് എന്താന്ന് വെച്ചാല്, കാക്കേന്റെ പണി പൂച്ച എടുക്കൂല.
0: നീ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ.
1: അല്ല, കാക്കേന്റെ പണി കോയി എടുക്കൂല. നാരങ്ങന്റെ പണി നെല്ലിക്ക എടുക്കുക.
0: ഇല്ല,
1: നാരങ്ങ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക?
0: നാരങ്ങ ഒന്നിക്ക് ചാരിക്കാനായിരിക്കും, അല്ലെ തിന്നാനായിരിക്കും, അല്ലെങ്കിൽ തലയിട്ടുന്നതിന് മണപ്പിക്കാനായിരിക്കും.
1: നെല്ലിക്കയോ?
0: നെല്ലിക്ക അച്ചാറിടു, ഉപ്പിലിടു,
1: അതിന് മാത്രമേ ഉപയോഗിക്കൂ. തളമ്പാക്കാൻ ഉപയോഗിക്കൂ.
0: അത് ഇന്നെ പോലത്താക്ക്, അനക്ക് ഓർമ്മക്കുറവാണ്.
1: ബെസ്റ്റാണ് നെല്ലിക്ക. പിന്നെ
0: നീ പൊളിച്ചൊക്കെ എന്നെ നെല്ലിക്ക തളം വെക്കുന്ന കാര്യം പറയാനാ വന്നിന്? നീ കാര്യത്തിലേക്ക് വാ കാരണ.
1: എന്റെ ആമിൻത, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? നമുക്കൊരു സ്ഥലത്ത് പോണോ, ബാഗ് റെഡിയായിട്ട് നിക്കണോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ?
0: അതപ്പാ നീ എന്നോട് പറഞ്ഞു.
1: ഇതന്നെയാ സൂക്കേടിന്റെ ലക്ഷണം.
0: അതൊക്കെ ഇരിക്കട്ടെ, അനക്ക് മറന്നുപോയി നിക്ക്. എടി പോണ്ടേ, അജുക്കട്ട്
1: നമ്മളെ ജൗളിക്കടയില്.
0: ജൗളിക്കടയില്? എന്തിന്? ആർക്കപ്പ ഇപ്പം തുണി വാങ്ങണ്ടേ? പുരക്കൊന്നും നടക്കുന്നില്ല, ഇന്റെ പുരക്കൊന്നും നടക്കുന്നില്ല. ആരെയും കല്യാണമില്ല, വീട്ടിൽ കൊടുക്കില്ല, പിന്നെന്തിനു തുണി?
1: അല്ല, ഈ തുണി വാങ്ങുന്ന സ്ഥലമായി ജൗളിക്കട.
0: പിന്നെന്നാ?
1: അല്ല, സ്വർണവും പൊന്നും മറ്റേ വെള്ളിയെല്ലാം വിൽക്കുന്ന സ്ഥലം, അതെന്നാ പറയാ?
0: അതിന് സ്വർണ്ണക്കട എന്നല്ലേ പറയാ?
1: അതിന് വേറെന്താ പേരുണ്ടപ്പാ?
0: അതെല്ലാം മോനെ ജ്വല്ലറി.
1: അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചേ.
0: അതിനാന്ന് നീ ജൗളിക്കട എന്ന് പറഞ്ഞേ?
1: പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയിപ്പോതാന്ന്. ആമിൻതാ, രണ്ടിലും ഉണ്ടല്ലോ ജാ.
0: അത് ശരിയാ. ഈ സ്വർണവും പൊന്നു ഒന്നിനല്ലേ?
1: അങ്ങനല്ല, സ്വർണത്തിനെക്കാട്ടും മേലെയാന്ന് പൊന്ന്.
0: അതെയാ?
1: പിന്നെ ഇത്ര നാളായിട്ട് ഇങ്ങക്കത് അറിഞ്ഞൂടാ?
0: അല്ല, സ്വർണവും പൊന്നും ഒന്നല്ലേ കരുണ?
1: അല്ല, ഒന്നെന്നെയാന്ന്. പക്ഷെ ഏട്ടനെ അനിയനും ഉണ്ടല്ലോ.
0: ഓ, അതുപോലെ
1: മുന്തിയത് പറയില്ലേ?
0: 916.
1: നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു മാങ്ങ മൂക്കാത്തേന് നമ്മളെന്താന്ന് പറയാ?
0: മൂക്കാത്തേന് പറയണ്ടേ?
1: ഈ മൂക്കാത്തേനാ നമ്മള് പറയാ സ്വർണ്ണം എന്ന് പറയാ. അല്ലോണം പകുത്തേനെന്താ പറയാ?
0: പൊന്ന്.
1: അതാണ് പൊന്ന്. അതാണ് പൊന്നും സ്വർണ്ണം തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായ?
0: ഏതാണ്ട് നീ പറഞ്ഞതെല്ലാം കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എല്ലാരണ ആരിക്കാന്ന് എനിക്ക് അരിഞ്ഞാണം വാങ്ങാനും അല്ലെ കാത് കൂത്താനെല്ലാം പോണ്ടേ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആരെയും പ്രസവിച്ചോ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ ഞാൻ.
1: എന്റെ ആമിൻതാ, നിങ്ങളോട് ഇന്നലെ ഇത്രയും വലിയ കഥ പറഞ്ഞിട്ട് നിങ്ങക്ക് കഥേന്റെ ഗൗരവം ഒന്നും മനസ്സിലായിട്ടില്ലേ?
0: അല്ല കരണ, നീ ഒന്ന് ചുരുക്കി പറഞ്ഞട്ടെ. ഓർമ്മയിൽ നിക്കാത്തോണ്ടാ മോനെ, ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയൂലേ.
1: ആലംപോട്ട് നിങ്ങളോടൊരു സാധനം എടുത്തു വെക്കാൻ പറഞ്ഞ ആലും എടുത്തു വെച്ചിനാ.
0: എന്ത് സാധനോ?
1: പൈസ.
0: പൈസയാ? ആർക്കൊടുക്കേ?
1: ഇതെന്നെയാ ഞാൻ പറഞ്ഞ നെല്ലിക്ക തളം വെക്കാനായിരുന്നു.
0: നീ കാര്യത്തിലേക്ക് വാ കരണ, എന്നിട്ട് നമുക്ക് നെല്ലിക്കന്റെ കാര്യം പറയാം.
1: ഇന്നലെ ഞാൻ പത്രം വായിച്ചിട്ട് ആരും അറിയാണ്ട് ഒരു സ്വകാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ?
0: പത്രം വായിച്ച കാര്യം സ്വകാര്യ?
1: ആണ്, അത് ഞാനേ വായിച്ചിട്ടുള്ളൂ.
0: ഒരാള് വേറെ ആരും വായിച്ചിട്ടുണ്ടാവില്ല. നീ എന്ത് വിട്ടിത്ത കാരണം? അന്നോടോ പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോടും നീ പറഞ്ഞൂടല്ലേ?
1: ഇല്ല അമിൻതാ, ഞാൻ പറഞ്ഞ സത്യാണ്.
0: നീ എല്ലാ വീട്ടിൽ പോയി നോക്കി, ഞാനേ വായിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആരെങ്കിലും വായിച്ചോ നീ പോയി ചോദിച്ചിനാ.
1: നിങ്ങൾ ഇപ്പൊ ഇനി അതിന്റെ ഇതൊന്നും പിന്നാലെ ഒന്നും പോയിട്ട് പരിധിയിട്ടൊന്നും പോവാൻ നിക്കണ്ട. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക്.
0: എന്നാ പറ
1: പൊന്നിന് വില വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട് അമിൻതാ.
0: ഓ, അത് നീ ഇന്നലെ പറഞ്ഞ കാര്യോ?
1: ഇതന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞേ.
0: ഓ, നീ അത് കാര്യത്തില്ല എന്നോട് പറഞ്ഞേ.
1: പിന്നെ തമാശക്ക് ഒരാഴ്ച കൊണ്ട് അത്ര കുറഞ്ഞാന്നറിയാ നിങ്ങക്ക്?
0: എത്രയാ?
1: 5000 rupees.
0: അല്ലേ,
1: ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അത്ര ആവുന്നറിയാ നിങ്ങക്ക്?
0: എത്രയാവും?
1: വെറും 1 lakh rupees.
0: വെറും 1 lakh?
1: ആ, വെറും 1 lakh rupees. ഇപ്പൊ നമ്മള് പൊന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളല്ലേ വിഡ്ഡികള്?
0: അല്ല കരണ, ഇനിയും കുറഞ്ഞാലോ? അന്നേരം നമ്മൾ എന്നല്ലേ വിഡ്ഡികളാവുക?
1: അല്ല, അന്നേരം നമുക്ക് വാങ്ങാലോ.
0: ഇത്രമാത്രം പൈസ എങ്ങനെ എന്റെ അടുത്ത് ഇപ്പോള്?
1: അതില്ലേ, ഞാൻ പിന്നെ കുറച്ച് സ്ഥലത്തിന്റെ ആധാരം വെച്ചിട്ട് കുറച്ച് ലോൺ എടുത്തിനെ.
0: ഇന്നലെ തന്നെ പോയിട്ടാ?
1: പിന്ന ഇതെല്ലാം ഇപ്പൊ അല്ലാണ്ട് പിന്നെപ്പോ നടക്കുക? അഥവാ കുറയുന്നതിന് പകരം കൂടിയിട്ടുണ്ടെങ്കിലോ? നിങ്ങൾ എന്തെന്നാ പറയുന്നത്? 5-6 months മുമ്പ് എത്രയാന്ന് കൂടിയേ? 2000-3000 വെച്ചിട്ടല്ലേ കൂടിയേ?
0: അത് നീ പറഞ്ഞ നേരാ.
1: അപ്പൊ പിന്നെ ഈ കുറഞ്ഞ സമയത്ത് കുറച്ച് വാങ്ങി വെച്ചാൽ എന്താന്ന് ചെയ്തോ?
0: എല്ല കരണ, ഇനിയും കുറഞ്ഞാലോ? അല്ല, 50,000 വരെ എത്തിയിരണം എന്താക്കും നമ്മള്?
1: ആമിൻതാ, അതൊന്നും അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, അതെല്ലാം അതിമോഹാണ്.
0: അല്ല കരണ, ഇപ്പൊ എനിക്ക് ഇവിടെ പൊന്ന് വാങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്റെ പിള്ളമാരെല്ലാം കെട്ടും കഴിഞ്ഞങ്ങ് പോയതാ. പിന്നെ ഞാൻ എന്തിനാടെ വാങ്ങി വെക്കുന്നത്?
1: കൊച്ചുമക്കളെല്ലാം പണം വെച്ച് വരുന്നില്ലേ?
0: അതിനും മാത്രം എടുക്കാൻ പൈസ 1 lakh rupees ഒന്നും എന്റെ അടുത്ത് ഇല്ല കരണ.
1: ആമിൻതാ, വില കൂടിയാ നമുക്ക് വിറ്റൂടെ?
0: അതൊക്കെ പറഞ്ഞ ശരിയാന്ന്. പെട്ടെന്നല്ലേ 1 lakh കയ്യിലെടുത്ത് പോവാന്നെല്ലാം പറഞ്ഞാല് പിള്ളമാറന്നെ അടിക്കൂലേ?
1: അല്ല പൊട്ടി, നിങ്ങളെ കൈമിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, അനുവദിച്ച് വാ. നല്ല സ്വർണം നോക്കിട്ട് എടുക്കാൻ ഒരാള് വേണ്ടേ?
0: അപ്പൊ ദേവൂട്ടി കൊടുത്തു.
1: ആമിൻതാ, ഓളോടിക്കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.

0: സസ്പെൻസാ.
1: അല്ല അവന്റെ അമ്മാതിരി ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ത്രില്ലർ. എന്നതിന് പറയാ
0: എല്ലാ കുഞ്ഞുമോനെ, അതിന്റെ ഉള്ള ശരിക്കുള്ള അർത്ഥം എനിക്കറിയാ. സർപ്രൈസ്, ഞെട്ടിക്കല്.
1: അങ്ങനെയും പറയാ.
0: പിന്നെ ഈ സ്കൂളും പള്ളിക്കൂടത്തൊന്നും പോകാത്ത ഞാൻ നിന്നെ വേണാ പഠിപ്പിക്കാൻ കരണ. നീ എന്റെ അത്ര ഇളയതാ മോനെ. നീ അല്ലേ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരണ്ടേ?
1: എന്തായാലും ഞാൻ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക്
0: പിടികിട്ടി.
1: ആ സാധനം.
0: ആ അപ്പൊ ഓളെ സർപ്രൈസ് കുളിക്കാൻ വേണ്ടിട്ട് നീ എടുത്തിട്ട് ഈ പൈസ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വരണം.
1: അതെ, മാത്രല്ല ദേവുട്ടി ഞങ്ങൾക്ക് കൊറേ ദിവസമായിട്ട് എന്നോട് ഭയങ്കര ദേഷ്യമാണ്.
0: എന്തിട്ട്?
1: ആ മിന്ത, ഓക്ക് ദേഷ്യം വരെ എന്തെങ്കിലും കാരണം വേണാ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓളെ സ്വഭാവം?
0: ഓളെ സ്വഭാവത്തിന് എല്ലാ വൃത്തിയത കാരണ നിന്റെ കണ്ടിട്ട് എനിക്ക് ഓക്ക് ദേഷ്യം വരുന്നുണ്ട്. അനക്കന്നെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓക്ക് വരാണ്ടിക്കണ്ടേ?
1: ആ ഇനിയിപ്പൊ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയണ്ട.
0: ആ എന്നേനു
1: ഞാൻ കുറച്ച് വിളിച്ചെണ്ണവാ ഇനി.
0: ആ
1: ഇന്ന് ചൂട് പറയാ, ഇനി വീര്യം കുറഞ്ഞാന്ന്. ടാക്സ് ഇല്ല.
0: ടാക്സാ വീര്യ?
1: ആനക്ക് തിരിഞ്ഞിട്ട് ഓളെന്താ പറയുന്നത്?
0: അപ്പൊ ആ പൊന്ന് കൊടുത്താൽ ഓളെ മുഖം തെളിയൂ അല്ലേ?
1: പൊന്ന് കണ്ടാ തെളിയാത്ത പെണ്ണുങ്ങൾ ഉണ്ടെന്റെ അമിന്ത.
0: നീ അന്നെ ആ കൂട്ടത്ത് കൂട്ടണ്ട, ഞാൻ വേറെ ആള് കാണാട്ടാ.
1: തൽക്കാലം നിങ്ങൾ എന്റെ കൂടെ വാ.
0: അല്ല ഇതിപ്പോ ആരോടും ചോദിച്ചിട്ട് പോണാ. നീ പറയുന്നില്ല നേരം ഞാനല്ലേ ആടെ പോയിട്ട് നമ്മളിങ്ങനെ മേലോട്ട് ഓക്കേണ്ടി വരുവാ.
1: രാമിന്ത, ഇന്നത്തെ 10 ആൾക്കാർ വായിക്കുന്നതിന് മുമ്പിൽ ആടെ പോയിട്ടില്ലെങ്കിൽ സാധനം കിട്ടൂലെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ പേപ്പറിലല്ലോ? വിറ്റഴിക്കൽ മേള ഭയങ്കര സംഭവമായിട്ടെല്ലാം കൊടുക്കുന്നതാണല്ലേ. അതിന് മുമ്പ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടൂല. രാവിലെ തുറക്കും മുമ്പേ ആടെ ക്യൂ ആയിരിക്കും. ആ നല്ല സാധനം നോക്കിയെടുക്കണമെങ്കിൽ നിങ്ങളെ പോലത്തെ ഒരാള് നല്ലതല്ലേ.
0: ഈ പൊന്നിലുണ്ടാകരണ നല്ലയും ചീത്തയൊക്കെ
1: പിന്നെ ഉണ്ടാമിന്താ.
0: അതെയാ?
1: പിന്നെ
0: അല്ല, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്താലോ, നമുക്ക് കുട്ടിരാമേട്ടനെ കൂടി കൂട്ടിപ്പോയാലോ. കാരണം ഓറാണെങ്കിൽ നല്ല ഇതിൽ എടുത്തരൂ.
1: നിങ്ങൾ എന്താ വേണ്ട വെച്ചാല്, നിങ്ങൾ ഒന്നിക്കൽ എന്റെ ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ വരുക, അല്ലെങ്കിൽ വേണ്ട.
0: ആന്താടാ നമ്മളെ കുട്ടിരാമേട്ടനല്ലേ, എനിക്കെന്താ തീരെ ഒരു വിലയില്ലാത്ത പോലെ.
1: നിങ്ങൾ എന്തായി പറയുന്നത്? ഓർക്ക് ഈ പൊന്നിന്റെയും സ്വർണത്തിന്റെയും ഒരു എ ബി സി ഡി പോലും അറിയില്ല.
0: ഇന്നാക്കട്ട അറിയായിരിക്കും ഓർക്ക്. നീ വെറുതെ അങ്ങനെ ഒന്നും പറഞ്ഞു ആളെ കൊച്ചാക്കൊന്നും വേണ്ട.
1: വേണ്ട, നിങ്ങൾ പോയിട്ട് ചോദിച്ചോക്കന്നാല്. മാത്രല്ല എന്തെങ്കിലും ഒരു ബൈക്ക് ഇറങ്ങിയാ മതി, എന്തെങ്കിലും മുടക്ക് പറയാണ്ടോ.
0: ആര് കുട്ടിരാമേട്ടനാ?
1: പിന്നല്ലാണ്ട്
0: നിന്റെ നല്ലതിനു വേണ്ടി പറയുന്നില്ലേ.
1: നല്ലതിനായാലും മോശമായാലും മുടക്കം മുടക്കം തന്നെയല്ലേ എന്റെ അമിന്ത.
0: അത് നീ പറഞ്ഞ നേരാ. എന്നാലും ചോദിച്ചിട്ട് പോകുന്നില്ല അതിന്റെ ഒരു ശരി.
1: ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നു വേണ്ട, താ വരുന്ന കാലം കൂടിയായിട്ട്.
2: എന്താണെന്ന്? രാവിലെ കരുണൻ അമിനത്തേടെ വീട്ടിലേക്കാണല്ലോ.
1: ഒന്നുമില്ല എന്റെ കുട്ടിരാമട്ട.
0: നിക്ക് നിക്ക്.
1: അല്ല ഞാൻ ഇപ്പൊ നിന്നിട്ടില്ല, നിങ്ങൾ ഇപ്പൊ ഇരിക്കാനായിട്ട് എനിക്ക് സ്റ്റൂൾ തന്നിനാ. ഞാൻ നിന്നിട്ടില്ല, നിങ്ങൾ
0: നോക്കണ്ട് നിക്ക്. കരണ
1: അമിന്ത
0: കുട്ടിരാമട്ട, നിങ്ങളെ ഓനെന്നാ വിളിച്ചെന്നറിയാ? കാലെന്ന്.
2: കാലെന്ന് വിളിച്ചോ?
1: അമിന്ത, ഞാൻ അങ്ങനെ വിളിച്ചിനാ.
0: പിന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞേ?
1: അല്ലപ്പ ഞാൻ കാലം കൊടാന്നല്ലേ പറഞ്ഞു.
0: കേട്ടോ കേട്ടോ, വിളിച്ചല്ലോ.
1: അല്ല അപ്പുറത്തൊരാളില്ലേ?
0: അതല്ലേ കുട്ടിരാമട്ടെ.
1: അമിന്ത അതല്ല.
0: പിന്നെന്നാ?
1: ഈ കൊടേന്റെ മുമ്പിൽ ഒരാളില്ലേന്ന്.
0: അതാന്ന് കുട്ടിരാമട്ടെ.
1: അങ്ങനെയാ ഞാൻ പറഞ്ഞേ.
0: പിന്നെന്താ?
1: അല്ലാമിന്ത കാലം കൊടിയായിട്ട് വരുന്നല്ലേ ഞാൻ പറഞ്ഞു.
0: അതല്ലേ ഞാനും പറഞ്ഞേ, കാലന് കൊടിയായിട്ട് വരുന്നു. അതായത് കുട്ടിരാമട്ടൻ കൊടിയായിട്ട് വരുന്നല്ലേ നീ എന്നോട് പറഞ്ഞേ. അപ്പൊ കുട്ടിരാമട്ടൻ നീ കാലെന്നല്ലേ വിളിച്ചേ? നീ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? കാരണം അത് നമ്മുടെ കുട്ടിരാമട്ടനല്ലേ, നീ അങ്ങനെ വിളിച്ചതിനാ തെറ്റല്ലേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞത്
1: അമിന്ത ഞാൻ പറയുന്നൊന്ന് കേൾക്ക്.
0: നീ പറയണ്ട കുട്ടിരാമട്ട, കേട്ടാ ഓ നിങ്ങളെ വിളിച്ചിട്ട് കാലം കൊടിയായിട്ട്
2: വരുന്നു.
1: അല്ല അമിന്ത, ഇത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ എങ്ങനെ വിളിക്കും എന്റെ അമിന്ത?
0: പറയാൻ പറ്റൂല, നീ ആയോണ്ട് എനിക്ക് പറയാൻ പറ്റൂല.
1: അമിന്ത
0: അല്ല പിന്നെ
2: കർണൻ എന്താന്ന് ഉദ്ദേശിച്ചത് കേൾക്കട്ടെ നമുക്ക്.
1: അല്ല കുട്ടിരാമട്ട, നിങ്ങള് വരുമ്പോ സാധാരണ കൊടിയായിട്ടല്ലേ വരുത്ത് അങ്ങനെയുള്ള.
2: അതെ,
1: അതിന് നമ്മള് കാലം കൂടാന്നല്ലേ പറയല്ലേ. കാലുള്ള കൊടയല്ലേ കാലം കൂടാ.
0: പിന്നെ കാലിലുള്ള കൊടക്കല്ലേ കാലം കൂടാന്ന് പറയാ.
2: അത് തൽക്കാലം നമുക്ക് കൊടയുടെയും കാലന്റെയും കഥ അവിടെ നിക്കട്ടെ. എവിടത്തേക്കാണ് രണ്ടുപേരും കൂടി യാത്ര? കരണന്റെ കയ്യിൽ എന്തോ ഒരു പൊതിയൊക്കെ കാണുന്നുണ്ടല്ലോ.
1: അത് കുറച്ച് പൈസയാണ് എന്റെ.
2: പൈസയാണ്? ഇത്രയധികം പൈസയോ?
1: അത് കുറച്ച് ലോണെല്ലാം എടുത്തതാണ്.
2: എന്താണ് എന്താണ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു.
1: നിങ്ങൾ വേറെ ആരോടും പറയറ്.
0: അതൊരു വലിയ കഥയാ കുട്ടിരാമട്ട.
2: എന്നത് ചുരുക്കി പറ.
1: നിങ്ങൾ പത്രം വായിച്ചിനാ?
2: പത്രം നമ്മള് സാധാരണ എല്ലാ ദിവസവും വായിക്കല്ലോ.
1: അതിലൊരു പ്രധാന വാർത്തയുണ്ട്. എന്താന്നറിയാ?
0: പൊന്നിന് വില കുറഞ്ഞു പോലും.
1: ആന്ന് വില കുറയലൊന്നുമല്ല, ഒരു 1.5 കുറയലാന്ന്.
0: നീയല്ലേ നേരത്തെ 5000 പറഞ്ഞു, ഇപ്പൊ 1.5 ആക്കിയാ. എല്ല കാരണ നീ പറയുന്നുണ്ടെങ്കിൽ 1 ഉറച്ചു വെക്കണം. നീ പറയുന്ന ബായ് തന്ന കള്ളത്രാന്നല്ലോ.
1: ആമിന്ത ഞാൻ പറയുന്നൊന്ന് കേക്ക്.
0: എല്ലപ്പ നീ നേരത്തെ എന്നോട് പറഞ്ഞ 5000, ഇപ്പം പറയുന്നു 1.5.
1: അല്ല ഞാനൊരു താളത്തിന് 1.5 പറഞ്ഞതാന്ന്. എന്റെ കുട്ടിരാമട്ട, ഒരാഴ്ച കൊണ്ട് 5000 കുറഞ്ഞിനെ. ഒരാഴ്ച കഴിഞ്ഞല്ലേ 1,00,000 പോലും.
0: കുട്ടിരാമട്ട വെറൂ 1,00,000.
1: ആ എന്റെ കുട്ടിരാമട്ട, ഇപ്പൊ ഇത്രയും കുറഞ്ഞു കിട്ടുമ്പോ നമ്മള് വാങ്ങി വെക്കുന്ന നല്ലതല്ലേ.
2: ഓ അതിന് ശരി, അപ്പം സ്വർണം വാങ്ങിക്കാനാണ് അമിനത്തേയും കൂടി കൂട്ടി പോകുന്നത്.
1: ആ മെല്ലെ തിന്നാ പനിയും തിന്നാന്നല്ലേ എല്ലാരും പറയല്ലേ.
2: അങ്ങനെയാണോ?
1: അങ്ങനെയല്ലേ.
2: ആ പഴഞ്ചൊല്ല അവിടെ ഇരിക്കട്ടെ.
0: പിന്നീട് കുട്ടിരാമട്ട, ദേവൂട്ടിന്റെ മുഖം തെളിയാൻ വേണ്ടിട്ട് അവർ ഈ പണിയെല്ലാം ചെയ്യുന്നു.
2: സ്വർണം സമ്മാനിച്ചിട്ട് മുഖം തെളിയിക്കാനാണ്
0: പോന്നെ
2: വാങ്ങിക്കുന്നത്.
1: ആണ്.
2: പക്ഷെ കാരണം നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു 1 മുമ്പ് നമ്മുടെ പൊന്നിന് എത്ര വില? പിന്നെ അത് ഓർമ്മയില്ലെങ്കിൽ അതിനും ഒരു 2 മുൻപത്തിലായിരുന്നു വില.
0: ഒരു 25,000-30,000
2: അതിനു മുൻപ്.
0: അതിനും 20,000 15,000
2: കൂടി പറകോട്ട് പോലെ
1: ഒരു 10,000 8,000 സാധനം കിട്ടൂ.
0: എന്റെ കല്യാണം എന്റെ നിക്കാഹിന് എത്രയെന്ന് അറിയാ? വെറും 1,000 rupees.
1: അതെയാ? എന്റെ അമിന്ത, കുറച്ചൊന്ന് വാങ്ങി വെച്ചുവിടേനാ.
0: എന്റെ മോനെ കരണ, 1,000 rupees ഉള്ള ആളൊന്നും ഈ നാട്ടിലെ ഉണ്ടാവൂലെന്ന്.
2: സ്വർണത്തിന് 1,000, 100, 300 വിലയുള്ളൊരു കാലം വളരെ വളരെ പിറകിലൊന്നും അല്ല, ഒരു 10, 20, 30 വർഷം മുൻപൊക്കെയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് സ്വർണത്തിന് വില വളരെ കൂടുകയും പെട്ടെന്ന് 100,000 കവിയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വർദ്ധിച്ച വില തൽക്കാലത്തെ ചില പ്രതിഭാസങ്ങൾ നമ്മളിപ്പോ,
0: അത് പിന്നെ യുദ്ധം കൊണ്ടല്ലേ കൂട്ടിരാമട്ട.
2: അതെ, യുദ്ധത്തിന്റെ ഇതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് വില അല്പം വളരെ വേഗത്തിൽ കുറഞ്ഞു. ആ കുറവ് വളരെ ഗണ്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. 100,000 എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാ.
0: ഇവന് വെറും 100,000,
2: അതായത് ഏതാണ്ട് 1.5 lakh മേലൊക്കെ വന്ന സ്വർണ്ണ വില 100,000 ആക്കുമ്പോ ഒരു വൻ ഇടിവാണെന്ന് കരുതുന്നു കരുണൻ അല്ലെ. 100,000 താഴെ 50,000, 10,000 സ്വർണം ലഭ്യമായ ഒരു കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പം ഈ 100,000 ചെറിയ വിലയാണോ?
1: അത് വലിയ വില തന്നെയാണ്.
2: അതെ. അപ്പൊ ഈ 100,000 വിലയില്ല സ്വർണം വാങ്ങിക്കാൻ വേണ്ടി എങ്ങനെയാണ് പണം സംഘടിപ്പിച്ചത്?
0: ഓന്റെ ആധാരം പണയം വെച്ച് പോലും, പിന്നെ ഏതോ ഒരു സ്ഥലം വിറ്റുപോലും, ഇതെല്ലാം എന്നോട് പറഞ്ഞു.
2: അപ്പൊ ഇതൊന്നും ഒരു നല്ല തീരുമാനമേ അല്ല. ദേവൂട്ടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നാളെ സ്വർണത്തിന് ഇനിയും വില കുറയുകയോ കൂടുകയോ ചെയ്താൽ ആധാരം പണയം പെടുത്തി നമ്മൾ സ്വർണം വാങ്ങുന്നത് നല്ല തീരുമാനമേ അല്ല. അതിലൂടെ ദേവൂട്ടിയുടെ മനസ്സ് തെളിയും, മുഖം തെളിയും എന്ന വിചാരവും തീർത്തും തെറ്റിദ്ധാരണയാണ്. എന്തായാലും ദേവൂട്ടിയോട് ഇത്രയധികം സ്നേഹമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ അമിനത്ത?
0: അതുകൊണ്ട്
2: ആധാരം പണയപ്പെടുത്താനൊന്നും പോണ്ട.
1: അല്ല, അപ്പൊ പണയപ്പെടുത്തണ്ടേ?
0: പണയപ്പെടുത്തണ്ട കാരണ, കാരണോ നീ വഴിയാധാരാവൂ.
1: ആമിന്താ
0: എല്ലാ വിന്നാ.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നമ്മുടെ ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ഇന്ന് അതിഥിയായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. പേര് ചോദിക്കാം.
1: എന്റെ പേര് ശിവസൂര്യൻ.
0: ശിവസൂര്യൻ, രണ്ടു പേര് ഒന്നിച്ചൊരു പേരല്ലേ? ആരാ ഇട്ടത്?
1: അച്ഛൻ.
0: അച്ഛൻ ഇഷ്ടമായിട്ട് ഇട്ടതാണ്?
1: ചോദിച്ചിട്ടില്ല,
0: ഇതുവരെ അതിനെ പേര് ചോദിച്ചില്ല.
1: ചോദിച്ചാ പേരിട്ടാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ എല്ലാരും കൂടി അങ്ങനെ ഇട്ടതാന്ന് പറഞ്ഞ. അമ്മമ്മക്ക് ഇഷ്ടാന്ന് പറയുന്ന പേര് ഭയങ്കരമായിട്ട്.
0: അതുകൊണ്ട് ഉറപ്പിച്ചു. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും?
1: വീട്ടിന്ന് കൊറേ പേരുണ്ട് എനിക്ക്. എനിക്ക് സ്കൂളിൽ നിന്ന് വിളിക്കും ശിവാന്ന്, അല്ലെ വിളിക്കൂ. വീട്ടിന്ന് സൂര്യ എന്നാണ്. സൂര്യന്നല്ല, സൂര്യ എന്നാ
0: വിളിക്കും.
1: സൂര്യ.
0: ഓക്കെ. പിന്നെ
1: പിന്നെ അപ്പു ഉണ്ട്, വേറെ അങ്ങനെ കൊറേ കൊറേ പേരുകളുണ്ട്.
0: ഇപ്പൊ നമ്മൾ എന്ത് വിളിക്കണം? ശിവസൂര്യൻ എന്ന് പറയുമ്പോഴേക്ക് കുറച്ചധിക സമയം കടന്നുപോലെ. ഞാൻ എന്താ വിളിക്കണ്ടേ?
1: സൂര്യ എന്ന് വിളിച്ചു.
0: അപ്പൊ സൂര്യ പറഞ്ഞോ. ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്ന് പറയുമ്പോ പാട്ടുകളുടെ പരിപാടിയാണല്ലോ. സൂര്യക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ആദ്യം പറഞ്ഞ അത് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: എനിക്ക് കിരീടം സിനിമയിലെ കണ്ണീർ പൂവിന്റെ എന്നുള്ള പാട്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: എന്താ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
1: എനിക്ക് പൊതുവെ മോഹൻലാലിന്റെ സിനിമകളെല്ലാം കണ്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഹേർട്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും കരഞ്ഞിട്ടുണ്ട് ഞാൻ. ആ ഒരു കിരീടം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് എനിക്ക് അറിയത്തില്ല.
0: ഇഷ്ടമാണ്,
1: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
0: അങ്ങനെയെങ്കിൽ അതിന്റെ രണ്ടു വരി കൂടെ പാടിക്കൂടെ?
1: പാട്ട് പാടണം.
0: പാടണം.
1: രണ്ടുപേര്? എനിക്ക് ഒന്നും അറിയാം, ഫുള്ളൊന്നും അറിയത്തില്ല.
0: രണ്ടുപേര് മതി.

0: രണ്ടുവരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എണ്ണ വിട്ടുപോയി. ഇതിപ്പോ എത്ര വരി പാടി നമ്മള്?
1: ഞാൻ ഇത് പൊതുവെ പാടി ശീലിക്കാറ് ഇതാണ്, എന്റെ NSS ഇന്റർവ്യൂ നടക്കുന്ന പാടി.
0: അങ്ങനെ സെലക്ഷൻ കിട്ടിയില്ലേ? ഫ്രണ്ട്സ് പറയാറുണ്ടോ പാടിത്തരാൻ
1: ഇഷ്ടംപോലെ?
0: ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: കൈതപ്രത്തിന്റെ
0: വരികൾക്ക് ജോൺസൺ മാഷ് ഈണം കൊടുത്ത് MG ശ്രീകുമാർ പാടിയിട്ടുള്ള അടിപൊളി

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. മധുരസ്വരത്തിൽ ശിവസൂര്യൻ ഒരു പാട്ട് പാടിത്തന്നു. ഇനിയും പാട്ടുകളുമായിട്ട് ഇതയാൾ റെഡി ആയിട്ടുണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് ആസിഫ് അലിയുടെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ പുഞ്ചിരി തഞ്ചും എന്നുള്ള ആ പാട്ട്.
0: ആസിഫ് അലിയും അപർണയും. പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ ഇഷ്ടം?
1: 90s.
0: ഇങ്ങനെ ഒരു 2K കിഡ് പറയുന്നത് വിരളമാണ്. പുതിയ സിനിമകളിൽ ഏതാ ഇഷ്ടം?
1: പുതിയ സിനിമ എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ പുതിയ സിനിമയില് കൊറേയായി കണ്ടിട്ട്.
0: സിനിമ കാണാറില്ല?
1: കാണാറുണ്ട്.
0: ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് ഏതായിരിക്കും?
1: ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് കറുപ്പാണ്.
0: കറുപ്പ് എങ്ങനെ പോയിട്ട് കാണുന്ന? ഫാമിലിയുടെ കൂടെ ആണോ ഫ്രണ്ട്സിന്റെ കൂടെ?
1: ഫ്രണ്ട്സിന്റെ കൂടെ പോയത്.
0: ഫാമിലിയുടെ കൂടെ പോവാറില്ല?
1: ഫാമിലിയുടെ കൂടെ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് കളക്ഷൻ എല്ലാം കിട്ടുന്ന ലൂസിഫർ അങ്ങനത്തെ പോയിട്ടുള്ളു.
0: അങ്ങനെ അല്ലാത്തതൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ.
1: ഇല്ല, ഞാൻ ഫ്രണ്ട്സിന്റെ പേരെ പുറത്തു പോകാറില്ല. ഞാൻ ആ ഒരു എപ്പെങ്കിലും കിട്ടുന്ന ഒരു ടൈം എന്റെ താഴെ ചെറിയൊരു ബന്ധത്തിലുള്ള ഒരു ചെക്കനുണ്ട്, അപ്പൊ അവന്റെ പേര് ഒന്ന് പോയതാ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും പുറത്തു പോകാറില്ല.
0: ആ ചെക്കന്റെ പേരെന്താ?
1: ഇന്ദ്രജിത്ത്.
0: അപ്പൊ ഇന്ദ്രജിത്തിന് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ? ഓരോ പാട്ടും ഓരോരുത്തർക്ക് വേണ്ടിട്ട് ഇടിക്കേ. ബൈസിക്കിൾ തീവ്സിലെ അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. ഇതിനും കൈതപ്രം തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. മ്യൂസിക് കൊടുത്തത് ദീപക് ദേവാണ്, പാടിയത് ശങ്കർ മഹാദേവൻ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത പാട്ട് ഏതാണെന്ന് ചോദിക്കാം, പക്ഷെ അതിനു മുന്നേ ശിവസൂര്യൻ എന്നുള്ള പേരിട്ട അച്ഛന്റെയും അമ്മയുടെയും പേരെന്താണ്?
3: എന്റെ അച്ഛന്റെ പേര് സതീശ് വല്ലാർമെന്ന പറയ.
1: അങ്ങനെയാണ്
3: അറിയപ്പെടുന്നത്.
1: അപ്പൊ അമ്മ?
3: അമ്മ ശാലിനി.
1: ശാലീനമായൊരു പേരാണല്ലേ. നമ്മുടെ സിനിമാ നടി ശാലിനിയുടെ ഒക്കെ കട്ടുണ്ടോ?
3: കട്ടുണ്ടോ അറിയില്ല, പക്ഷെ ഭയങ്കര സുന്ദരിയാ.
1: ലോകത്തിലെ കണ്ടുള്ള ഏറ്റവും വലിയ സുന്ദരിയാരാ?
3: ഞാൻ എന്തെങ്കിലും ഞാൻ പറയുന്നത് അമ്മേനെ തന്നെ പറയും, പക്ഷെ നമ്മൾ വേറെ ആരും അങ്ങനെ അയ്യോ ഇവര് സുന്ദരിയല്ല അവര് സുന്ദരിയാണ് നമ്മളങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ല.
1: എല്ലാരും സൗന്ദര്യമുള്ള ആൾക്കാരാണ്.
3: സൗന്ദര്യമുള്ളവരാണ്.
1: ഒറ്റ മോനാണോ ശിവസൂര്യൻ?
3: അല്ല, എനിക്ക് ചേച്ചിയുണ്ട്.
1: എന്താ പേര്?
3: ഗോപിക.
1: എന്താ ചെയ്യുന്ന ഇപ്പോ?
3: അവളിപ്പോ UPSC കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുന്നുണ്ട്.
1: ഗോപിക പാട്ട് പാടുവോ?
3: ഗോപിക ഇങ്ങനെ പാട്ട് പാടും, പാട്ടെല്ലാം പാടും. ഇങ്ങോട്ട് നടക്കുമ്പോ പാട്ട് പാടും, ചെറുങ്ങനെ
1: ഇങ്ങോട്ട് നടക്കുമ്പോ പാട്ട് പാടും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടാറുണ്ടോ?
3: ഈ ഞാൻ പറഞ്ഞ NSS ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഒന്ന് ട്രയൽ അടിക്കേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പറ്റു പാടി വെക്കും കണ്ണീർ പോവിന്റെ അതെന്നെ ഒന്ന് പാടി നോക്കിനി. ഇപ്പൊ റിലേസ് ആയിട്ടുള്ള ഒരു അംശം എന്നുള്ളൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടുമ്പോ പകുതി പാടും, ഈ ചൈന്റെ പകുതി പാടും. അങ്ങനെ അങ്ങനെ പാടി. ഇപ്പൊ ഇങ്ങനെ വേറെ ഒന്നുമില്ല, വേറെ അങ്ങനെ കാര്യമായിട്ട് പാടൊന്നുമില്ല.
1: സ്റ്റേജിലൊന്നും ഇതൊരു പാട്ട് നോക്കിയിട്ടില്ല?
3: സ്റ്റേജ് ഞാൻ രണ്ടാം ക്ലാസ് ഒരു പാട്ട് പാടി പോയ ദ വീൽ സോൺ ദി ബസ് കോസ് റൗണ്ട് ആൻഡ് റൗണ്ട്.
1: ഓർമ്മയുണ്ടോ?
3: രണ്ടുപേരും
1: പറഞ്ഞു നോക്കിയേ.
3: ദ വീൽ സോൺ ദി ബസ് കോസ് റൗണ്ട് ആൻഡ് റൗണ്ട്, അത് മാത്രമേ ഓർമ്മയുള്ളൂ, എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല.
1: പക്ഷെ അത് ഓർമ്മയുണ്ടല്ലോ.
3: ഞാൻ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ കയറി ആ പരിപാടി,
1: അതുകൊണ്ടാണ് മറക്കാത്തത്.
3: അതുകൊണ്ടാണ് മറക്കാത്തത്, പിന്നെ ഞാൻ കയറിയിട്ടില്ല.
1: ഇപ്പോ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നത്?
3: പ്ലസ് ടു.
1: എന്തായാലും മേച്ചുണ്ട്, രണ്ടാം ക്ലാസ് പ്ലസ് ടു. 10 ഇത് ഓർത്തിരിക്ക. മെമ്മറി പവർ ചെറുതൊന്നും ഇല്ലല്ലേ?
3: അറിയത്തില്ല, പക്ഷെ പഠിച്ചൊന്നും അല്ലേ.
1: പഠിക്കുന്ന കാര്യം മറന്നു,
3: പഠിക്കുന്ന കാര്യം മറന്നു, പക്ഷെ ഇതൊന്നും തന്നെ നല്ല മൈൻഡിലുണ്ട്. ആ പഠിപ്പിച്ച് തന്നെ സ്റ്റേജിൽ കേറ്റിയ ടീച്ചറുടെ പേരും ഓർമ്മയുണ്ട്.
1: എന്താ ടീച്ചറുടെ പേര്?
3: ലക്ഷ്മി. ലക്ഷ്മി ടീച്ചർ.
1: ടീച്ചർ അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ അഭിമാനിക്കട്ടെ, ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് ടീച്ചർ ഓർത്തു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചർക്ക് വേണ്ടിട്ട് നമുക്ക് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. ഏതാണ്?
3: സൂര്യമാനസത്തിലെ മമ്മൂട്ടി അഭിനയിച്ച സൂര്യമാനസത്തിലെ ആ പാട്ട്.
1: സങ്കടമുള്ള പാട്ട്. വീണ്ടും
3: സങ്കടമുള്ള പാട്ട്.
1: സങ്കടമുള്ള പാട്ടും സിനിമയും കേൾക്കാനും കാണാനും ആണോ ഇഷ്ടം? പൊതുവെ സങ്കടപ്പെടുന്ന ആളാണോ?
3: ഞാൻ പണ്ടല്ല സങ്കടപ്പെടും, ഇപ്പൊ ഇല്ല. ഇപ്പൊ ലേശം ഇപ്പാന്ന് ഞാൻ ഒരു മര്യാദ നല്ല പാട്ട് എന്തെങ്കിലും പറഞ്ഞപ്പോൾ കരിഞ്ഞ്
1: പെട്ടെന്ന് സങ്കടാവുന്ന ആളാണ്.
3: പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല,
1: ബോൾഡായി.
3: ഇപ്പൊ ബോൾഡായി,
1: അങ്ങനെ വേണം.
3: ഇപ്പൊ സങ്കടം വരില്ല,
1: എന്ത് ചെയ്താലും സങ്കടം വരില്ല, എപ്പോഴും
3: ചിരിച്ചോണ്ടിരിക്കും.
1: അങ്ങനെ തന്നെ വേണം, അങ്ങോട്ടേക്കും. സങ്കടമുള്ള പാട്ടാണ്, പക്ഷെ ആരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയിട്ട്, ലക്ഷ്മി ടീച്ചർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക അല്ലേ. വീണ്ടും കൈതപ്രത്തിന്റെ വരികളാണ്. MM കീരവാണി എണ്ണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായ പാട്ട്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾക്കാനായിട്ട് സൂര്യ ഇതാ ഒരു പാട്ടുകൂടെ പാടിത്തരും.

0: ഇതേത് സിനിമയിലെ പാട്ടാ?
1: മണിച്ചിത്രത്താഴ്.
0: ആർക്കാ അറിയാതല്ലേ, ഈ പാട്ടില് സങ്കടമുണ്ട് പിന്നെയും. അപ്പൊ മനസ്സിലേക്ക് ഓടി വരുന്നൊക്കെ സങ്കട പാട്ടുകളാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: ഞാൻ ചാവിശ്ശേരി.
0: സബ്ജക്ട്?
1: സബ്ജക്ട് കൊമേഴ്സ്.
0: കൊമേഴ്സ് ഇഷ്ടപ്പെട്ടെടുത്ത?
1: എനിക്കിപ്പം അങ്ങനൊന്നുമില്ല,
0: എന്ത് കിട്ടിയാലും പഠിക്കും.
1: എങ്ങനെയങ്ങ് ജയിച്ചങ്ങ് പോണം, പ്ലസ് ടു കിട്ടിയാൽ നല്ല.
0: മൈൻഡില് എയിം ഉണ്ടോ, ഇന്നേ പോസ്റ്റിൽ കയറണം, ഇന്നേ ജോലി ചെയ്യണം?
1: എനക്ക് പല ആഗ്രഹങ്ങളാണ്, അതെല്ലാത്തിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല.
0: അതിലൊരു രണ്ടാഗ്രഹം പറയോ.
1: നേവി പോണം എന്നുണ്ട്, പോരാത്തതിന് ഇന്റീരിയർ ഡിസൈനിങ്ങും പഠിക്കണമെന്നുണ്ട്. പക്ഷെ അതിപ്പോ ഞാൻ എടുത്ത കോഴ്സുമായിട്ടൊരു ബന്ധുല്ല.
0: ബന്ധമില്ലാതെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടാണല്ലോ.
1: പക്ഷെ കൊമേഴ്സ് സയൻസ് തന്നെ ഞാൻ എടുക്കേണ്ടത്. കൊമേഴ്സ് എടുത്തിട്ട് ഇന്റീരിയർ ഡിസൈനിൽ.
0: കൊമേഴ്സ് എടുത്തിട്ട് ഇന്റീരിയറിൽ വരുമ്പോ അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അച്ഛൻ എന്താ പറയുന്നേ?
1: അച്ഛൻ പറഞ്ഞു, നീ എങ്ങനെ ഇങ്ങ് പഠിച്ചിട്ട് നല്ലൊരു ജോലി ആക്കിയാ മതി.
0: അത്രേ ഉള്ളൂ. അമ്മയോ?
1: അമ്മ പറഞ്ഞ, നീ ഇതന്നെ പറയുന്നത്, നീ ഇനൊന്നും വേണ്ടി നീ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഇനി പോടുന്നോട്.
0: അമ്മ അതൊക്കെ വിട്ടു. ചേച്ചിയോ?
1: അവക്ക് പിന്നെ ഇതാണെന്നുണ്ട്, നേവിയില് പോണെന്നുണ്ട്
0: ആഗ്രഹമുണ്ട്.
1: ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കില് അതില്ല, വിട്ട്.
0: അപ്പൊ നാല് പേരുള്ളടുത്ത് നാല് ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഈ പാട്ട് നമ്മൾ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും?
1: അനക്കന്നെ.
0: സെൽഫായിട്ട്?
1: സെൽഫായിട്ട്
0: നിക്കട്ടൊരു പാട്ട് അല്ലേ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. അവനവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവെ കുറവാ. മണിച്ചിത്ര താഴെ നല്ല സിനിമയിലെ അടിപൊളിയായിട്ടുള്ള പാട്ട് MG രാധാകൃഷ്ണനാണ് സംഗീതം കൊടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾ പാടിയത് യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ശിവസൂര്യനിന് അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്?
1: മോഹൻലാൽ അഭിനയിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പ്രമദവനം എന്ന പാട്ടാണ്.
0: ശരിക്കും ശിവസൂര്യന്റെ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. സാധാരണ ഈ ഒരു ഏജിലുള്ള ഒരാള് ഇത്തരം പാട്ടുകൾ ചൂസ് ചെയ്യുന്നത് പൊതുവെ കുറവാണ്. എങ്ങനെയാണ് ഇത്തരം പാട്ടുകളിലേക്ക് എത്തുന്നത്?
1: എന്നറിയില്ല, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഈ റാപ്പൊക്കെ കേൾക്കലേനു ചെറുപ്പത്തില്, അതായത് DJ ഇതല്ലേ നമുക്കന്നേരം പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലല്ലോ, ചെറിയ പ്രായല്ലേ. അപ്പൊ അന്നേരം വിവരമില്ലാന്നിട്ട് ഇങ്ങനത്തെ DJ ഒക്കെ കേൾക്കും. പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ച് വലുതായിട്ട് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നാൽ നമ്മള് പിന്നെ പതിയെ പതിയെ റിയലൈസ് ചെയ്യും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പാട്ടുകള് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം.
0: അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോ ഇതിനാണ് ഭംഗിന്ന് തിരിച്ചറിയും.
1: പണ്ട് ഇതൊക്കെ ജസ്റ്റ് കേട്ട് വിടുന്നു, പക്ഷെങ്കിൽ വലുതാകുമ്പോ നമ്മളിപ്പോ ഇത് ഓരോ കേട്ടോണ്ടിരിക്കുമ്പോ അതിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കും നമ്മൾ.
0: അങ്ങനെയാ പാട്ട് ഇഷ്ടപ്പെടും.
1: അങ്ങനെ
0: ഇതും കൈതപ്രത്തിന്റെ വരികളാണ്, രവീന്ദ്രമാ ക്ഷീണം കൊടുത്തുകൊണ്ട് യേശുദാസ് പാടിയതാണ്. സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ സിനിമ കണ്ടിട്ടുണ്ട്.
0: സിനിമയാണോ പാട്ടാണോ ഇഷ്ടം കൂടുതല്?
1: ഇതില് ശരിക്കും പറഞ്ഞ എനിക്ക് മോഹൻലാലിന്റെ കളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: അഭിനയം
1: ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് പക്ഷെ ഒരാളെ രക്ഷകനായി മാറുന്ന ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അമ്മ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ദേ അതിഥിയായിട്ട് ശിവസൂര്യൻ നമ്മുടെ കൂടെയുണ്ട്. പാട്ടുകളും ആള് കരുതി വെച്ചിട്ടുണ്ട്. പൊതുവെ തിയേറ്ററിൽ പോയിട്ട് ഇപ്പൊ സിനിമ കാണുന്നത് കുറവാണെന്ന് പറഞ്ഞല്ലോ, ടിവിയിൽ കാണുമോ?
3: ടിവിയിൽ തന്നെ ഇപ്പം ടിവി കാണല് കുറവാണ്. ഇപ്പൊ ഫോണില്ല, ഫോണ് മേടിച്ചത്.
2: എന്താ കാരണം?
3: അത് ഞാനൊരു ദിവസം സ്കൂളിൽ പോയി പക്ഷേ എനിക്ക് എൻ എസ് എസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ എക്കണോമിക്സിന്റെ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. ആ എക്സാം ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പിറ്റേ ദിവസം നോക്കുമ്പോ ഈ എക്സാം നടത്തുമ്പോ ഞാൻ ഈ എക്സാം ഉള്ള കാര്യം അറിയുന്നു. അപ്പൊ എക്സാം നടന്നു,
2: പേപ്പർ കിട്ടി, വീട്ടില് കണ്ടു.
3: വീട്ടില് കണ്ടിട്ടില്ല, ഞാൻ പോയിട്ട് പറയാന്ന് വിചാരിച്ച. പക്ഷെങ്കില് നമുക്ക് പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്, ആപ്പ് വന്നിട്ടുണ്ട്. ആപ്പ് എന്ന് വെച്ചാല് നമ്മളെ മാർക്സ് ഒക്കെ എൻറ്റർ ചെയ്യും, അപ്പൊ അതില് വരും. ഇത് നമ്മളെ ഗ്രൂപ്പിലിട്ട്, ക്ലാസ് ഗ്രൂപ്പിലിട്ട്. അപ്പൊ പൂർത്തിയായി, വീട്ടിൽ കണ്ടു, അച്ഛൻ ഫോൺ എടുത്ത് വെച്ചു.
2: അത്രേ ഉള്ളൂ. ഫോൺ ഇല്ലാതിരിക്കുമ്പോ ഒരു
3: ചിലവർക്ക് ഫോണിലാണ്ട് ഇങ്ങനെ കൈകളെല്ലാം അങ്ങനത്തെ ഇതൊന്നില്ല.
2: അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ, ഫോണ് വാങ്ങി വെച്ച അച്ഛന് വേണ്ടിട്ട്.
3: ഓ, ഡെഡിക്കേറ്റ് ചെയ്യാം.
2: ഏതാണ്?
3: ദിലീപ് അഭിനയിച്ച വെട്ട സിനിമയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്നെ.
2: ബി ആർ പ്രസാദ് വരികൾ എഴുതി വേണി ഇഗ്നീഷ്യസ് ഈണം കൊടുത്ത് എം ജി ശ്രീകുമാറും സുജാതയും കൂടെ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ?
3: ഓ, കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
2: ഒരുപാട് ചിരിക്കാൻ വകയുള്ള ഒരു സിനിമയാണ്.
3: ചിരിക്കാനേ വകയുള്ളൂ.
2: അതിൽ എന്താ ഇഷ്ടപ്പെട്ടത്? ഹിസൈനസ് അബ്ദുള്ള പറഞ്ഞപ്പോ സൂര്യ പറഞ്ഞുല്ലോ, മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെട്ടം എന്നുള്ള സിനിമയില്.
3: വെട്ടം എന്ന സിനിമയിലെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വെച്ചാല് ഇതന്നെ മെയിൻ ആയിട്ട് കലാമണിന്റെയും ദിലീപിന്റെയും കോമ്പിനേഷൻ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓരോത്തിന് ഇതില് സങ്കടം വരുത്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് ഇവൻ നാട്ടിൽ പോയിട്ടുള്ള, ഇവൻ ഭയങ്കര പാട്ടുകാരനല്ലേ ഇവന്റെ അമ്മയൊക്കെ. ആയതും ഓരോ സിനിമയിലും ഓരോ സങ്കടമുള്ള ഭാഗങ്ങളുണ്ട്.
2: അതാണ് ഇഷ്ടം. എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു സന്ദർഭം ഏതാ?
3: ആ, ഒരുപാട് സങ്കടപ്പെട്ട സമയങ്ങളുണ്ട്. അതായത് വീട്ടിൽ നിന്ന് അമ്മ അടിക്കും, പടി കഴിച്ച്. എന്റെ ഏറ്റവും വലിയ സങ്കടം സന്തോഷം എന്നൊരു സമയമുണ്ട്. അത് രണ്ടും ഒരുമിച്ച്, അതായത് പിറ്റേ ദിവസം സന്തോഷം, പിറ്റേ ദിവസം സങ്കടം. ഒരു ദിവസം എനിക്ക് സംസ്കൃത് ആദ്യം എടുത്തു കഴിഞ്ഞാൽ, സംസ്കൃത് എന്റെ വീട്ടിൽ ആരും പഠിച്ചിട്ടില്ല, അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആരും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അടുത്തത്, എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. ഫസ്റ്റ് എക്സാം, എല്ലാ എക്സാമിന്റെ തുടക്കങ്ങളെല്ലാത്തിന്റെ സങ്കടത്തിന് എക്സാമായി. എക്സാം കഴിഞ്ഞു, ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് പോലത്തെ 15-ൽ 8 മാർക്ക് കിട്ടി. അവിടെ പോയി കിട്ടി നല്ലോണം. പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് എനിക്ക് 47
2: അപ്പൊ സന്തോഷമായി. ഒരു കാര്യത്തിന് തന്നെ 2 റിസൾട്ട് അല്ലേ? അപ്പോ ഏറ്റവും സന്തോഷമുള്ള നിമിഷവും ഏറ്റവും സങ്കടം ഉണ്ടായ നിമിഷവും ഒരേ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ഈ ഒരു പാട്ട് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് നേരത്തെ പറഞ്ഞു, കേൾപ്പിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ.

0: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
0: 9447-371-836,
1: 8078-502-836.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിൻ്റെ മധുരസ്വരം. വീണ്ടും പാട്ടുകളുമായിട്ട് ദേ ശിവസൂര്യൻ കാത്തിരിക്കുകയാണ്. അടുത്ത ഗാനം ഏതാണ്?
3: ദിലീപ് അഭിനയിച്ച മഴത്തുള്ളി കിലുക്കം എന്ന പറഞ്ഞ സിനിമയിലെ തേരിറങ്ങും മുകിൽ എന്ന ആ പാട്ടാണ്.
2: എസ് രമേശൻ നായർ വരികൾ എഴുതി, സുരേഷ് പി ടി എസ് ഈണം കൊടുത്ത്, പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഫീൽ ഉള്ളൊരു പാട്ടാണ്. ഈ സിനിമയും കണ്ടിട്ടുണ്ടാവുമല്ലോ?
3: ഇതൊരു പകുതി കണ്ടിട്ടുണ്ടാവും.
2: എന്റെ കണ്ടിട്ടില്ല.
3: എന്റെ കണ്ടിട്ടില്ല.
2: എന്റില് എന്തായാലും സങ്കടം ആവും.
3: കാണണം. ഇനി
2: സങ്കടം ഉള്ളതുകൊണ്ട് ഇനി
3: കാണണം.
2: സിനിമ കണ്ടിട്ടില്ലെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടല്ലോ.
3: ആ പാട്ട് കേട്ടിട്ടുണ്ട്.
2: അപ്പോ ഈ ഗാനം, ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഇത് എന്റെ ചേച്ചിക്ക് വേണ്ടിട്ട്.
2: ഗോപിക.
3: ഗോപിക.
2: ഗോപികക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ കേട്ടു, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, ഹോബീസ് ഉണ്ടോ?
1: എനിക്ക് ഈ വീഡിയോഗ്രാഫിനോട് താല്പര്യമുണ്ട്, കണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനായ സാഹചര്യങ്ങൾ എനിക്കിതുവരെ ഒത്തു കിട്ടിയിട്ടില്ല. ഒന്നാമത് ഫോണ് വേണം, മര്യാദക്കുള്ളൊരു ഫോണാണ്, എന്നാലേ ഒരു കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് തുടങ്ങാൻ കഴിയും. എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര താല്പര്യം.
0: അഭിനയം?
1: ആ, അഭിനയിച്ചിട്ടുണ്ട്. ഒരു 4-3 ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്.
0: അപ്പൊ വലിയ പുള്ളിയാണ്. എന്തൊക്കെയാണ് ഷോർട്ട് ഫിലിംസിന്റെ പേര്?
1: കൊത്തൻ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കിട്ടിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ മലയൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് തെയ്യ വിഭാഗത്തിന്റെ ഒരു

0: ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഒരുത്തൻ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിമിന് ഞാൻ വേറെ പുറത്തുനിന്ന് അഭിനയിക്കാൻ പോയത്, അതിന്റെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ബാക്കി ഇത്രയും ഇതിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ.
1: മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേര് ഓർമ്മയുണ്ടോ?
0: എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ക്യാരക്ടറിന് നെയിമൊന്നുമില്ല വലിയ. അതായത് എനിക്ക് മെയിൻ റോളെന്ന് കൊത്തൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ഫ്രണ്ട് റോളാണ്. എനിക്ക് അതായത് കിരൺ എന്നാണ് എൻ്റെ പേര്. ഒരുത്തൻ എന്ന് പറഞ്ഞതിൽ എനിക്ക് എൻ്റെ പേര് അതിൽ കുട്ടിക്കാലാണ്, വില്ലൻ്റെ കുട്ടിക്കാലാണ്. അപ്പം അതിൽ എനിക്ക് അങ്ങനെ പേര് പരാമർശിക്കുന്നില്ല. മലയൻ എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്തും പേരങ്ങനെ പരാമർശിക്കുന്നില്ല. അത്രേ ഉള്ളൂ.
1: അപ്പൊ പാട്ട് പാടുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, വീഡിയോഗ്രാഫി ഇഷ്ടമാണ്, ഈ ഡാൻസ് അല്ലെങ്കിൽ ഡ്രോയിങ്, സ്പോർട്സ്?
0: സ്പോർട്സിൽ താല്പര്യമുണ്ട്.
1: പങ്കെടുത്തിട്ടുണ്ടോ?
0: ഞാൻ എൻ്റെ 4-ാം ക്ലാസ് പഠിക്കുമ്പം ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ട്. ഓട്ടത്തിന്, ലോങ് ജമ്പിന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്.
1: അപ്പൊ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരു പാട്ട് കൂടെ പറയാവോ?
0: പാട്ട് ടൊവിനോ തോമസ് അഭിനയിച്ച ലൂക്ക എന്ന് പറഞ്ഞ സിനിമയിലെ നീയില്ലാ നേരം എന്നുള്ള ആ പാട്ട്.
1: അഹാന പേർ ചെയ്ത സിനിമ അല്ലേ? ഇത് മെന്റലി സങ്കടം തന്നെയാണ്, ട്രാജഡി ആണ്. ഈ പാട്ടിന് വേണ്ടിയിട്ട് ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, സൂരജ് കുറുപ്പ് ഈണം കൊടുത്ത് അദ്ദേഹവും ഒപ്പം ദീപ പലനാടും കൂടെ പാടിയിട്ടുള്ള പാട്ടാണ്. കേൾപ്പിച്ചു കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ
1: എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: റേഡിയോ മലബാർ 89.6 FM ഇഷ്ടങ്ങൾ ഇണങ്ങളിൽ ശിവസൂര്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത പാട്ട് ഏതാണെന്ന് നമുക്ക് ശിവസൂര്യനോട് ചോദിക്കാം.
1: ഇന്നസെന്റും ജഗതിയും ഒരുമിച്ച് കോമ്പിനേഷൻ ഉള്ള ഒരു മൂവിയാണ്.

0: കാബൂളിവാല, അതിലെ പാൽനിലാവിലും നിന്ന പാട്ടാണ്.
1: കന്നാസും കടലാസും.
0: കന്നാസും കടലാസും
1: സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ.
0: ഓ, എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയെന്ന് വെച്ചാൽ അവരെ ലാസ്റ്റത്തെ അവരിൽ എല്ലാവരും തള്ളിക്കളഞ്ഞു. അതായത് അവൻ്റെ അവരെ അത്രയും കാലം ഒരുമിച്ചുള്ള അഭിനയ എന്നുള്ള നടൻ ലാസ്റ്റ് മറക്കുകയും ഇവരെ. അപ്പൊ ഇവര് പോകുമ്പോ ആ ലാസ്റ്റുള്ള സീന് ഭയങ്കരമായിട്ടും നെഞ്ചിത്തിട്ടുന്നത്. പാട്ടും അതുപോലെ
1: ഇഷ്ടാണ്.
0: ഇഷ്ടാണ്.
1: ഇതിന്റെ രണ്ടുപേര് പാടുന്നോ?
0: അവത്തില്ല.
1: നമുക്ക് ഡയറക്ട് ഒറിജിനൽ വേർഷൻ തന്നെ ശ്രോതാക്കളേക്ക് ഏൽപ്പിക്കാം അല്ലേ. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അത് രണ്ട് അമ്മമ്മമാരുണ്ട്. അമ്മമ്മ അച്ഛമ്മന്ന് ഞാൻ അച്ഛമ്മയാന്ന് പക്ഷെ ഞാൻ രണ്ടാളെയും അമ്മമ്മന്നാ വിളിക്കുക. ഒന്നെന്റെ അമ്മേന്റെ അമ്മയും ഒന്നെന്റെ അച്ഛന്റെ അമ്മയും.
1: രണ്ടുപേരുടെയും പേരെന്താ?
0: എന്റെ അച്ഛന്റെ അമ്മേന്റെ പേര് സുലേഖ. സുലേഖ എന്നാന്ന് പൊതുവേ ഉണ്ടാവും. സുലേഖ.
1: സുലേഖ.
0: ലേഖ.
1: ഓക്കെ.
0: അമ്മയുടെ അമ്മയുടെ പേര് മാധവി.
1: മാധവി. ഓക്കെ. അപ്പൊ രണ്ടു പേർക്കും വേണ്ടിയിട്ട്
0: പക്ഷഭേദമില്ല. രണ്ടാളും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം.
1: അവരായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റും?
0: ഇത്രയും ഇഷ്ടപ്പെടാൻ തന്നെ എന്റെ കൂടുതലും അച്ഛമ്മേന്റെ അപ്പനാന്നല്ലോ ഉണ്ടാവുക. അതായത് ലീവുള്ള ദിവസം ചെറുപ്പത്തിൽ ഇപ്പല്ല എങ്ങനെ പോയി അടുത്ത് കിടക്കുക, ഭയങ്കര കെട്ടി പിടിച്ച് കിടക്കുക. ഈ ഭയങ്കര മഴയും ആരെ ചൂട് അമ്മമ്മേന്റെ വീട്ടിലെ ചൂട് അത് പറ്റി പിടിച്ച് കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാല് ഞാൻ എനിക്കിപ്പൊ 17 വയസ്സായി, എന്നാലും എനിക്കൊരു മുട്ടായി വാങ്ങാണ്ട് വീട്ടിലേക്ക് വരൂല. അതെന്റെ ഏച്ചി. ഏച്ചിക്ക് ഇപ്പൊ 23 വയസ്സായി, അവക്കും ഒരു മുട്ടായി വാങ്ങാണ്ട് എന്റെ വീട്ടിലേക്ക് വരില്ല.
1: ഇതാണ് നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ സ്നേഹം. അതിന് പകരം വെക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു പാട്ടെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തില്ലേ, മോശമല്ലേ. ഈ പാട്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോമുള്ള വാഴ 89.6 FM. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ശിവസൂര്യനായിരുന്നു പാട്ട് വിശേഷങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ഒരുപാട് സംസാരിച്ചു. എന്താണ് ശിവസൂര്യൻ ഇപ്പൊ പറയാനുള്ളത്?
1: എനിക്ക് പറയാന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ റെക്കോർഡിംഗ് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തതല്ല.
0: അപ്രതീക്ഷിതമായിട്ട് വന്നു.
1: അറിയാണ്ട് ഒരു പാട്ട് പാടി റെക്കോർഡിംഗിൽ ഇരിക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. വളരെ നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ
0: പങ്കെടുക്കുന്നത്. സൂര്യ, ഞങ്ങൾക്ക് വേണ്ടി പാട്ടുപാടി തന്നു, അതെന്തായാലും ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടും. ഒപ്പം ചോദിച്ചിട്ടുള്ള പാട്ടുകളും മെലോഡിയസ് ആയിട്ടുള്ളതാണ്, അതും ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒത്തിരി സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഇതിൽ അഥർവം എന്ന ചിത്രത്തിൻ്റെ ശബ്ദാഖ്യാനം കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ കേൾക്കാം ആകാശവാണി റിലേ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 നാടകനേരത്തിൽ നാടകം ഭാനുമതി രണ്ടാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് June 28, മിഥുനം 14, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് 1st rank, ധ്യാൻ തേജ് മണപ്പാട്ടി കണ്ണൂർ 2nd rank, കെ ആർ വിസ്മയ തൃശൂർ 3rd rank നേടി. ഫാർമസി വിഭാഗത്തിൽ തൃശൂർ പോട്ട സ്വദേശി വിനായക് നാരായണൻ 1st rank നേടിയപ്പോൾ ജെസെ ജസ്റ്റിൻ തൃശൂർ 2nd rank, എ എൻ ദിയ ഫാത്തിമ മലപ്പുറം 3rank കരസ്ഥമാക്കിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സ്വന്തം ഭൂമിയിലെ വെള്ളരി കൃഷിക്ക് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരി സർക്കാരിൽ നിന്ന് സബ്സിഡിയായി എഴുതിയെടുത്തത് 1 crore rupees. വാണിജ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡ് നൽകുന്ന തുകയാണ് മന്ത്രി സ്വന്തം പേരിലാക്കിയത്. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ യു എസും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ചത് ഇറാനാണെന്ന് പറഞ്ഞാണ് US ഇറാന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളും തീരദേശ റഡാർ കേന്ദ്രങ്ങളും ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ തെക്കൻ തുറമുഖമായ തെഹറോയിലും ഷിറിക്കിലും സ്ഫോടനങ്ങളുണ്ടായി. മറുപടിയായി ശനിയാഴ്ച രാവിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ US സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിൽ ഇറാന്റെ ഡ്രോണാക്രമണമുണ്ടായി. കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ സെയ്ഷൽസിന്റെ തീരരക്ഷാ സേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത അതിവേഗ നിരീക്ഷണ കപ്പലായ PS ലെപ്സ്വാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി. ഇതുകൂടാതെ 6 ആംബുലൻസുകളും 10 യൂട്ടിലിറ്റി വാഹനങ്ങളും 5 ലേസർ റേഡിയൽ ബോട്ടുകളും ഇന്ത്യ സെയ്ഷൽസിന് കൈമാറി. വിക്ടോറിയയിലെ തീരരക്ഷാസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയും പങ്കെടുത്തു. ത്രിദിന സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് മോദി സെയ്ഷൽസിലെത്തിയത്. ആ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലും പങ്കെടുക്കും. വെനസ്വേലയെ പിടിച്ചുകുലുക്കിയ ഇരട്ട ഭൂകമ്പം 68 ലക്ഷം പേരെ ബാധിച്ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. തലസ്ഥാനമായ കരാക്കസിൽ മാത്രം 20 ലക്ഷത്തോളം ഭൂകമ്പബാധിതരുണ്ട്. ഇത് വലിയ മാനുഷിക പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നതെന്ന് UNന്റെ കുടിയേറ്റ ഏജൻസിയായ IOM പറഞ്ഞു. അതിനിടെ മരിച്ചവരിലും കാണാതായവരിലും ഒട്ടേറെ വിദേശികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 ആയി. കുറഞ്ഞത് 3360 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും 50,000 പേരെയാണ് കാണാതായതെന്നും രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ. കാലങ്ങളായി പരസ്പരം പോരടിക്കുന്ന ഇസ്രയേലിനും ലെബനനുമിടയിൽ സമാധാനം കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ത്രികക്ഷി കരാറിന്റെ പ്രാഥമിക രൂപരേഖയിൽ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം ലെബനനെ ആക്രമിച്ച് ഇസ്രയേൽ സൈന്യം. തെക്കൻ ലെബനനിലെ നബാട്ടിയ മേഖലയിലാണ് ശനിയാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. മേഖലയിലുള്ള ഇസ്രയേൽ സൈന്യത്തിന് ഭീഷണിയായ ഭീകരവാദികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ ചെറുവിമാനമിടിച്ച് പൈലറ്റ് മരിച്ചു. കെട്ടിടത്തിനുള്ളിലും പരിസരത്തുമുണ്ടായിരുന്ന 13 പേർക്ക് പരിക്കേറ്റു. സ്വാതന്ത്ര്യത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വന്തം ചിത്രം ഉൾപ്പെടുത്തിയ പുതിയ US പാസ്പോർട്ട് പുറത്തിറക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് പാട്രിയറ്റ് പാസ്പോർട്ട് ഡിസൈൻ പരസ്യപ്പെടുത്തിയത്. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർമന്ദിറിൽ സമരം തുടരുകയാണ്. CJPയുടെ സമരത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കും ഞായറാഴ്ച പങ്കെടുത്തുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. കോൺഗ്രസിനും ഇടത് കക്ഷികൾക്കും മുസ്ലിം ലീഗിനും പിന്നാലെ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകവും DMK സഖ്യം വിട്ടു. എന്നാൽ DMK ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 പാർട്ടി MLA മാരും സഖ്യത്തിൽ തുടരും. ധാന്യവിതരണത്തിലെ വെട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം റേഷൻ വിതരണ രീതികളിൽ മാറ്റം വരുത്തുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്താനും അന്ത്യോദയ അന്നയോജന റേഷൻ വിഹിതത്തിൽ മാറ്റം വരുത്താനുമുള്ള നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഇതും സമ്പൂർണ്ണ അഴിച്ചുപണിയുടെ ഭാഗമാണ്. കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മോഹിത് മൽഹോത്രയെയും നിയമിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണമെണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് SIT കണ്ടെത്തൽ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതിനിധികളും ചേർന്നുള്ള കൂടിയാലോചന പ്രകാരം 2025 നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. അയോധ്യാക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചെന്ന് ട്രസ്റ്റ് ശനിയാഴ്ച സ്ഥിരീകരിച്ചു. രണ്ടുപേരുടെയും രാജിക്കത്ത് ലഭിച്ചെന്നും അവരുടെ കാര്യത്തിൽ അടുത്ത ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരി പ്രസ്താവനയിൽ അറിയിച്ചു. MG സർവകലാശാലയ്ക്കു പിന്നാലെ കേരള കാർഷിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ VC നിയമിച്ചു. നിലവിൽ VC ഡോക്ടർ B അശോകിനെ മാറ്റി പകരം നിയമനത്തിന് 3-അംഗ പാനൽ കൃഷിമന്ത്രി T സിദ്ദിഖ് ചാൻസലറായ ഗവർണറെ ഏൽപ്പിച്ചിരുന്നു. ഈ പാനൽ തള്ളിയാണ് കാർഷിക സർവകലാശാലയിലെ തന്നെ ഡോക്ടർ T സജിത റാണിയെ VC നിയമിച്ചത്. സർക്കാരുമായി കൂടിയാലോചിച്ച് ഗവർണർ താൽക്കാലിക VC നിയമിക്കണമെന്നാണ് കാർഷിക സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥ. MG നിയമത്തിൽ താൽക്കാലിക VC ഗവർണർക്ക് നിയമിക്കാമെന്നും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് കിരീടം. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് രണ്ടാം സ്ഥാനത്തും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് മൂന്നാം സ്ഥാനത്തുമെത്തി. സംസ്ഥാന സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടങ്ങി. 14 ജില്ലകളിലെയും സെലക്ഷൻ ടൂർണമെന്റുകളിൽ വിജയിച്ച 100 ചെസ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആറളം പുനരധിവാസ മേഖലയിൽ പൂക്കുണ്ടിൽ പട്രോളിംഗ് നടത്തിയിരുന്ന വനം ദ്രുതകർമ്മസേന അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന കുത്തിമറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 സേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:30 മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം സജ്ജീകരിച്ച 1573 ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാരനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 30 കഞ്ചാവുമായി 3 അറസ്റ്റിൽ. നെർവേലിയിൽ വെച്ചാണ് ശനിയാഴ്ച രാത്രി 10 കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും കൂത്തുപറമ്പ് പോലീസും ചേർന്ന് കഞ്ചാവ് കടത്തു പിടികൂടിയത്. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പേ അവ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണിത്. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നടപടി. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയയാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂർ സ്വദേശി വിറക് രാധാകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യചോർച്ചയുടെ പ്രഭവ കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ചോദ്യപേപ്പറും ചോർന്നു. ഇതോടെ 1028 കേന്ദ്രങ്ങളിലായി 400,000+ പേർ ഞായറാഴ്ച എഴുതേണ്ട പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി പുറത്തുവിട്ടിട്ടില്ല. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമേരിക്കയിൽ നിയമ നടപടി നേരിടുന്ന അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും 6 കൂട്ടുപ്രതികൾക്കുമെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം US ഫെഡറൽ കോടതി തള്ളി. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നൽകിയ വാദങ്ങൾ മതിയാകില്ലെന്നും വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. June 13 മതിയായ തെളിവുകൾ ഹാജരാക്കണം. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായുള്ള മുഖ്യഘട്ടത്തിലെ 3 അവസാനത്തെയും അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ പകൽ 11 മുതൽ July 3 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3 അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനമുണ്ടാകില്ല. ഇന്നു മുതൽ അടുത്ത ഒരാഴ്ച മെച്ചപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ പെയ്യുക. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് കേപ്പ് വെർദെ നോക്കൌട്ടിൽ. നോക്കൌട്ടിലെ എതിരാളി അർജന്റീന. സ്പെയിൻ യുറുഗേ മത്സരത്തിൽ സ്പെയിൻ 1-0 വിജയിച്ചപ്പോൾ കേപ്പ് വെർദെ സൗദി അറേബ്യ മത്സരം ഗോൾരഹിത സമനിലയിലായി. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം 5-1 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഈജിപ്തും ഇറാനും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിലായി. ഇന്ത്യ അയർലൻഡ് 2020 മത്സരം ഇന്ന്. വൈഭവ് സൂര്യവംശി ഇന്ന് കളിക്കാൻ സാധ്യത. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വനിതകളുടെ ലോങ് ജമ്പിൽ 22 മുമ്പ് അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച ദേശീയ റെക്കോർഡ് തിരുത്തി മറ്റൊരു മലയാളി താരം ആൻസി സോജൻ. ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 6.88 ചാടിയ ആൻസി ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ചിത്രപരിചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, കെ ബി ഗണേഷ് കുമാർ, ചാരുഹാസൻ, തിലകൻ, പാർവതി ജയറാം, സിൽക്ക് സ്മിത, ജയഭാരതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1989 ജൂൺ 1 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് അഥർവം. ഡെന്നിസ് ജോസഫിന്റെ കഥയ്ക്ക് ഷിബു ചക്രവർത്തിയാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത്. മന്ത്രിയുടെ ബാനറിൽ ഈരാളി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം രചനാ പിക്ചേഴ്സ് റിലീസാണ്.

0: തേവള്ളി നമ്പൂതിരി ഒരു പ്രശസ്ത ജ്യോതിഷിയാണ്. ഒരു ദിവസം തന്റെ ഗ്രാമത്തിലെ ആളുകളെ ചില അനിഷ്ട സംഭവങ്ങളുടെ മൂലകാരണം കണ്ടെത്താൻ സഹായിക്കുന്നതിനിടയിൽ മേക്കാടൻ നമ്പൂതിരി നടത്തിയ മന്ത്രവാദവും മറ്റു താന്ത്രിക ക്രിയകളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തേവള്ളി കണ്ടെത്തുന്നു. ഗ്രാമവാസികളുടെ അഭ്യർത്ഥന പ്രകാരം തേവള്ളി ബാല്യകാല സുഹൃത്തു കൂടിയായ മേക്കാടനെ കാണാൻ പോകുന്നു. പക്ഷേ മേക്കാടൻ തേവള്ളിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരിയായ മാളുവിൽ ജനിച്ച അദ്ദേഹത്തിന്റെ അവിഹിത മകൻ തന്റെ പിൻഗാമിയാകുമെന്നും അദ്ദേഹത്തോട് പറയുന്നു.
1: തല തോർത്തിട്ട് പോയാ മതി,
2: എനിക്ക് പോണോ?
1: ഉണ്ണി പറഞ്ഞ കേക്കാ, തല തോർത്തിട്ട് പോയാ മതി.
3: മോനെങ്ക് വന്നേ, ഇതാ ഉണ്ണിയുടെ രഥം.
2: കുതിരയില്ലേ?
3: ഉണ്ടല്ലോ, മുൻപിൽ കാണുന്ന കുതിര. ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ, ഉള്ളിലേക്ക് നോക്കിക്കേ അർജുനൻ. ഇതാണ് സാക്ഷാൽ ഗീതോപദേശം.
1: നിന്റെ ഈ ഗീതോപദേശം കാരണം ഉണ്ണി ഇന്ന് ശരിക്കും കുളിച്ചിട്ട് പോലും ഇല്ല. അല്ല, തിരുമേനി വന്നാ ഇന്ന് അഷ്ടമംഗല്യത്തിന് പോണം, ഓർമ്മയുണ്ടോ?
3: ഉണ്ട്. അഷ്ടമംഗല്യത്തിന് പോകാതിരിക്കാൻ പറ്റുമോ അല്ലേ ഉണ്ണി?
1: ഉണ്ണി, ദേ അച്ഛൻ. പതുക്കെ പതുക്കെ.
4: ഉണ്ണി കുളിച്ചു.
2: ഓ പിന്നെ.
4: സുബ്രഹ്മണി, അഷ്ടമംഗല്യുള്ള ദിവസമെങ്കിലും പുളിയും ക്ഷേത്രദർശനവും ആവാം.
3: വിവരമുള്ള ഒരു അഷ്ടമംഗല്യം നടത്തണേ ഞാനെന്തിനാ അമ്പലത്തിൽ പോണേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാനെന്തിനാ കുളിക്കണേ?

0: ഉണ്ണി ഇവിടെ വിളിക്കൂ.
1: ഉണ്ണി
0: മേക്കാവില് അഷ്ടമംഗല്യ പോണം.
2: വേദിക്ക് ചാർത്തിയ പട്ടും പത്തിന്ന് കേട്ടു.
0: ഐശ്വര്യക്കട മേക്കാവിലെ ഭഗവതി ക്ഷിപ്രപ്രസാദിയ, ക്ഷിപ്രഗോപിയും അടയാളം കാണിച്ചതാ. നീ എവിടെയായിരുന്നു?
1: കുറിതോടെയായിരുന്നു.
2: ഉണ്ണിയുടെ ഉപനയനത്തിന് ഇനി ദിവസം ഇല്ല. 9 വർഷത്തെ വ്രതവും പ്രാർത്ഥനയും ഈ ഇരിക്കുന്നത്, അതും ഈ വയസ്സുകാലത്ത്.
0: ആര് പറഞ്ഞു വയസ്സായെന്ന്?
2: ആരോ മേക്കാട് താവളിലെ ചിലരൊക്കെ ദുഷ്കർമ്മികളെന്നാ കേട്ടത്. നിങ്ങളുടെ ഒരു പഴയ സഹപാഠി, എന്താ അങ്ങേരുടെ പേര്?
0: പ്രശ്നം വെക്കാതെ തന്നെ എനിക്ക് തോന്നിയത് നീ പറഞ്ഞല്ലോ. ആ പോയിട്ട് വരാം.

0: നമസ്കാരം, വരൂ. ഞങ്ങൾ കാത്തിരിക്കായിരുന്നു.
1: ആ, എല്ലാവരും ഉണ്ടല്ലോ.
0: കരപ്രമാണിമാരെല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് തുടങ്ങുക വേണ്ടു.
1: പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ
0: എല്ലാം ഒരുക്കിയിട്ടുണ്ട്.

0: ആരോടും ആരോ തടസ്സപ്പെടുത്തുന്നു.
1: ആരാ?
0: ആരോ
1: ബേബി. ഓ ഓ ഈ തുടായി.

0: 23 ആരൂഢ സംഖ്യ 423 കന്നിരാശിയിൽ ആരൂഢം ആരൂഢത്തിൽ കേതു 5 ഭാവത്തിൽ ഗുളിയൻ 12 വ്യാഴം മറഞ്ഞൽക്കും
1: എന്തിനധികം ലഗ്നത്തിൽ കേതു മതിയല്ലോ
2: അതെ ഏതോ ചൂർണപ്രയോഗം നികതു മരിചാലേപനാദ്യം ഹരാംശു ചൂർണപ്രയോഗം മരിചാലേപനം ആഭിചാരം
0: അതെ ആഭിചാരം ആരാണ് ആഭിചാരം ചെയ്യുന്നത് ഈ താവഴിയിൽ ആരോ ഒരാൾ ആഭിചാരം ചെയ്യുന്നുണ്ട് തുർമൂർത്തികളെ ഉപാസിക്കുന്നുണ്ട് അധമവേദം അനുഷ്ഠിക്കുന്നുണ്ട് ഇല്ലേ പുത്തേടൻ എന്ത് തോന്നുന്നു
1: തിരുമേനി പറഞ്ഞാ ശരി ആഭിചാരം നാടുമുടിയാൻ ദേവിയുടെ ശക്തി ക്ഷയിക്കാൻ
0: അതെ ഈ പ്രശ്നവും പരിഹാരവും ഒക്കെ അത് നിർത്തിയിട്ട് മതി അല്ലാതെ ശുദ്ധികലശവും രക്ഷാർജ്ജനയും നടത്തിയിട്ട് ഒരു കാര്യമില്ല
1: വിചാരം എവിടെയാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം മേക്കാടിനോട് ആരാ പറയാ
3: ഇനി അതും പറഞ്ഞാൽ കിട്ടി എന്നാ അനുഭവിക്കുന്ന മേക്കാടിന്റെ ഭീഷണി
2: താക്കരയും മറുതയും കൊണ്ട് വിടുവേല ചെയ്യിക്കുന്ന വീടാ ഇപ്പൊ വാർത്താളി ഉണ്ടെന്നാ കേട്ടത് പിന്നെ ആരാ പോവാ ആരാ പറയാ തിരുമേനിക്കാവോ
1: ആവണം ഈ കരക്കാർക്ക് വേണ്ടി ദേവിക്ക് വേണ്ടി തിരുമേനി മേക്കാടിനെ കാണണം ഉപദേശിക്കണം
0: കരക്കാരും കുടുംബക്കാരും പറഞ്ഞ അനുസരിക്കാത്ത ആള് ഞാൻ പറഞ്ഞ അനുസരിക്കൂ ഇല്ല
3: നിങ്ങൾ സഹപാഠികളല്ലേ വേഴാഞ്ചേരി തിരുമേനിയുടെ ശിഷ്യന്മാരല്ലേ ഇവിടെന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കോ
0: അതെ ഒരേ ഗുരു തന്നെ വേഴാഞ്ചേരി തിരുമേനി പരമസാത്വികൻ പഠിപ്പിച്ചതും ഒന്ന് പക്ഷേ പഠിച്ചത് മാത്രം രണ്ടായി പോയി
4: അയാൾക്ക് അന്നേ ഇതിലൊക്കെ തന്നെയാ താല്പര്യം തിരുമേനി 1-2 തവണ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്തതാ അവസാനം പുറത്താക്കി അതോടെ വാശിയായി വൈരാഗ്യായി ആ സമയത്ത് തെക്കങ്കാണ്ടു നിന്ന് ഒരു പരദേശി കർമ്മി വന്നുപെട്ടു അബ്രാഹ്മണൻ അധകൃതൻ എന്നാലോ തികഞ്ഞ ജ്ഞാനി മേക്കാടൻ അയാളുടെ ശിഷ്യനായി ഒരു ജന്മം കൊണ്ട് അല്ല ജന്മാന്തരങ്ങൾ കൊണ്ട് നേടിയ ആഭിചാര ഉപാസനാമൂർത്തികളെ മുഴുവൻ ആ കർമ്മി ശിഷ്യന് കനിഞ്ഞു നൽകി എന്നിട്ടാ അയാൾ ജീവത്യാഗം ചെയ്തത് പിൻഗാമികളെ കണ്ടെത്താതെ ദുഷ്കർമ്മികൾക്ക് മരണമില്ല മേക്കാടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എല്ലാം അയാളുടെ ഇച്ഛയ്ക്ക് അതീതമാ ജന്മകർമ്മ പാപഫലങ്ങളാ അനുഭവിക്കണം അനുഭവിച്ചേ തീരൂ ഒന്നും അഭ്യസിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ മേക്കാടൻ അഭ്യസിക്കുക മാത്രമല്ല പണത്തിനും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി അതൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യും അവിടെയാണ് തെറ്റ്
3: മേക്കാടന് അല്പമെങ്കിലും ഭയമുള്ളത് തിരുമേനിയാ തിരുമേനി പറഞ്ഞാൽ അയാൾ കേൾക്കും സംശയമില്ല
4: ദൈവത്തെ പോലും ഭയമില്ലാത്തവനാ മേക്കാടൻ പിന്നെയാണോ ഞാൻ പറഞ്ഞു നോക്കാം
0: അകത്തേക്ക് വരാമോ
5: ഹായ് ഇതാര് തേവള്ളിയോ ഇവിടെ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല വരിക ഇരിക്ക ഇരിക്കടോ എന്താ ഋഗ്വേദികൾക്കും വഴി തെറ്റുവോ
0: മേക്കാടാ നീ ആഭിചാരങ്ങൾ അനുഷ്ഠിക്കരുത് 1000 ആയിരം ജന്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ഒരു ബ്രാഹ്മണ ജന്മം ആ ബ്രാഹ്മണ്യം നീ നശിപ്പിക്കരുത് ആഭിചാരങ്ങൾ അധമന്റേതാണ് ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയേണ്ടവന്
5: അല്ല നിങ്ങൾ ഈ ബ്രഹ്മജ്ഞാനികൾക്ക് തന്നെ ബ്രഹ്മം എത്രയുണ്ടെന്ന് തിട്ടുണ്ടോ അദ്വൈതികൾ പറയുന്നു അത് രണ്ടല്ലെന്ന് എന്നാ ഒന്നാണെന്ന് ഒട്ട് തീർത്തങ്ങോട്ട് പറയണില്ല ദ്വൈതികൾക്കോ അത് രണ്ടാണ് അപ്പോ ഇതിൽ ഒന്ന് എന്നതാണോ സത്യം 2 എന്നതാണോ അതോ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നാണോ
0: സത്യമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല അറിയാനുള്ള അന്വേഷണമാണ് ശരിയായ ജീവിതം അതിനെ സ്ഥായിയായ ആനന്ദമുള്ളു
5: അപ്പോ അന്വേഷണം ആനന്ദത്തിന് വേണ്ടിയാണ് അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്റെ ആനന്ദത്തിന് വേണ്ടി എന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി
0: ഞാൻ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ നിസ്സഹായനാണ് ജന്മജന്മാന്തര പാപശാപ ഫലങ്ങളാണ് ഒരുവനെ ദുഷ്കർമ്മിയാക്കുന്നത് ബ്രാഹ്മണനായിട്ട് പിറന്നിട്ടും നിന്നെ അധകൃതനാക്കുന്നു
5: വേളിക്ക് നക്ഷത്രം തെളിയാൻ സർപ്പകോപം മാറാൻ ഇല്ലത്തൊരു പിന്തലമുറ ഉണ്ടാകാൻ പൂയത്തിന്റെ പുണ്യം ചേർന്നൊരു പുത്രൻ ജനിക്കാൻ പരമശിവനെ ശ്രീപാർവതിയെ സ്തുതിച്ചു പാടിയ പുള്ളുവത്തിക്ക് ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്ത മഹാബ്രാഹ്മണ താൻ എന്നോട് സത്യത്തെയും ബ്രഹ്മത്തെയും തെറ്റിനെയും ശരിയെയും കുറിച്ച് പറയാതിരിക്കുക തനിക്കതിനുള്ള യോഗ്യതയില്ല
6: ഹ്മ്മ്
5: മുകളിൽ നിൽക്ക, നിൽക്കണോ? എന്റെ ജന്മത്തെയും പാപത്തെയും ശാപത്തെയും കുറിച്ച് താൻ പറഞ്ഞല്ലോ, കേട്ടോളൂ. ഇതേ ജന്മ ജന്മാന്തര ശാപ പാപഫലങ്ങളാൽ തന്റെ രക്തത്തിൽ പിറന്ന അധകൃതനില്ലേ, അവൻ എന്റെ അടുത്ത് വരും, അഥർവം പഠിക്കും, ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും.
6: തേവള്ളി തന്റെ യഥാർത്ഥ മകന്റെ ഉപനയന സമയത്ത് അവൻ തന്റെ അവിഹിത മകനെ കാണുന്നു. തന്റെ ഗുരുനാഥനായ തിരുമേനിയുടെ ഉപദേശം സ്വീകരിച്ച് രണ്ടു മക്കളെയും പ്രശസ്തരാക്കുന്നതിനായി ഇരുവരെയും മൂന്ന് വേദങ്ങൾ പഠിപ്പിക്കാൻ തേവള്ളി തീരുമാനിക്കുന്നു.
7: അപ്പോ പുള്ളോത്തി തനിക്ക് ഉണ്ടിണ്ടെന്നുള്ള സത്യ മേക്കാടൻ അവനത് പറഞ്ഞാൽ തെറ്റില്ല. വഴി പിഴച്ചു പോയെങ്കിലും മേക്കാടൻ വൃതശുദ്ധിയുള്ളവനാ, നാവ് പിഴക്കില്ല.
4: ആ പിഴയ്ക്കാത്ത നാവ് പറഞ്ഞതെല്ലാം സത്യാവോ? എന്നെ പഴിച്ചതും എന്റെ ഉണ്ണിയെ ശപിച്ചതും എല്ലാം. ജീവിതത്തിൽ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ആ തെറ്റ്.
7: തേവള്ളി, നമ്മളെല്ലാം വെറും ഉപകരണങ്ങൾ, ആരുടെയോ ഇച്ഛയ്ക്കൊത്താടുന്ന വെറും പാവകൾ. സാത്വികനായ തനിക്ക് പോലും അടി തെറ്റി, അതും വെറും ഒരു പുള്ളോത്തിയിൽ. എല്ലാം വിധിയാണ്.
4: ഇല്ല, എന്റെ രക്തത്തിലൊരാതിർവി പിറക്കില്ല, അവൻ ആഭിചാരം ചെയ്യില്ല. പക്ഷെ അവരിന്ന് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല.
7: ധൈര്യമായിരിക്കൂ, അവൻ തന്റെ അടുത്ത് തന്നെ വരും, വേദം പഠിക്കും, പണ്ഡിതനും പ്രശസ്തനും ആകും.
4: സത്യമാണോ? എങ്കിൽ ഞാൻ അവനെ സത്കർമ്മിയാക്കും. ഇല്ലേ, അവനാവില്ലേ
7: സൽക്കർമ്മി? അതറിയില്ല, എന്റെ മുമ്പിൽ ആകെ പുക വന്ന് മൂടിയ പോലെ. വാർദ്ധക്യം കൊണ്ടാവാം, ഒന്നും വ്യക്തമല്ല. ആ നാളെ വിഷ്ണുവിന്റെ ഉപനയനമല്ലേ?
4: അതെ.
7: ദേവിളിച്ചല്ലേ, ധൈര്യമായി പോയിക്കൊള്ളൂ. നല്ലതേ വരൂ.
4: പോയി വരട്ടെ,
7: നാളെ കാണാം.

അനന്ത, അനന്ത ഇങ്ങ് വരൂ. വെള്ളത്തിൽ കളിച്ചു നടന്നാലേ ഉപനയനം കഴിഞ്ഞ് അവരങ്ങ് പോകും. നിനക്ക് വിഷ്ണുവിനെയും അച്ഛനെയും കാണണ്ടേ?

0: നീ ഇത്രയും കാലം എവിടെയായിരുന്നു?
1: എന്നോട് പൊറുക്കണം. ഇവന് ഇവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഒരു തവണ കണ്ടാ മതിയെന്ന് പറഞ്ഞ് കരയും. പൊറുക്കണം, ഇനി വരില്ല, ഒരിക്കലും വരില്ല.
0: ഉണ്ണി ഇവിടെ വരൂ. ഉണ്ണിയുടെ പേരെന്താ?
2: അനന്തപത്മനാഭൻ.
0: പഠിപ്പൊക്കെ എവിടം വരെയായി?
1: കുറച്ച് പാട്ടും കളമെഴുത്തും പഠിപ്പിച്ചു.
0: പാട്ടും കളമെഴുത്തുമോ? എന്തിന്? ഉടവും വീണയും കൊണ്ട് നാട് തെണ്ടാനോ? ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം.
1: ഉള്ളുവച്ചക്കന് വേദം പഠിക്കാൻ പള്ളിക്കൂടില്ലല്ലോ തിരുമേനി.
3: ദേവള്ളി, കുറ്റം പറയാനും ദോഷം പറയാനും ധാരാളം പേരുണ്ടാവും. അവൻ പഠിക്കട്ടെ, ജ്ഞാനിയാവട്ടെ,

0: ആ ഉണ്ണി ഉറങ്ങിയോ?
1: ഉവ്വ്, ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ഇവിടുന്ന് വന്നത് അവൻ അറിഞ്ഞിട്ടില്ല.
0: ഉറങ്ങട്ടെ, പഠനവും കളിയും നല്ല ക്ഷീണം ഉണ്ടാവും.
2: ഉത്തേടനോ? വരിക.
3: വേണ്ട, ഒരു വിവരം അറിയണമായിരുന്നു.
2: എന്താ?
3: അല്ല ദേവള്ളി, കണ്ണിൽ കണ്ട പറയനും പുലേനും പുള്ളോനും ഒക്കെ ഓതി തുളയ്ക്കാനുള്ളതാണോ ചതുർവേദങ്ങൾ? ഇയാളുടെ തോന്നിയവാസങ്ങൾക്കൊക്കെ ഇവിടുന്നും കൂട്ടുനിൽക്ക.
0: തോന്നിയവാസങ്ങളോ? പഠിക്കാൻ ആഗ്രഹമുള്ളവനെ അല്ലേ പുത്തേടാ പഠിപ്പിക്കാവൂ. എനിച്ച കുലമല്ല വേദം പഠിക്കാനുള്ള യോഗ്യത.
3: വേദം കേൾക്കുന്ന അബ്രാഹ്മന്റെ ചെവിയില് ഈ ഒരുക്കി ഒഴിക്കണമെന്നാ മനുസ്മൃതിയില്. അവിടത്തേക്കതറിയാലോ?
0: അറിയാം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ, അതും മനു തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വെച്ച് താൻ തന്റെ വേളിയോടൊന്ന് പറഞ്ഞു നോക്ക്, അവള് ചൂലെടുത്ത് തന്നെ അടിക്കും.
3: വന്നതെന്റെ തെറ്റ്, ആരെ വേണമെങ്കിൽ പഠിപ്പിച്ചോളൂ, പക്ഷേ ഞങ്ങളുടെ ഉണ്ണികൾക്ക് ഉള്ളുവന്റെ കൂടെ വേദം പഠിക്കണ്ട. പറ.
4: അങ്ങനെ തേവള്ളിയുടെ ശിക്ഷണത്തിൽ അനന്തപത്മനാഭൻ വേദപഠനം ആരംഭിച്ചു.

0: കാലങ്ങൾ കടന്നുപോയി. തേവള്ളിയുടെ അവിഹിത പുത്രനായ അനന്തപത്മനാഭൻ വേദങ്ങളിലും താന്ത്രിക ചിത്രകലയിലും അഗ്രഗണ്യനാകുന്നു. കുലീന ബ്രാഹ്മണനായ പൂത്തേടൻ നമ്പൂതിരിയുടെ മകളെ അവൻ സ്നേഹിക്കുകയും ഇത് കാരണം പൂത്തേടൻ അനന്തപത്മനാഭനെ വെറുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ വിഷ്ണു നഗരത്തിൽ പഠിക്കുകയാണ്. അവിടെ അവൻ ഉഷ എന്ന സ്ത്രീയുമായി സ്നേഹത്തിലാവുന്നു.
1: വിഷ്ണു ഈ ആഴ്ച വരും, കത്തുണ്ടായിരുന്നു. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ക്ലാസ് ഉണ്ടാകുന്നാ പറയുന്നേ. എം എസ് സിക്ക് ചേരണ അത്രേ. എങ്ങനാ, പണം വേണ്ടേ?
2: അതിനൊക്കെ വഴിയുണ്ടാക്കാം. അവൻ പഠിക്കട്ടെ, കോളേജ് പഠിപ്പിനെ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ.
1: ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
2: എന്തു പറയാനാ, അങ്ങനെ കിടക്കുന്നു.
1: ഒരു സഹായത്തിന് ആരെങ്കിലും അവിടെ ഉണ്ടോ?
2: അങ്ങനെ പറയാനാരുമില്ല, ആരെങ്കിലും നിർത്തണം.

0: വരുന്നുണ്ട്. ആര്? ദി ഗ്രേറ്റ് പെയിന്റർ കം വേദപണ്ഡിതൻ അനന്തപത്മനാഭൻ.
1: ഈ പുള്ളുവ സഹവാസം അച്ഛൻ അറിയണ്ട, അരിഞ്ഞു പുഴയിലൊഴുക്കും.
0: ഓ പിന്നെ
1: അച്ഛനില്ലേ അവിടെ?
0: ടൗണിൽ പോയിരിക്ക.
1: മനസ്സിലായി, ഇല്ലെങ്കിൽ തന്നെ മഷീട്ട് നോക്കി എവിടെ കാണോ. അമ്മ മരുന്ന് കഴിച്ചോ?
2: സാവിത്രി തന്നു. മോമെല്ലാം കഴിച്ചു.
1: അമ്പലത്തിൽ നിന്ന് അമ്മ കടന്നോളൂ.
2: ചെല്ല് ചെല്ല്.

0: പറിച്ചുകൂട്ടുകയല്ലാതെ വല്ല പ്രയോജനം ഉണ്ടോ?
1: ഉണ്ടല്ലോ. ദക്ഷിണയും ഫീസും വാങ്ങാതെ കുട്ടികൾക്ക് വേദം പറഞ്ഞു കൊടുക്കാം. വിഷ്ണുവിന് ഹോസ്റ്റൽ ഫീസും പഠന ചെലവ് അയച്ചു കൊടുക്കാം. പിന്നെ എനിക്കും അമ്മയ്ക്കും താൻ വന്നാൽ തനിക്കും ചാപ്പാട് കഴിക്കാം. തന്നെയുമല്ല, താന്ത്രിക് പെയിന്റേഴ്സ് ഇന്ത്യയിൽ തന്നെ വിരലുണ്ടാവുന്നവരേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ.
0: ഓ പിന്നെ
1: അന്ന് ഇവിടെ വന്ന സായിപ്പ് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? യുവർ വർക്ക് ഈസ് മാർവലസ്. താൻ കണ്ടോ, അയാൾ എന്നെ ക്ഷണിച്ചിരിക്കുക കലകളുടെ തറവാടായ പാരീസിലേക്ക്. ഞാൻ അവിടെ എന്റെ പെയിന്റിംഗ് എക്സിബിഷൻ നടത്തും.
0: അതെ, അവിടെയാകുമ്പോ ഭാരതത്തിന്റെ മഹത്തായ ചിത്രകലാ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കാം, അവര് വിശ്വസിക്കുകയും ചെയ്യും.
1: എന്നിട്ട് താനെന്താ പറയാതെ?
0: ഞാനും വരച്ചു തുടങ്ങാൻ പോവാ.
2: ഒരു ദിവസം തേവള്ളി പ്രശ്നം നടത്തുകയും അവിടെ കൂടിയിരുന്ന എല്ലാ നമ്പൂതിരിമാരുടെയും മുമ്പിൽ അനന്തനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുമ്പോൾ പൂത്തേടൻ അനന്തനെ അവന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി അപമാനിക്കുന്നു. അനന്തൻ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും അദ്ദേഹത്തെ അനുഗമിക്കുന്ന മേക്കാടൻ അദ്ദേഹത്തോട് സഹതപിക്കുകയും അഥർവവേദം പഠിക്കാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.
3: പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ള കളത്തിൽ സ്വർണം വെച്ചോളൂ. ആരൂഢ സംഖ്യ 153. ആരൂഢം കർക്കിടക രാശി. ലഗ്നത്തിൽ സൂര്യൻ. 6 ശനി. 9 ചൊവ്വ. 12 ബുധൻ. ലഗ്നത്തിൽ തന്നെ നോക്കിക്കോളൂ. ഒരു കാര്യം വ്യക്തം, ക്ഷേത്രത്തിൽ ദൈവസാന്നിധ്യമില്ല. മേക്കാടന് എന്തു തോന്നുന്നു?
4: ശരിയാ, ആരൂഢത്തിൽ സൂര്യനല്ലേ നിൽക്കുന്നത്, ഉണ്ടാവില്ല. ഉണ്ണിക്കെന്തു തോന്നുന്നു?
1: ആരൂഢാധിപൻ നീചസ്ഥനായി ഗുളികബന്ധത്തിൽ നിൽക്കുന്നു. പിന്നെ മൂന്നാം ഭാവാധിപനായ ബുധൻ 12 നിന്ന് ശത്രുഭാവത്തെ വീക്ഷിക്കുന്നു.
5: അതുകൊണ്ട്
1: അശുദ്ധി ശത്രുവശ്ചോര ചിന്തനീയാഹി ശത്രുവിന. ശത്രുക്കളാലും ചോരന്മാരാലും അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു.
6: ചോരന്മാരോ?
1: പേടിക്കണ്ട, പുറത്തുള്ളവരോ പരദേശികളോ അല്ല, അകത്തുള്ളവര് തന്നെയാ.
7: എടോ പുള്ളുവത്തിരിമേനിയെ, അമ്പലവാസികളൊക്കെ മോഷ്ടാക്കളാണെന്നാണോ? ഏ അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? കവടി കയ്യിലുണ്ടെങ്കിൽ എന്തും പറയാല്ലേ. തന്റെ നാവിന് ചേരുന്നത് നാവോറു പാട്ടാ. കുലത്തൊഴിലെ കേട്ടെങ്കിൽ കഴിഞ്ഞാ പോരെ.
1: എടോ
7: പേടിപ്പിക്കാതെടോ, ഈ അഷ്ടമംഗല്യവും ദേവപ്രശ്നമൊക്കെ പറഞ്ഞാല് ഞങ്ങള് സവർണര് ബ്രാഹ്മണര് ചെയ്തോളാം. തനിക്കിതിൽ എന്ത് കാര്യം?
4: നിർത്തടോ, ദേവന്റെ മുതല് കെട്ടതും പോരാ, സത്യം പറഞ്ഞവനെ ചീത്ത വിളിക്ക. മൂന്നാം ഭാവാധിപൻ ബുധൻ 12 ശത്രുഭാവത്തേക്ക് നോക്കിക്കൊണ്ട്. താനും തന്റെ ആൾക്കാരും മുതല് കെട്ടിട്ടില്ലെങ്കിൽ അത് ഇപ്പൊ പറയാ, ഞാൻ അങ്ങനെ തെളിയിക്കാം. കുറെ ബ്രാഹ്മണരിറങ്ങിയിരിക്കുന്നു. എന്താണോ ഇതിന്റെയൊക്കെ ബ്രാഹ്മണ്യം? നെഞ്ചത്തിറക്കുന്ന ഈ രണ്ടര നൂല എങ്കിൽ എനിക്ക് 3 ദിവസം തരൂ. ഇവനെ അഥർവയജ്ഞത്തിലൂടെ ഉപനയനം നടത്തി ഗായത്രി ഉപദേശിച്ച് ബ്രാഹ്മണനാക്കി തരാം. ഇരിക്കണ്ട, ഇവിടെ ഇരിക്കുന്ന ഏത് ബ്രാഹ്മണനേക്കാൾ ബ്രാഹ്മണ്യം ഇവനുണ്ട്, ജ്ഞാനം കൊണ്ട്.

0: ഈശാന കോണിലൊരു സ്രോതസ് കണ്ടു, പക്ഷേ തേജസ്സില്ല. അത് നീയാവൂ എന്നെനിക്കറിയാം. എന്നിട്ട് എന്തേ ഇതുവരെ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചാൽ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. നീ അറിവുള്ളവനാണ്, വേദപണ്ഡിതനാണ്, പക്ഷേ നിന്റെ അറിവ് പൂർണ്ണമല്ല. നാലാണ് വേദങ്ങൾ, എന്റെ അഥർവത്തിന് മാത്രം ഒരായിത്തം. വേദങ്ങൾ ദൈവസൃഷ്ടമാണ്, എന്നിട്ടോ അതിൽ പോലും ഉച്ചനീച്ചത്തു. അഥർവ അധമമാണത്രേ, ആഭിചാരമാണത്രേ. ഉണ്ണി, ഒരു വേദവും ഒരു കർമ്മവും ഒരു മന്ത്രവും ആഭിചാരമല്ല. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് വേദകർമ്മ മന്ത്രാദികളുടെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത്.
1: അല്ല, ഞാൻ അങ്ങനെ ഒന്നും ധരിച്ചിട്ടില്ല, ഇരിക്ക.
0: അതെനിക്കറിയാം, പക്ഷേ തെറ്റായ ധാരണകൾ പുലർത്തി അറിവിൽ നിന്ന് അകന്നു നിൽക്കരുത്. അഥർവം അങ്ങോട്ട് പഠിക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കാം.
1: അത് മൂന്ന് കഴിഞ്ഞിട്ട് പോരെ നാലാമത്തെ വേദം. സാമു ഇനിയും കഴിഞ്ഞിട്ടില്ല.
0: മതി, ഒക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷേ വരണം.
1: സമയമാട്ടെ,
0: ഞാൻ വരും, എനിക്കറിയാം.
2: അനന്തനെ തന്റെ പിൻഗാമിയാക്കും എന്ന മേക്കാടന്റെ വാക്കുകൾ തേവള്ളിയുടെ ഉറക്കത്തിന് ഭംഗം വരുത്തി തുടങ്ങി. തന്റെ മൂത്ത മകനെ ഓർത്ത് അദ്ദേഹം വ്യാകുലപ്പെടാൻ തുടങ്ങി.
3: ആകെ വേർത്തിരിക്കുന്നല്ലോ, എന്തു പറ്റി? പെട്ടെന്നല്ല അസുഖം?
4: ഇല്ല, ഒരു ദുസ്വപ്നം കണ്ടു.
5: അച്ഛൻ എങ്ങോട്ട് പോന്നു?
4: നീ ആ വിളക്കിങ് തരൂ.
3: എങ്ങോട്ടേക്കാ?
4: എനിക്ക് അനന്തനെ ഒന്ന് കാണണം.
5: ഈ അർദ്ധരാത്രിയോ? അച്ഛനൊറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം.
4: വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ.
3: മോനെ, അച്ഛൻ അറിയണ്ട, നീ പിന്നാലെ പോവും.

0: എന്താ അച്ഛനും വിഷ്ണുവും കൂടി ഈ അർദ്ധരാത്രിയില്?
1: എനിക്കൊന്നും അറിയില്ല അനന്തേട്ടനമ്മേ, എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങി പോന്നു. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതി ഞാനിവിടെ പോന്നതാ. ഈ അച്ഛന്റെ ഓരോ കാര്യങ്ങളെ.
2: മേക്കാട് തിരുമേനി ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ഞാൻ അതിലൊന്നും ആകർഷ്ടനായിട്ടില്ല.
3: അനന്ത, നീ ഇന്ന് എന്നേക്കാൾ അറിവുള്ളവനാണ്. ഞാൻ പഠിപ്പിച്ചതിലും കൂടുതൽ നീ പഠിച്ചു. ഞാൻ കാണാത്ത അർത്ഥങ്ങൾ കൂടി നീ തനിയെ കണ്ടെത്തി. പക്ഷേ ഇന്ന് നിന്റെ അറിവ്, അറിവിനോടുള്ള തൃഷ്ണ അതെന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ ശരിക്കുറങ്ങിയിട്ട് നാളുകളായി. നീ സ്വയമാർജിച്ച ജ്ഞാനത്തിന്റെ തേജസ് ആരോ വന്ന് തല്ലിക്കെടുത്തു. വേദങ്ങളുടെ പരിശുദ്ധി ആരോ നശിപ്പിക്കുന്നു. അനന്ത, നിനക്കെന്തോ സംഭവിക്കുന്നുണ്ട്. മനസ്സിലെന്താണെങ്കിലും അതെന്നോട് പറയൂ. നിനക്ക് ഗുരുവായിട്ട് ഞാൻ പോരെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ മേക്കാടൻ വേണ്ട, അയാൾ നിന്നെ നശിപ്പിക്കും, ആഭിചാരം ചെയ്യുന്നവനാക്കും, ദുഷ്കർമ്മിയാക്കും.
2: ഇല്ല, എനിക്ക് വേണ്ടി, എന്റെ മാത്രം സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അധമകർമ്മങ്ങൾ അനുഷ്ഠിക്കില്ല. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ഈ പാതി ജന്മം, ഈ പാതി ബ്രാഹ്മണ്യം എനിക്ക് തരേണ്ടിയിരുന്നില്ലെന്ന്. ഒരു പുള്ളുവൻ മാത്രമായിരുന്നെങ്കിൽ നാട് തെണ്ടി നാവോർ പാടി നാട് കഴിക്കാമായിരുന്നു. പക്ഷേ എനിക്കത് വയ്യല്ല. വേദങ്ങളൊക്കെ പഠിച്ചു, ഉപനിഷത്തുകളും പുരാണങ്ങളും മൃതികളും ഒക്കെ, എന്നിട്ടും ഞാൻ ആരാണ് അതുപോലും എനിക്കറിയില്ല. ചാതുർവർണ്ണികളൊക്കെ പഠിപ്പിച്ചു തന്ന ആളല്ലേ ഞാൻ. ആരാണ്? ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, ശൂദ്രനാണോ, ആരാണ് ഞാൻ? ആരുടെ കർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? ആരായിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്? ഇല്ല, എന്നെ ഓർത്ത് ഭയപ്പെടണ്ട. സാത്വിക രക്തത്തിൽ, ഋഗ്വേദിയുടെ രക്തത്തിൽ ഒരു അഥർവി പിറന്നു എന്ന് കരുതണ്ട. പക്ഷേ എന്റെ വിശ്വാസങ്ങൾ ഇളകിപ്പോകുന്നു, എന്റെ മനസ്സാടിപ്പോകുന്നു. പഠിച്ച മന്ത്രങ്ങൾ കൊണ്ടൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവിടുന്ന് മഹാസാത്വികനല്ലേ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് ശക്തി തരും.

0: ഒരിക്കൽ അനന്തനെയും അനന്തന്റെ കാമുകിയെയും പൂത്തേടൻ പിടികൂടി.
1: ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എല്ലാം അറിഞ്ഞു. അച്ഛനും തിരുമേനിമാരും കൂടെ അവമാനിച്ചതും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും എല്ലാം.
2: ഇറങ്ങിപ്പോന്നതല്ല, ഇറക്കി വിട്ടതാ. അല്ലെങ്കിൽ തന്നെ അഷ്ടമംഗല്യത്തിൽ കുള്ളുവൻ എന്താ കാര്യം? തെറ്റേണ്ടതാ. അറിവ് പ്രകടിപ്പിക്കാനുള്ളതല്ല, അറിവില്ലായ്മ കാണിച്ചത് ഞാനാ.
1: അനന്തേട്ടാ, ഒത്തിരി അറിവുള്ള ആളല്ലേ, വേറെന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ? വേദം ചൊല്ലിയും പഠിപ്പിച്ച് ഇവിടെ കഴിഞ്ഞിട്ടാ ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്തത്, അപമാനിക്കപ്പെടുന്നത്.
2: എത്ര അപമാനിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും മറ്റൊരു ജോലി അത് വേണ്ട. അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് ഞാൻ.
1: പക്ഷേ അനന്തേട്ടൻ അപമാനിക്കപ്പെടുമ്പോ വേദനിക്കുന്നത് എന്റെ മനസ്സാണ്.
3: തോന്നിയാരും കണ്ടില്ല.
4: വേഗം ഓടി ചെന്നോളൂ, മൂപ്പര് വലിയ കോപത്തിലാ.
1: എന്താ, എന്ത് പറ്റി? അവൾ എന്ത് പഴച്ചു?
3: അവൾ കഴിഞ്ഞാൽ അവനെ കണ്ടുള്ളൂ. പുള്ളോപരമണൻ കുടുംബത്തിന്റെ മാനം കെടുത്താനുണ്ടായി അസുരവിത്ത് ഒന്നു കളഞ്ഞ എല്ലാത്തിനും. നിന്റെ വാർത്തദോഷം കൊണ്ടാ നടക്കി.
0: വീട്ടു തടങ്കലിലായ സാവിത്രി ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോൾ അനന്തന്റെ കുടിലേക്ക് പുറപ്പെട്ടു.
1: സാവിത്രി കുഞ്ഞെ, എല്ലാരും ഉറങ്ങി, ആരും അറിയാതെയാ ഞാൻ വന്നത്. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ പട്ടിണി കിടക്കാ? എന്തെങ്കിലും കഴിക്ക്. അച്ഛൻ തിരുമേനി ഉറങ്ങിയോ? നാണി, എന്നെ ഒന്ന് തുറന്നു വിടോ, എനിക്ക് അനന്തനെ ഒന്ന് കാണണം. അയ്യോ വേണ്ട നമ്പരാട്ടി, വല്യ തിരുമേനി എങ്ങാനും അറിഞ്ഞാ? ആരും അറിയില്ല, ഒരു നോക്ക് കണ്ടിട്ട് വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്താം. സത്യം, ഞാൻ തിരിച്ചു വരാം.
0: അവിടെ പുഴക്കരയിൽ മണൽപ്പരപ്പിൽ ആകാശം നോക്കി കിടക്കുന്ന അനന്തനെ സാവിത്രി കാണുന്നു.
1: അനന്തേട്ടാ, നമ്മൾ എന്ത് ചെയ്യും?
2: അറിയില്ല.
1: എന്നെ കാണാതായാൽ അവർ ആദ്യം വരുന്നത് ഇവിടെയും അനന്തേട്ടന്റെ വീട്ടിലുമായിരിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
2: എങ്ങോട്ട്?
1: എങ്ങോട്ടെങ്കിലും.
0: സാവിത്രി വീട് വിട്ടിറങ്ങിയ കാര്യമറിഞ്ഞ പൂത്തേടനും കൂട്ടരും അനന്തനെ വകവരുത്തുവാനായി ആളെ കൂട്ടി അനന്തന്റെ കുടിലേക്ക് പുറപ്പെട്ടു. മകളെ വലിച്ചകച്ച് അനന്തനെ മർദ്ദിക്കുകയും വീടിന് തീയിടുകയും ചെയ്യുന്നു. അനന്തന്റെ വൃദ്ധയായ അമ്മ രക്ഷപ്പെടാൻ കഴിയാതെ തീയിൽ വിന്ദു മരിച്ചു. ഇതിന് പ്രതികാരം ചെയ്യാനും തന്റെ ഗ്രാമത്തിൽ നാശം വിതയ്ക്കാനും ഇത് അനന്തനെ പ്രേരിപ്പിക്കുന്നു.
5: ഒന്നും പേടിക്കണ്ട, കണ്ടോ പിടി കിട്ടിയാൽ ഒന്ന് കളഞ്ഞേക്കണം. നമ്മുടെ കുഞ്ഞിനെയല്ല, അവനെ. വലിയ

അമ്മയുടെ മരണശേഷം അവൻ മേക്കാടനെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അനന്തന് ആ ഗ്രാമം വെറുത്തു, അല്ലെങ്കിൽ ആ ഗ്രാമം അനന്തനെ വെറുത്തു. വൈദിക വിജ്ഞാന ശാഖയുടെ ഇരുണ്ടതെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന ജ്ഞാനസ്രോതസ്സിന്റെ പുതിയ ഉറവുകൾ തേടി മേക്കാടനും അനന്തനും ആ ഗ്രാമം വിട്ടു. ഗ്രാമങ്ങൾ, നഗരങ്ങൾ, കാടുകൾ, പുൽമേടുകൾ, പുഴകൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ ധർമ്മങ്ങൾ, ധർമ്മച്യുതികൾ എല്ലാം കണ്ടുകണ്ട് അവർ സഞ്ചാരം തുടർന്നു. കോടമഞ്ഞും മേഘങ്ങളും തഴുകുന്ന ദൂരെ ദൂരെ, വളരെ ദൂരെ എവിടെയോ ഒരിടം, അവിടെ അവർ ഒരു കർമ്മവേദി കണ്ടുപിടിച്ചു.

0: ഞാനെന്താ? എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മഹാപുരോഹിതന്മാരിലൂടെ ഞാൻ ആർജിച്ച സിദ്ധിയും ജന്മജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മശക്തിയും ജ്ഞാനവും എല്ലാം എനിക്ക് നേടാൻ കഴിയാതിരുന്നതെല്ലാം നീ നേടണം. ഞാൻ അവസാനിക്കുന്നിടത്ത് നിന്ന് അനന്തൻ ആരംഭിക്കണം. മഹാഹോമം തുടങ്ങണം. വ്രതശുദ്ധി കളങ്കമേശാതെ തുടരണം. അതിമാനുഷനാകണം. എനിക്ക് സമയമായി.
1: മേക്കാടൻ മരിക്കുന്നു, പക്ഷേ അനന്തൻ തന്റെ പഠനം തുടരുന്നു. ഇത് അവന്റെ ഗ്രാമത്തിൽ ഗുരുതരമായ ദുരന്തങ്ങൾക്കും മരണങ്ങൾക്കും ഇടയാക്കുന്നു.
2: നടന്നു ചുപ്ര, മഴ വരുന്നു.
3: ഇതെന്താ കാലം തെറ്റൊരു മഴ?

0: 아니지. 연도로 뭐야? 어디 가나? 나라나.
1: എന്തൊരു മഴ! തൊഴുത് പുറത്തിറങ്ങിയപ്പോ തുടങ്ങിയതാ. മീനമാസത്തിലെ മഴ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലാം തലതിരിഞ്ഞാ.

0: പറയാൻ വേണ്ടിയൊന്നുമില്ല, വിഷം തീണ്ടിതാ.
1: എന്റെ ഭഗവതി,
2: നാട് മുടിയുക. എവിടെ നോക്കിയാലും അനർത്ഥങ്ങളേ ഉള്ളൂ. വെള്ളപ്പൊക്കം, ക്ഷേത്രനാശം, ബ്രാഹ്മണനാശം, സർവത്ര നാശ്യ.
3: തിരുമേനി വരുന്നുണ്ട്.
0: തിരുമേനി? തിരുമേനി എന്താ ഒന്നും മിണ്ടാത്ത്? നാട് മുഴുവൻ നശിക്കുക. തിടംപെഴുന്നള്ളിക്കുന്ന ആനകൾ ചരിയുന്നു, കൊടിമരങ്ങൾ ചായുന്നു, ക്ഷേത്രങ്ങൾ നശിക്കുന്നു. എന്താ തിരുമേനി ഇതൊക്കെ? കാശും കവടി ഇല്ലാണ്ട് മൂന്ന് കാലവും അറിയാവുന്ന ആളല്ലേ അവിടുന്ന്? ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടും. എന്ത് തെറ്റാണ് നമ്മളൊക്കെ ചെയ്തത്?
3: ഇല്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം കാണാനുള്ള മനസ്സിന്റെ ശക്തി അതെന്നെ നഷ്ടപ്പെട്ടു. തകരുന്ന ബ്രാഹ്മണനെ നോക്കി തളർന്നു നിൽക്കുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ, അതാണ് ഞാൻ. കർമ്മങ്ങൾക്ക് ഫലസിദ്ധി കുറയുന്നത് കലികാലം കൊണ്ടാണ്. പക്ഷേ വിപരീത ഫലമുണ്ടാകുന്നതോ? ഇവിടെ നശിക്കുന്നത് ക്ഷേത്രമല്ല, ക്ഷേത്രജ്ഞനാണ്. ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് നഷ്ടപ്പെട്ട, തിരികെട്ടുപോയ വെറുമൊരു മൺവിളക്ക്, അതാണ് ഞാൻ.
4: അവിടുത്തെ ശിഷ്യൻ അനന്തൻ ആ മേക്കാറിന്റെ ഒപ്പമല്ലേ പോയത്? ഇങ്ങനെ വരൂ. ശക്തി കിട്ടാൻ യോനി പൂജ വരെ നടത്തിയിട്ടുള്ളവരാ മേക്കാടൻ. അനന്തര പ്രതികാരമുണ്ടാകും, ബ്രാഹ്മണകുലത്തെ അവൻ നശിപ്പിക്കും. അനന്തര പ്രതികാരമുണ്ടാകും, ബ്രാഹ്മണകുലത്തെ അവൻ നശിപ്പിക്കും.
5: അനന്തൻ തന്റെ ശക്തിയും മാന്ത്രിക വിദ്യയും ഉപയോഗിച്ച് തന്റെ വീടിന് ചുറ്റുമുള്ള ആദിവാസികളെ സന്തോഷത്തോടെയും സേവകരായും നിലനിർത്തുന്നു. ഗോത്രത്തലവന്റെ മകൾ പൊന്നി അനന്തന് സ്വയം സമർപ്പിക്കുന്നു. അവൻ തന്റെ ബ്രഹ്മചര്യം നിലനിർത്തുകയും വിപുലമായ ആഭിചാര കർമ്മത്തിനായി പൊന്നിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം വിരാമമിടാൻ തേവള്ളി തന്റെ ഇളയ മകനോട് തന്റെ ജ്യേഷ്ഠനെ കാണാനും ഗ്രാമത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആവശ്യപ്പെടുന്നു. വിഷ്ണു തന്റെ സുഹൃത്തുക്കളോടൊപ്പം അനന്തന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വനത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു.
6: പ്രിയപ്പെട്ട ഉണ്ണിക്ക് ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ അടിയന്തരമായി ഇല്ലത്തേക്ക് വരണം. കത്ത് വായിച്ച് ഭയപ്പെടണ്ട, മിക്കും സുഖം തന്നെ. ഉണ്ണി, അച്ഛന് വയസ്സായെന്നറിയാമല്ലോ. അതുകൊണ്ടാണോ എന്തോ, ദുസ്വപ്നങ്ങൾ കാണുന്നു, ദുർനിമിത്തങ്ങൾ കാണുന്നു.
7: നീ നടന്നു, ഞാൻ വണ്ടി മാറ്റിയിട്ട് വരാം.
8: ഉഷേ, തന്റെ ഈ ക്ലാസ് കട്ടിയിലും കറക്കമൊക്കെ ഫാദറും മാറും അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ പഠിപ്പ് തീരും.
9: ഓ, പിന്നെ അവരിപ്പോ എന്റെ പഠിപ്പ് മുടക്കാൻ സിംഗപ്പൂരിന്ന് അടുത്ത ഫ്ലൈറ്റ് മുടിച്ചോണ്ടെങ്കിൽ വരാൻ പോവല്ലേ?
8: അടുത്ത ഫ്ലൈറ്റിന് പോരുന്നതാ നല്ലത്, അല്ലെങ്കിൽ പെണ്ണ് പൂണൂലിടേണ്ടി വരും.
7: വിഷ്ണു, നീയൊക്കെയാണ് അനന്തേട്ടനെ ഇങ്ങനെയാക്കിയത്. മാനസികമായി നീ പോലും ഇന്നും ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 17th century മന്ത്രവാദവും അഭിചാരവും. കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല. ഉഷയ്ക്കറിയുമോ, ഇവന്റെ ഏട്ടനുണ്ടല്ലോ അനന്തൻ. ഹീസ് ദി മോസ്റ്റ് ബ്രില്യൻ്റ് മാൻ ഐ ഹാവ് എവർ സീൻ. ആ ബ്രില്യൻസ് അയാൾക്ക് പ്രയോജനപ്പെടാതെ, ഈ ലോകത്തിന് പ്രയോജനപ്പെടാതെ വെറും ഫൂളറയ്ക്ക് വേണ്ടി പാഴാക്കുക. വിഷ്ണു, നമുക്ക് പോയി അങ്ങനെ വിളിച്ചോണ്ട്
8: വരാം. അനന്തേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ തിരുമേനി വിചാരിച്ചാൽ കബഡി വെച്ച് ഗണിച്ച് ഏകദേശമൊക്കെ അറിയാൻ സാധിക്കും. അച്ഛന് വയസ്സായില്ലേ, സ്ഥലം പിടികിട്ടിയാൽ ഞാൻ തന്നെ തേടി പോകേണ്ടി വരും. അതിനാവും ഇപ്പൊ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്.
7: ഏതായാലും ഇങ്ങനൊരു കാര്യത്തിന് പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വരാം. താനില്ല,
9: ഞാനും വരട്ടെ.
7: വേണ്ട,
9: ഞാൻ വരും.
7: അപ്പൊ ഹോസ്റ്റലിൽ എന്ത് പറയും?
9: വീട്ടിൽ പോയെന്ന്.
7: വീട്ടിലോ?
9: ഹോസ്റ്റലിലാണെന്ന് വിചാരിച്ചു.
7: എന്താ കർത്താവേ, ഈ കാലത്തെ പെമ്പിള്ളേരെ എങ്ങനെ വിശ്വസിച്ച് ഹോസ്റ്റലിൽ വിടും?
6: മേടം, ഇടവ, മിഥുനം, കർക്കിടകം, ചിങ്ങ, ചിങ്ങാൻ രാശി.

0: ഏഴാം ഭാവം യുദ്ധമാണ്. യാത്രയ്ക്ക് തടസ്സമില്ല. പക്ഷേ പന്ത്രണ്ടിലെ ശനി ഉത്തിഷ്ടകാര്യ വിഘ്നമുണ്ടാക്കാം. ആറിലെ സർപ്പി ശത്രുദോഷങ്ങൾ വരുത്തിവെക്കും. ഓരോ അടിവെപ്പും സൂക്ഷിച്ചു വേണം. ലഗ്നാധിപൻ സൂര്യൻ മേടം രാശിയിലാണത്. ദൈവം ധാമവഹിപ്രകാശകവനദ്ദേശം രവേ ഭൂപതി. കിഴക്ക് ഉദയാർക്കന്റെ ദിശ. അനന്തൻ വസിക്കുന്നിടം തികച്ചും വിജനമാണ്. ജലത്താൽ ചുറ്റപ്പെട്ടത്. പർവ്വതമധ്യത്തിലായിരിക്കും ഇരിപ്പിടം. വസിക്കുന്ന ഇടം പഴക്കം ചെന്നതായി ഇടിഞ്ഞ് പൊള്ളി. തനിയെയല്ല പോകുന്നതെന്ന് എനിക്കറിയാം. സൂക്ഷിക്കുക. അനന്തനിൽ നിന്ന് പഴയ സൗഹൃദം ഇനി പ്രതീക്ഷിക്കരുത്. അവന്റെ ലക്ഷ്യവും അതിനുള്ള മാർഗങ്ങളുമെല്ലാം മാറിയിട്ടുണ്ടാവും. ഓരോ അടിവയ്പ്പും സൂക്ഷിക്കുക. കൂടെയുള്ള നിന്റെ കൂട്ടുകാരോടും ഈ രക്ഷയാണ് ഞാൻ പറയണം. ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുന്ന മഹാപാതകങ്ങൾ ഒന്നും ചെയ്യരുത്. നീ മാത്രമല്ല, നിന്റെ കൂട്ടുകാരും.
1: ഒന്ന് കയറി വേണ, തണുക്കുന്നു. പോവാം. റോയ്, നമ്മൾ പോകുന്നത് വളരെ അപകടം പിടിച്ചൊരിടത്തേക്കാണ്. അതും അതിഗൂഢമായ ഏതോ ശക്തിയെ അതിമാനുഷത്വത്തിന് വേണ്ടി ഉപാസിക്കുന്നവരാണ്. അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ പരം അപകടം വേറൊന്നിനുമില്ല. അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിലും നീ ഉണ്ടെന്ന് ഭാവിക്കണം. കൂടെയുള്ളവരുടെ ആശ്വാസം വേണ്ടിയെങ്കിലും നീ ഏലസിട്ടണം.
2: ഞാൻ കെട്ടിയില്ലെങ്കിലേ ഞാനല്ലേ ജാഗുള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. എന്റെ പൊന്നു പെങ്ങളെ, ഇവന്റെ കൂടെ എങ്ങനെ കഴിഞ്ഞുകൂടി പോകും?
1: ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് തനിക്കും തോന്നുന്നുണ്ടോ?

0: വിഷ്ണുവും കൂട്ടരും അനന്തന്റെ അടുത്തേക്ക് എത്താൻ ആദിവാസികളുടെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അതിന് അവർ വിസമ്മതിച്ചു. കാരണം അവർക്കിടയിൽ അനന്തന് ദൈവതുല്യമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അനന്തൻ തന്നെ വന്ന് വിഷ്ണുവിനോട് ഇടപെടരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു.
1: വിഷ്ണു, നീ എന്തിനിവിടെ വന്നു? ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നു?
2: അനന്തേട്ടൻ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് തേവള്ളി മഠത്തിൽ വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്, എന്റെ അച്ഛൻ തിരുമേനി. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, അനന്തേട്ടനെ ഈ മഹാപാതകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ.
1: എന്നെ പിന്തിരിപ്പിക്കാൻ മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്കും ഇനി സാധ്യമല്ല. ഈ നദി ഇവിടെ ഒഴുകുന്നുണ്ടെങ്കിൽ, ഈ മല ഇവിടെ ഉണ്ടെങ്കിൽ, നാളെ പഞ്ചമിക്ക് ചന്ദ്രൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിമാനുഷത്വത്തിന്റെ അവസാന ഹോമവും നടന്നിരിക്കും.
2: എങ്കിൽ ആ ഹോമാഗ്നിയിൽ എരിഞ്ഞിറങ്ങുന്നത് നിരപരാധികളുടെ ആ ഗ്രാമമായിരിക്കും. അനന്തേട്ടനും ഞാനും ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിന് വേണ്ടിയാണ് പറയുന്നത്, അവിടെ ജീവിക്കുന്ന നമ്മുടെ അച്ഛൻ തിരുമേനിക്ക് വേണ്ടിയാണ് പറയുന്നത്. പുണ്യവും ധർമ്മവും ബ്രാഹ്മണ്യവും നശിപ്പിക്കുന്ന ഈ ഹോമം നടത്തരുത്.
1: ധർമ്മ പുനഃസ്ഥാപനാർത്ഥം അവതരിച്ച ദൈവമല്ല ഞാൻ. ഒരു ഗ്രാമവും രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഗ്രാമം രക്ഷിക്കാൻ, ബ്രാഹ്മണ്യം രക്ഷിക്കാൻ ഞാൻ ആര്? ഉണ്ണി, ഗ്രാമം നശിപ്പിച്ചത് ഞാനല്ല, അത് കർമ്മഫലമാണ്, അനുഷ്ഠിക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളുടെ അനിവാര്യമായ ഫലം. ബ്രാഹ്മണനെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം, ബ്രാഹ്മണൻ കൊന്നാലോ അതിൽ പാപമില്ലേ? ആ പാപമാണ് ഗ്രാമം ഇന്ന് അനുഭവിക്കുന്നത്.

0: അതിന് പരിഹാരമില്ല. എന്നെ നിസ്സഹായനാക്കി എന്റെ അമ്മയെ ചുട്ടുകൊന്ന ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മണ്യം കൊളുത്തിയ അഗ്നിയിലാണ് രാമവരിഞ്ഞടങ്ങുന്നത്, ധർമ്മവരിഞ്ഞടങ്ങുന്നത്. അനന്തന്റെ പ്രതികാരത്തിലല്ല. എന്നിട്ടും തേവള്ളി മഠത്തിലെ ഒരു തുളസിയില പോലും കൊഴിഞ്ഞില്ല, കൊഴിഞ്ഞോ? ഓരോ പൂജയ്ക്കും ആദ്യത്തെ തിരികൊളുത്തുമ്പോ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥനകൾ തീർത്ത രക്ഷാബന്ധനത്തിനുള്ളിൽ നിങ്ങളെന്നും സുരക്ഷിതരായിരുന്നു. ആ സുരക്ഷിതത്വമാണ് ഇത് പറയാൻ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പോയിക്കോളൂ, തിരിച്ചു പോയിക്കോളൂ. അനന്തന്റെ അതിമാനുഷത്വം ആർക്കും അപകടമാവില്ലെന്ന് അച്ഛൻ തിരുമേനിയോട് പറയും. വിഷ്ണു, അപകടം ഇനി എന്റെ അതിമാനുഷ പൂജ മുടങ്ങിയാല, അത് മുടക്കാൻ ശ്രമിക്കരുത്.
1: അനന്തനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായി വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ ഗ്രാമത്തലവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് അനന്തൻ ഗ്രാമത്തലവനെ ചികിത്സിക്കാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു.
2: ഒരുപാട് പോയി
0: അതിമാനുഷ പൂജയുടെ അവസാന ദിവസമാണ്. രണ്ടു നാഴിക കൂടെ കഴിഞ്ഞാൽ പൂജ തുടങ്ങും. പൊന്നി, നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയോ?
2: ഇല്ല സ്വാമി, ഇല്ല.
0: പിന്നെന്താണ് ഈ പ്രകൃതിക്ഷോഭം? എന്താണ് ഈ ദുർനിമിത്തങ്ങൾ?

0: ശക്തി എന്തെങ്കിലും അപശകനമാ.
1: വിഷ്ണു ഒന്നറിയുവാട, ഒന്നറിയുവാ വിഷ്ണു, ഒന്ന് വേമാട. നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ?
2: ഒന്ന് സംസാരിക്കാൻ സമയമില്ല, ഒന്ന് വേമാട.
1: എങ്ങോട്ട്?
2: അനന്തേട്ടന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അസുര ഒരു ഡ്രാക്കുളക്കോട്ട സൂത്രത്തിൽ അനന്തേട്ടനെ അവിടെ നിന്ന് അകറ്റി. അയാൾ പൊന്നിയുടെ വീട്ടിലേക്ക് പോയി. വട പോവാം, അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് നോക്കാം എത്ര.
1: എന്തോ ഭയങ്കര പാപം നിങ്ങൾ ചെയ്തു. പ്രകൃതി കോപിച്ചിരിക്കുന്ന കണ്ടില്ലേ?
2: ഒരു പുല്ലുമില്ല. കാറ്റും മഴയും ലോകത്ത് എവിടെയുള്ളതാ? വട ഒന്ന് കാര്യം നടത്താൻ നോക്കും.
3: അനന്തൻ വീട്ടിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ വിഷ്ണുവും സുഹൃത്തുക്കളും വീട്ടിൽ പ്രവേശിച്ച് തന്ത്രപരമായ നടപടികൾ സ്വീകരിക്കുന്നു. വിഷ്ണുവിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പ്രകൃതിയുടെ വിനാശകരമായ ശക്തികളിൽ നിന്ന് വീടിനെ സംരക്ഷിക്കുന്ന മാന്ത്രിക സംരക്ഷണം അവന്റെ സുഹൃത്ത് നീക്കം ചെയ്യുമ്പോൾ ആ വ്യക്തി കൊല്ലപ്പെടുന്നു.
4: ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗങ്കം മഹാഗണപതേ വരവരദ സർവജനമേ വശമാനേ സ്വാഹ.

0: ليلة شواني صباحا.
1: പുറത്ത് ഓരോന്ന് തൂക്കിയിരിക്കുന്ന കണ്ടോ? അതൊക്കെ ഈ വീടിന്റെയും ചക്രത്തിന്റെയും രക്ഷാബന്ധനം. എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രോദയത്തിനും വേട്ടം തിരിച്ചെത്തും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം.
2: ഈ പൂജാമുറി എവിടെ
1: കണ്ടുപിടിക്കാം.
3: കാറ്റും മഴയും വരുന്ന കണ്ടില്ലേ, ഒരു പൂജാമുറി കണ്ടുപിടിക്കാം. പൂജാമുറി ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനിടയ്ക്ക് കളിതമാശ
1: വളരെ ശക്തിയുള്ള രക്ഷാബന്ധനമായിരുന്നു അത്. അതെടുത്ത് കളിച്ച അപകടമായി.
3: ഇത് തമാശയല്ല.
2: തൽഫലമായി വിഷ്ണു ഉഷയെ അവളുടെ സംരക്ഷണത്തിനായി ഒരു മാന്ത്രിക വലയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. ഒരു താന്ത്രിക കളത്തിനുള്ളിൽ ഒരു വൃത്തം സ്ഥാപിക്കുമ്പോൾ ഉഷ പ്രകൃതിയുടെ വിനാശകരമായ ശക്തികളെ ഉണർത്തുന്നു.
1: സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഉടൻ പൂജാമുറി കണ്ടുപിടിക്കണം. രവി വാ.
4: അപ്പൊ ഞാൻ
1: നീ കളത്തിൽ കയറിയിരുന്നാ മതി.
4: ഒറ്റയ്ക്കോ?
1: അതെ, പേടിക്കണ്ട, ദേവിയെ ധ്യാനിച്ചോളൂ. വാ.
0: സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ. സർവബന്ധന സ്ഫോടയ സ്ഫോടയ ഹും ഭട് സ്വാഹ.

0: ಸರ್ವಬಂಧನ ಸ್ಫೋಡಯ ಸ್ಫೋಡಯ ಹುಂ ಫಟ್ ಸ್ವಾಹ, ಸರ್ವಬಂಧನ ಸ್ಫೋಡಯ ಸ್ಫೋಡಯ ಹುಂ ಫಟ್ ಸ್ವಾಹ.
1: അനന്തൻ തന്റെ അടിമകളാക്കി വച്ചിരിക്കുന്ന എല്ലാ ശക്തികളെയും ഇത് മോചിപ്പിക്കുന്നു. തിരികെ വരുമ്പോൾ തന്റെ മാളികയിലേക്ക് ആരോ കയറിയതായി അനന്തൻ മനസ്സിലാക്കുന്നു.
2: എന്തൊക്കെയോ അപശകനങ്ങൾ കാണും. നീ വരണ്ട, ഞാൻ പോകുന്നു.
3: സ്വാമി, ഇല്ല സ്വാമി, എന്നെ ഒറ്റയ്ക്ക് വിടില്ല.
2: വേണ്ട
3: സ്വാമി.
1: പൊന്നിയുമായി നദി മുറിച്ച് കടക്കുമ്പോൾ തോണി മറിഞ്ഞ് അവൾ മരിക്കുന്നു. വിഷ്ണുവിന്റെ മറ്റൊരു സുഹൃത്ത് ആദിവാസികളാൽ കൊല്ലപ്പെടുന്നു. അനന്തൻ മാളികയിലെത്തുന്നു. തന്റെ അടിമകളാക്കിയ എല്ലാ ശക്തികളും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണുന്നു. തന്റെ വീടിന്റെ നിലവറയിലെ ദേവീ വിഗ്രഹത്തിന്റെ അനുഗ്രഹം തേടാൻ വിഷ്ണുവിന് നിർദ്ദേശം നൽകിയ ശേഷം അനന്തൻ എല്ലാ ശക്തികളെയും ഒരു വിദൂര സ്ഥലത്തേക്ക് നയിക്കുന്നു. പ്രകൃതിയുടെ ശക്തിയെ നശിപ്പിക്കാൻ ഉപയോഗിച്ചതിലെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ അവൻ സ്വയം ദേവിക്ക് സമർപ്പിക്കുന്നു.

0: അങ്ങനെ അനന്തൻ സ്വയം മിന്നലേറ്റ് ജീവനോടെ തന്നെ തന്റെ ശരീരം അഗ്നിക്കിരയാക്കുന്നു. അനന്തന് എതിരായ എല്ലാ ശക്തികളും മാളിക പൂർണ്ണമായും നശിപ്പിക്കുന്നു. ദേവിയുടെ പാദങ്ങളിൽ അഭയം തേടുന്ന വിഷ്ണുവും ഉഷയും ജീവനോടെ രക്ഷപ്പെടുന്നു.
1: അദൃശ്യപ്രപഞ്ച സൃഷ്ടാവേ, നിന്റെ അനന്ത കൂടി ചരാചര സൃഷ്ടികളിൽ ഒരണുവായ എന്റെ കർമ്മങ്ങൾ പിഴച്ചുപോയെങ്കിൽ എന്നെ ശിക്ഷിക്കും, ഈ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കും, എന്നെ സ്വീകരിക്കും. പഞ്ചഭൂതങ്ങളായി എന്നെ ലയിപ്പിക്കൂ, പഞ്ചഭൂതങ്ങളായി എന്നെ ലയിപ്പിക്കൂ.

1989 പുറത്തിറങ്ങിയ അഥർവം എന്ന ഈ ചിത്രത്തിലൂടെ നാല് വേദങ്ങളെക്കുറിച്ചും അതിനകത്തെ വൈരുദ്ധ്യങ്ങളെയും സംഘടനകളെയും വേർതിരിവിനെയും കുറിച്ചൊക്കെ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത് കാണാം. സവർണ മേധാവിത്വവും ജാതീയതയും ഒക്കെ വേദങ്ങളിൽ പോലും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിന്റെ പ്രതീകങ്ങളായി വർത്തിക്കുന്നത് കാണാം. തേവള്ളിയും മേക്കാടനും അനന്തപത്മനാഭനുമൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഷിബു ചക്രവർത്തി കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിൽ അനന്തപത്മനാഭനായി മമ്മൂട്ടിയും തേവള്ളിയായി ചാരുഹാസനും വിഷ്ണുവായി കെ ബി ഗണേഷ്കുമാറും

പൊന്നിയായി സിൽക്ക് സ്മിതയും, ഉഷയായി പാർവതി ജയറാമും, മാളുവായി ജയഭാരതിയും, മേക്കാടൻ നമ്പൂതിരിയായി തിലകനും, പൂത്തേടൻ നമ്പൂതിരിയായി ജഗന്നാഥവർമ്മയും, തിരുമേനിയായി ജോസ് പ്രകാശും, തേവള്ളിയുടെ ഭാര്യയായി സുകുമാരിയും, അനന്തപത്മനാഭൻ എന്ന ചെറുപ്പക്കാരനായി കിരൺ വർഗീസും, സുബ്രഹ്മണിയായി കുഞ്ചനും വേഷമിടുമ്പോൾ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കൈവരികയായിരുന്നു. തേവള്ളിയായി വേഷമിട്ട ചാരുഹാസിന് ശബ്ദമായി എത്തിയത് നരേന്ദ്രപ്രസാദായിരുന്നു. ഈ ചിത്രത്തിൽ 4 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിലെ ഗാനങ്ങൾക്കെല്ലാം വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പായിരുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയും. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു. KS ചിത്ര, MG ശ്രീകുമാർ, P ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് ഈ ഗാനങ്ങളൊക്കെ മനോഹരമാക്കി തീർത്തു. കൂടാതെ ഈ ചിത്രത്തിന്റെ ചിത്രസംയോജനം K ശങ്കുണ്ണിയും കലാസംവിധാനം രാജീവ് അഞ്ചലും, ക്യാമറ ചലിപ്പിച്ചത് ആനന്ദക്കുട്ടനും അജയൻ വിൻസെന്റുമായിരുന്നു. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ചിത്രപരിചയം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്ത്രീതരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എഴുത്തുകാരിയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ബുക്കർ സമ്മാന ജേതാവുമായ അരുന്ധതി റോയിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ സ്ത്രീതരംഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. റോയിയുടെ തുടർന്നുള്ള സാഹിത്യ രചനകളിൽ പ്രധാനമായും രാഷ്ട്രീയാധിഷ്ഠിതമായ നോൺ ഫിക്ഷൻ കൃതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും ആഗോള മുതലാളിത്ത കാലഘട്ടത്തിൽ അവരുടെ മാതൃരാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: 2001 പവർ പൊളിറ്റിക്സ്, 2002 അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, 2003 വാർട്ടോക്ക്, 2004 സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലെ പുതുശക്തി, 2009 ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി, ലിസണിംഗ് ടു ഗ്രാസ് ഷോപ്പേഴ്സ്, 2011 ബ്രോക്കൺ റിപ്പബ്ലിക് 3 Essays, കൂടാതെ 2014 ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി, 2019 മൈ സെഡീഷ്യസ് ഹാർട്ട് അവരുടെ 20 വർഷത്തെ നോൺ ഫിക്ഷൻ കൃതികളുടെ ഒരു സമാഹാരമാണ്. 2024 റോയ് സാമ്രാജ്യത്തിന്റെ ഘടനകളെ പര്യവേഷണം ചെയ്യുന്ന പത്രപ്രവർത്തകനും റേഡിയോ പ്രക്ഷേപകനുമായ ഡേവിഡ് ബർസാമിയനുമായുള്ള 2 പതിറ്റാണ്ടുകളുടെ അഭിമുഖങ്ങളുടെ ഒരു ശേഖരമായ ദി ആർക്കിടെക്ചർ ഓഫ് മോഡേൺ എംപയർ പുറത്തിറക്കി. റോയ് വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങളിൽ സജീവമാണ്. പലപ്പോഴും ഇന്ത്യൻ നിയമ അധികാരികളുമായി എതിർപ്പുണ്ടാക്കുന്നു. നർമ്മദാ നദിയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണം തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നതിനിടയിൽ 2001 ഒരു പ്രതിഷേധത്തിനിടെ അവർ തങ്ങളെ ആക്രമിച്ചതായി അണക്കെട്ട് നിർമ്മാണ പദ്ധതിയുടെ അനുകൂലികൾ ആരോപിച്ചു. കുറ്റങ്ങൾ ഒഴിവാക്കിയെങ്കിലും സുപ്രീംകോടതി ജഡ്ജിമാരെ അപമാനിക്കുന്ന തരത്തിൽ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് അടുത്ത വർഷം അവർ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടു. അവർക്ക് പിഴയും 1 ദിവസത്തെ തടവും വിധിച്ചു. 2002 ഡാം ഏജ് എന്ന ഡോക്യുമെന്ററിയിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. റോയിയുടെ നിയമപ്രശ്നങ്ങൾ തുടർന്നു. 2010 കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നതിനെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം രാജ്യദ്രോഹക്കുറ്റം ചുമത്തി പ്രോസിക്യൂഷനിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2010 കാശ്മീരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റോയിയുടെ പരാമർശങ്ങൾക്ക് 2024 ജൂണിൽ ഇന്ത്യൻ അധികാരികൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. ഇന്ത്യയുടെ രാജ്യദ്രോഹ നിയമം സുപ്രീംകോടതി നിർത്തിവച്ചതിനു ശേഷം ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിയമമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA 13 ഉപയോഗിച്ചു. ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തെ ബാധിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കുന്നതാണ് സെക്ഷൻ 13. പരിമിതികളില്ലാത്ത UAPA പ്രയോഗിക്കുന്നതിലൂടെ അവരുടെ കേസിൽ ബാധകമായേക്കാവുന്ന മറ്റു നിയമങ്ങളുടെ അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയും. നിരവധി പൌരാവകാശ സംഘടനകൾ ഈ തീരുമാനത്തെ അപലപിച്ചു. കൂടാതെ 200-ലധികം ഇന്ത്യൻ ആക്ടിവിസ്റ്റുകളും പത്ര

പ്രവർത്തകരും അക്കാദമിക് വിദഗ്ധരും ഇന്ത്യൻ സർക്കാരിനോട് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടു. മാവോയിസ്റ്റ് പിന്തുണയുള്ള സംഘടനയെ പിന്തുണച്ചതിനെ റോയ് വിമർശിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദിവാസി ഭൂമികളിലെ ഖനനത്തെ ചെറുക്കാനുള്ള നക്സലൈറ്റ് വിമത ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ മൂന്നാഴ്ചയോളം കാട്ടിൽ ഗറില്ലാ പോരാളികളോടൊപ്പം താമസിച്ച ശേഷം 2011 വാക്കിംഗ് വിത്ത് ദി കോമ്രേഡ്സ് എന്ന ഉപന്യാസത്തിൽ അവർ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം അരുന്ധതി റോയ് അദ്ദേഹത്തിന്റെ സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. 2015 ഡിസംബറിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ ഒരു പ്രൊഫസറെ ന്യായീകരിച്ച ഒരു ലേഖനത്തിന് അവർക്ക് കോടതി അലക്ഷ്യ നോട്ടീസ് നൽകി. 2 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ഒരു സ്റ്റേ പുറപ്പെടുവിച്ചു. അത് നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ സമയത്ത് റോയ് വിവിധ കാരണങ്ങളിൽ തുടർന്നു. 2019 അമേരിക്കയും താലിബാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ അഫ്ഗാൻ സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു തുറന്ന കത്തിൽ ഒപ്പുവെച്ച നിരവധി ആളുകളിൽ അരുന്ധതിയും ഉണ്ടായിരുന്നു. 2019 ഡിസംബറിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ന്യൂഡൽഹിയിലും അസമിലും ഉടനീളം 1000-ൽ വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, എഴുത്തുകാർ എന്നിവരോടൊപ്പം അരുന്ധതിയും പങ്കുചേർന്നു. ഇന്ത്യൻ സർക്കാർ COVID-19 പാൻഡമിക് കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ട് അവർ പിന്നീട് തുറന്നു പറഞ്ഞു. 2020 അവർ ദി പാൻഡമിക് ഈസ് എ പോർട്ടൽ എന്ന സ്വാധീനമുള്ള ഒരു ലേഖനം എഴുതി. അതിൽ പാൻഡമിക് ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണെന്ന് അവർ ചർച്ച ചെയ്തു. ആ വർഷം തന്നെ അത് അവരുടെ ഉപന്യാസ സമാഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആസാദി, സ്വാതന്ത്ര്യം, ഫാസിസം, ഫിക്ഷൻ. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ തുറന്ന വാദത്തിന് അംഗീകാരമായി 2002 ലെനൻ കൾച്ചറൽ ഫ്രീഡം പ്രൈസും 2004 ഡിസ്നി പീസ് പ്രൈസും റോയ്ക്ക് ലഭിച്ചു. 2006 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ലൈറ്റേഴ്സിന്റെ ദി അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് എന്ന ഉപന്യാസ സമാഹാരത്തിന് സാഹിത്യ അക്കാദമി അവാർഡും അവർക്ക് ലഭിച്ചു. താൻ എതിർക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ക്രെഡിറ്റും സ്വീകരിക്കാൻ കഴിയാത്തതിനാൽ റോയ് ആ അവാർഡ് നിരസിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിനും സാമൂഹിക അനീതിക്കും എതിരായ അവരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ മാനിച്ച് 2015 അംബേദ്കർ സുധാർ അവാർഡും അവർക്ക് ലഭിച്ചു. 2024 ജൂണിൽ അവർ പെൻ പിൻഡർ പ്രൈസ് നേടി. ബ്രിട്ടീഷ് നാടകകൃത്ത് ഹെറോൾഡ് പിൻഡറിന്റെ പേരിലുള്ള ഈ സമ്മാനം നമ്മുടെ ജീവിതത്തിന്റെയും സമൂഹങ്ങളുടെയും യഥാർത്ഥ സത്യം നിർവചിക്കുന്നതിനുള്ള തീവ്രമായ ഭൌതിക ദൃഢനിശ്ചയം കാണിക്കുന്ന എഴുത്തുകാരെ ആദരിക്കുന്നു. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ എഴുതിയത് 1997 പ്രസിദ്ധീകരിച്ച അരുന്ധതി റോയ് രാഷ്ട്രീയം, വംശം, മതം, വർഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനിടയിൽ ഒരു കുടുംബത്തിന്റെ തകർച്ചയെ വ്യക്തവും കാവ്യാത്മകവുമായി വിവരിക്കുന്നു. ഈ മഹത്തായ കൃതി റോയിയുടെ ആദ്യ നോവലാണ്. ഇതിന് ബുക്കർ സമ്മാനം നേടുകയും ചെയ്തു. '1960s കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നടക്കുന്നത്. അമ്മുവിന്റെ കുടുംബത്തിലെ സാധാരണവും ദാരുണവുമായ സംഭവങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അവരുടെ 2 മുട്ടുകളുള്ള ഇരട്ടകൾ എസ്ത, റാഹേൽ എന്നിവരിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കസിൻ മുങ്ങി മരിച്ചത് അവരുടെ യുവജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഉജ്ജ്വലമായ ഏറ്റുമുട്ടലുകളുടെയും വിവരണങ്ങളുടെയും ഒരു ജിക്സോയിലൂടെയാണ് നോവൽ പറയുന്നത്. ഇന്ത്യയിലെ ദളിത് ജാതിയിൽപ്പെട്ട ഇരട്ടകളുടെ സുഹൃത്തായ വെളുത്തയിൽ അവ ചെലുത്തുന്ന സ്വാധീനവും മുതിർന്നവരുടെ ദുരന്തങ്ങളും തടസ്സപ്പെടുത്തുന്ന ഒരു ബാല്യകാല ലോകത്തെ വായനക്കാരൻ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അരുന്ധതിയുടെ ശൈലി സൽമാൻ റുഷ്ദിയുടെ ശൈലിയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ ഗദ്യം വ്യക്തമായും താളാത്മകവും കാവ്യാത്മകവുമാണ്. കൂടാതെ മൊത്തത്തിലുള്ള പ്രഭാവം അതിന്റെ ഇന്ദ്രിയതയിൽ അതുല്യവുമാണ്. മനുഷ്യക്രമത്തിന്റെയും ചിലപ്പോൾ ക്രൂരമായ വ്യാഖ്യാനങ്ങളുടെയും പ്രതിബിംബമായും പ്രകൃതി ലോകത്തിന്റെ വിചിത്രവും നിയമവിരുദ്ധവുമായ സൗന്ദര്യത്തെ അരുന്ധതി ഉണർത്തുന്ന രീതിയിൽ ഇ.എം. ഫോസ്റ്ററിന്റെ എ പാസേജ് ടു ഇന്ത്യ ആയിരിക്കാം കൂടുതൽ ഉചിതമായ റഫറൻസ് പോയിന്റ്. കുട്ടിയുടെ മനസ്സിനെ അവൾ അവതരിപ്പിക്കുന്ന വിചിത്രമായ വ്യക്തതയിലും വിവിധ ബന്ധങ്ങളിൽ അവർ സൃഷ്ടിക്കുന്ന വൈകാരിക ശക്തിയിലുമാണ് അവരുടെ ശക്തി. ആരെ സ്നേഹിക്കണം, എത്രമാത്രം സ്നേഹിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ രാഷ്ട്രീയ ആശങ്കകൾ. റോയിയുടെ സംഭാവനാപരമായ അതിക്രമങ്ങൾ വായനക്കാരനെ ഞെട്ടിക്കുന്നതിനോ ചലിപ്പിക്കുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടില്ല. അടിച്ചമർത്തപ്പെട്ടവരുടെ ക്ഷേമത്തിനായി വാദിച്ച

ഒരു രാഷ്ട്രീയ വ്യക്തിയായ അരുന്ധതി വീണ്ടെടുക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവിൽ ഞെട്ടിക്കുന്ന മനുഷ്യന്റെ ചെറിയ ശക്തികളെക്കുറിച്ച് ആശങ്കാകുലനാണ്. തന്റെ വിശ്വാസങ്ങളെ അറിയിക്കാൻ അവൾ ഘടനയോ സങ്കീർണതയോ മനോഹരമായ ഗദ്യമോ ത്യജിക്കുന്നില്ല. സ്നേഹം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ച മറ്റുള്ളവർക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒരു വെല്ലുവിളിയാണ്. ഒരു ഇന്ത്യൻ എഴുത്തുകാരിയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്. കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓരോ പൌരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ മാസം രാജ്യം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മോദി പറഞ്ഞു. അടുത്തിടെ കൊൽക്കത്തയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി.
1: हमने मन की बात में देशवासियों की अनेक उपलब्धियों पर चर्चा की है. जून में भी देश ने कुछ ऐसी उपलब्धियां हासिल की हैं जो हर देशवासी को गर्व से भर देती है. ये सफलताएं देश की सुरक्षा और आत्मनिर्भरता से जुड़ी. हाल ही में मुझे कोलकाता में नौसेना से जुड़े एक कार्यक्रम में शामिल होने का अवसर मिला. वहाँ INS दुनागिरी, INS സംശോധക് ഓർ INS അഗ്രേ കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയ.
0: വ്യോമയാന മേഖലയിൽ രാജ്യം ജൂണിൽ മികച്ച വിജയം കൈവരിച്ചു. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. സമാന രീതിയിൽ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും രാജ്യത്തെ വ്യവസായ പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിൽ നടത്തിയ അഭ്യർത്ഥനകൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ രാജ്യത്തെ ഓരോ പൌരനോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചം ഒരുക്കി. വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. പദ്ധതി പ്രകാരം ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം കുടുംബങ്ങൾക്ക് ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: देश के करोड़ों परिवारों तक सुरक्षा का कवच पहुंचा रही है. प्रधानमंत्री सुरक्षा बीमा योजना के तहत केवल 20 रुपए के सालाना प्रीमियम, यानी केवल एक साल के 20 रुपए का प्रीमियम, उस पर 2 लाख रुपए तक का दुर्घटना बीमा मिलता है. अब तक इस योजना से 58 करोड़ से अधिक लोग जुड़ चुके हैं. इनमें करीब 28 करोड़ हमारी माताएं, बहनें, बेटियां हैं.
0: അന്ധവിശ്വാസം തെറ്റിദ്ധാരണ മാത്രമല്ല, അത് ഭയം ജനിപ്പിക്കുന്നതു കൂടിയാണ്. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാഗാലാന്റിലെ നാഗാലാന്റ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ബേബി ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കിയതായും കുട്ടികളുടെ മനസ്സിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
1: मैं अक्सर कहता हूं, जो खेलता है वो खिलता है. आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है, जो खेल भी रहे हैं और खिल भी रहे हैं. पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे.
0: യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിന് ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല നിർമ്മിത ബുദ്ധി ഡാറ്റാ സയൻസ്

എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിന് ചുവടുവയ്പാണ്. ഈ ശ്രമത്തിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങൾ മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ ഏതു വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നതിന്റെ സൂചകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 2000ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത മുന്നിൽ കാണണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ട് നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം ചേരനല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ TJ വിനോദ് MLA നിർവഹിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 3 ഗോളുകൾക്ക് ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോസെൽസോ, ലൌതാരോ മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെയെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3rd അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 2 വരെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 3 വരെയും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ ഇന്നലെ അർദ്ധരാത്രി സ്വകാര്യ മാളിന് സമീപം നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാളിനടുത്ത തട്ടുകടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം ആകാശവാണി റിലേ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടക നേരത്തിൽ നാടകം ഭാനുമതി 2 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാന പഹലി ഉഡാൻ പൂരി കി ഹൈ ഔർ ഐസേ 40 വിമാന ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ. ഇസ്സേ MSME ഔർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹി ഹൈ. റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ ഔർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭി മജ്ബൂത് ഹോ രഹാ ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റാ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടനാ ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സേ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സേ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ

0: ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യയിലെ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തേ ഹുയേ മൈനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മൈ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂം കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർഥൻ കിയാ ബൽകി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുഖാബല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്യോ മേ അക്സർ കഹതാ ഹൂം ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ. ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് രഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ. പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഗാനങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 04902 970 896. നമുക്കാദ്യമൊരു ഗാനം കേട്ട് തിരിച്ചു വരാം.

0: ഇന്നത്തെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, രാമചേട്ടാ.
0: ആരാ ഇത്?
1: നെല്ലൂന്നി
0: നിന്ന് ശോഭ. നെല്ലൂന്നിയിൽ എവിടെയാ? അത് ശരി. ആ, ഇന്നത്തെ ആദ്യത്തെ പാട്ട് നിങ്ങളുടെ വകയാണ്. ഏത് പാട്ടാ വേണ്ടത്? സിനിമ കണ്ടിട്ടില്ലേ?
1: ഓ,
0: ഒരുപാട് തവണ അല്ലേ?
1: ഒരുപാട് തവണ.
0: അത് ശരി. വീട്ടിലാരല്ലേ ഉള്ളേ?
1: വീട്ടില് ഇപ്പൊ ഞാനേ
0: ഇല്ല. ചേട്ടൻ
1: മക്കൾ കല്യാണം കഴിച്ചു. മക്കളെ പേര്?
0: ആ, അത് ശരി. അപ്പൊ നമ്മള് പരിചയക്കാരാണ്. അത് ശരി, എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല കേട്ടാ. അത് ശരി. അപ്പൊ പിന്നെ വീട്ടിലെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. റേഡിയോ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെയുള്ള ഒരാളായതുകൊണ്ട് മറ്റു വിശേഷങ്ങൾ എല്ലാം നമുക്ക് പരസ്പരം അറിയുകയും ചെയ്യാം. അപ്പോ നമുക്കെന്നാ ഈ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ.

0: ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ വിളി ആരുടേതാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ.
0: നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് ഷിജിത് കുമാറാണ്, നീലേശ്വരം.
0: നീലേശ്വരത്ത് നിന്നാണ്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലേ?
1: കാര്യംകോട് എന്ന് പറയും.
0: കാര്യംകോട്, അത് നീലേശ്വരത്ത് ഏത് ഭാഗത്താ?
1: തേജസ്സിന് പുഴയൊക്കെ കേട്ടിട്ടില്ല?
0: ഓ, പിന്നെ സിനിമ ഷൂട്ടൊക്കെ നടന്നില്ലേ? അന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഭൂമി കനിഞ്ഞ് അനുഗ്രഹിച്ച നല്ല സുന്ദരമായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളാണല്ലേ?
1: തീർച്ചയായിട്ടും.
0: എന്താ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്, ഡാൻസ് കോസ്റ്റ്യൂംസിന്റെ.
0: ആ ശരി. ആ ഹാ, കുറെ വർഷമായോ?
1: ഒരു വർഷമായതേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. ഇതിനു മുമ്പെയോ?
1: മുമ്പ് ഒരു ജ്വല്ലറിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു.
0: അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന സ്വഭാവം ഇല്ലല്ലേ?
1: ഇപ്പോഴേ സ്ഥിരമായിട്ടുണ്ട്.
0: ശരി, വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിന്റെ എല്ലാരും ഉണ്ട്. അമ്മ, ഏട്ടൻ.
0: അമ്മ, ഏട്ടൻ,
1: അമ്മ, എല്ലാരും ഉണ്ട്.
0: എന്നാലും നമുക്ക് ഇതുവഴി പോകുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് വരുത്തുണ്ടോ?
1: ഇല്ല, മുമ്പ് രണ്ടു പ്രാവശ്യം ഇതിനു വേണ്ടിട്ട് അവിടെ സ്റ്റേഷനിൽ
0: വന്നിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ.
1: ഇങ്ങോട്ടൊന്നും കഴിഞ്ഞ ഞായറാഴ്ച കൊട്ടിയൂർ പോയി.
0: കൊട്ടിയൂർ പോകുമ്പോ നിങ്ങള് ഇരിട്ടി വഴി ആയിരിക്കും
1: പോയിട്ടുണ്ടാവും അല്ലേ? ഇരിട്ടി വഴി, പിന്നെ വരുന്ന സമയത്ത് ഇരിട്ടി വഴി, ഇരിക്കൂർ, തളിപ്പറമ്പ്,
0: അങ്ങനെ
1: നേരിട്ട് പയ്യന്നൂരിലേക്ക്
0: വരുന്നത്. അങ്ങനെ പോയത്. അപ്പൊ നിങ്ങളെ നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല
1: അല്ല? നമ്മള് പോകുന്ന സമയത്ത് കണ്ണൂർ പോയി, മട്ടന്നൂർ ഇരിട്ടി വഴി.
0: അങ്ങനെയാ വന്നേ? നിങ്ങക്ക് അവിടുന്ന് തളിപ്പറമ്പ്, ഇരിട്ടി, പേരാവൂർ ആ വഴി അങ്ങനെയും പോവാലോ?
1: വരുന്ന സമയത്ത് അങ്ങനെ വന്നു, പോകുന്ന സമയത്ത് മട്ടന്നൂർ കഴിഞ്ഞു.
0: മട്ടന്നൂർ വന്നിട്ടാ വന്നു അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെയുണ്ടായിരുന്നു, നല്ല തിരക്കല്ലേ?
1: നമ്മള് ലേഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോയതാ, കുറച്ച് തിരക്ക് കുറവായിരുന്നു. ദർശനമൊക്കെ നന്നായിട്ട് ദർശനമൊക്കെ നടത്താൻ പറ്റി.
0: ഓരോ വർഷം ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്
1: അതെ അതെ
0: നല്ലൊരു തിരക്ക് ഇപ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു.
1: അതെ.
0: ഏത് പാട്ടായിരുന്നു കേൾക്കേണ്ടത്?
1: എനിക്ക് പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, അമ്പൽക്കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ, അങ്ങനെ ഒരു പാട്ടില്ലേ?
0: നല്ലൊരു പാട്ടുകാരൻ കൂടിയാണെന്ന് മനസ്സിലായി.
1: അത്യാവശ്യം.
0: അപ്പോ വരികൾ മറന്നു.
1: വരികൾ മറന്നു. വേറൊരു പാട്ട് പാടാം.
0: ആ ശരി.
1: ഏതോ നിദ്രതൻ ഉന്മയിൽ പീലി ഏഴുവർണ്ണങ്ങളും നേർത്തി തളിരിലെ തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്നെ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ഹലോ.
0: ഞാനും അറിഞ്ഞില്ല ഇത്രയും വലിയ ഗായകനാണെന്നുള്ള കാര്യം.
1: അത്യാവശ്യം കുറച്ചൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു.
0: സ്റ്റേജിലൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോവാറുണ്ടോ?
1: ആ അത്യാവശ്യം ഇങ്ങനെ കോളേജ് പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ പാടും. കരോക്കെ പാടാൻ ഭയങ്കര
0: ഇഷ്ടമാണല്ലേ. അപ്പോ നമ്മളെ റേഡിയോ മലബാറില് നിങ്ങളെ പോലുള്ളവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല?
1: ആഗ്രഹമുണ്ട്, ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് വരും.
0: ആ നമുക്ക് എപ്പോഴും സ്വാഗതം.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് വീണ്ടും വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാ ശ്രോതാക്കൾക്കും, ഇപ്പോഴും ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ശ്രോതാവ് ഉണ്ട്, കൊട്ടിയൂർ എന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്, രതീഷ് മട്ടന്നൂര്.
0: രതീഷ് മട്ടന്നൂര്,
1: അദ്ദേഹം ഇത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു ഈ പരിപാടി.
0: അപ്പൊ രതീഷ് മട്ടന്നൂരിന് വേണ്ടിയാണ് ഈ പാട്ട്.
1: അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും,
0: എല്ലാവർക്കും വേണ്ടിയാണ്,
1: എല്ലാവർക്കും, നമ്മുടെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ ആർജിഎസിനും, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശ്ശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
2: ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചിട്ടുള്ള അടുത്ത ആളെ പരിചയപ്പെടാം.

0: ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ആരാണ്
1: ഇത്? വട്ടിപ്പറന്ന് പത്മാവതിയാണ്.
0: പത്മാവതി?
1: ഹലോ, അതെ അതെ അതെ.
0: അടുത്ത് അടുത്ത് റേഡിയോ വെച്ചിട്ടുണ്ടോ? കുറച്ചൊന്ന് മാറി നിൽക്കും അല്ലേ?
1: കുറച്ചാലും
0: മതി. ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്? വാത്സല്യത്തിലെ വാത്സല്യത്തിലെ ഏതെങ്കിലും ഒരു പാട്ട്. വാത്സല്യത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് അല്ലേ? വട്ടിപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറയൂ. വട്ടിപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ വിളിക്കാറുണ്ടോ?
1: വിളിക്കലുണ്ട്, അധികം വിളിക്കലുണ്ട്, കിട്ടലുണ്ട്.
0: അതെയാ?
1: നമസ്കാരം.
0: നമസ്കാരം.
1: എല്ലാ ഇതും കേൾക്കലുണ്ട് ഞാൻ, കേട്ടാ.
0: അതെയാ?
1: രാത്രിയത്തെ ചാരുസേല, നാടകവും.
0: ആ, എല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ വളരെ സന്തോഷം, നിങ്ങളെ പോലുള്ള ആളുകളാണ് നമ്മളെ വിജയം. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഇപ്പൊ ഞാൻ നിക്കുന്ന തറവാട്ടിൽ ഞാൻ സ്വന്തമാണ്. പിന്നെ മക്കൾ അതിന്റെ അടുത്ത് വീട്ടിൽ നിക്കുന്നുണ്ട്.
0: അങ്ങനെ പഴയൊരു തറവാട്ടിലാണല്ലേ? എന്നാ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ജോലി തൊഴിലുറപ്പിന് പോകുമ്പോഴൊന്നുമില്ലപ്പാ.
0: മതിയല്ലോ, തൊഴിലുറപ്പിന് പോകുന്നില്ലേ? ഇപ്പൊ മഴയായോണ്ട് തടസ്സമുണ്ടോ?
1: മഴയായോണ്ട് ഇപ്പൊ ഇന്നലെ മഴ വരുള്ളൂ, ഇതുവരെ മഴയൊന്നുമില്ലല്ലോ. അങ്ങനെ
0: അതാണ്, മഴക്കാലാണെന്നുള്ള കാര്യം മനസ്സിലായിട്ട് പോലും അല്ലേ?
1: ഇല്ല, അതെ.
0: ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഉണ്ടാവും പറഞ്ഞേ.
1: അതാ പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നൊരു മഴ ഉണ്ടാവും. റേഡിയോലപ്പോ ഇങ്ങനെ തുറന്നു വെച്ചിട്ട്
0: എല്ലാം കേൾക്കുന്നുണ്ടല്ലോ കാര്യങ്ങളെല്ലാം. അപ്പോ ഇനിയും വിളിക്ക, നമുക്ക് പാട്ട് കേൾക്കാല്ലേ? തൊഴിലുറപ്പിലുള്ള ഒന്നിച്ചു
1: എല്ലാവർക്കും വേണ്ടിയിട്ടും ശ്രോതാക്കൾക്ക് മുഴുവൻ വേണ്ടിയിട്ടുള്ള പാട്ട്.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. ശരി, വീണ്ടും വിളിക്കണേ.
1: ശരി, വിളിക്കൂ, ഇനിയും വിളിക്കൂ.
0: ശരി.
1: ശരി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
0: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്: 0490209708896. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
3: അഭിലാഷാണ്.
0: ആഹാ, പരിപ്പായി.
3: അതെ അതെ.
0: എന്തുണ്ട് വിശേഷം?
3: സുഖം.
0: കഴിഞ്ഞ ദിവസം വായിച്ച കഥ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്, വളരെ സന്തോഷം.

0: ശ്രോതാക്കളുടെ കുറെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, പ്രതികരണത്തില് കുറെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവല്ലോ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് വേണ്ട പാട്ട് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലെ മാനത്തെ മണി ഒരു പാട്ടാണ്, മാനത്തെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, പുറത്തു പാട്ടാണത്.
0: ഓക്കെ, ഇന്ന് ലൈബ്രറി പാട്ട്
1: ഇന്ന് ഇല്ല, ഇന്ന് അവധിയാണ്.
0: അവധിയാ? ഞായറാഴ്ചകൾ അവധിയാ?
1: ഇല്ല, അവധിയാ.
0: ആ ശരി, അത് എല്ലാ എല്ലാ ഞായറാഴ്ചയും അങ്ങനെയാ?
1: അതെ അതെ.
0: ആ അത് ശരി. അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്
1: പാട്ട്? ആ വീട്ടിൽ തന്നെ ഉണ്ട്.
0: ഈ പാട്ട്?
1: ഈ പാട്ട് എന്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, റേഡിയോ ശ്രോതാവ്. അദ്ദേഹത്തിന്റെ ജന്മദിനായിരുന്നു ഇന്നലെ, 77-ാം ജന്മദിനായിരുന്നു.
0: എത്ര? 77-ആ? അത് ശരി. ആ ഹാ,
1: നമ്മള് റേഡിയോ വഴിയുള്ള ബന്ധാണ്, രണ്ട് പതിറ്റാണ്ട് കാലത്തെ ബന്ധാണ്.
0: അത് ശരി. ആരാണത്?
1: അത് ശ്രീകൃഷ്ണൻ കരിപ്പാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
0: ആ,
1: അപ്പൊ കൊറേ കാലത്തെ റേഡിയോ കേട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്, റേഡിയോ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനായിരുന്നു ഇന്നലെ.
0: അപ്പം ജന്മത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളൊരു ദിവസം വൈകിയാണെങ്കിലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം അല്ലേ?
1: അതെ, ആയിക്കോട്ടെ. അപ്പം കരിപ്പാലിലുള്ള ശ്രീകൃഷ്ണ, കരിപ്പാലിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. കരിപ്പാൽ,
0: കരിപ്പാലിലുള്ള പേരെന്താ പറഞ്ഞു? ശ്രീകൃഷ്ണൻ,
1: കൃഷ്ണേട്ടൻ. ശ്രീ ഞാൻ ബഹുമാന സൂചകമായി ചേർത്തതാണ്.
0: ഓക്കെ, കൃഷ്ണേട്ടന് വേണ്ടി.
1: ആ കൃഷ്ണേട്ടൻ.
0: അപ്പോ കൃഷ്ണേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ശരി,
1: താങ്ക് യു.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഇഷ്ടഗാനങ്ങൾക്കായി കാത്തിരിക്കുന്ന അടുത്ത ആളാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
3: ഹലോ,
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: നമസ്കാരം,
2: ഇരിട്ടി വളമനയിൽ നിന്ന് ഉഷാ പ്രദീപ്. നമ്മുടെ കുന്തി ദേവിയാ? റേഡിയോ മലബാറിലെ നാടകത്തിലെ അഭിനേതാവിന് സ്വാഗതം. ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
3: അപ്പോ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അമ്പാടി
2: ഇതേത് സിനിമയിലാണ് ഓർമ്മയുണ്ട?
3: സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല.
2: ചെമ്പരത്തിയാണോ? പ്രതീക്ഷിക്കാതെ വലിയ ഉറപ്പൊന്നും ഇല്ലാതെ വിളിച്ചു നോക്കിയല്ലേ.
3: മൂന്നാഴ്ചയായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടാന്ന് ഇന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാ, പ്രതീക്ഷിച്ചോണ്ടല്ല നോക്കിയത്.
2: അപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടി. കിട്ടുന്നില്ല,
3: അതാണ് എന്റെ എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നും കിട്ടുന്നില്ല. പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു.
2: അത് നിങ്ങളെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാരെ കാര്യം അങ്ങനെയെല്ലാം തന്നെയാണ്.
3: എന്നാലും അങ്ങനെയല്ല, എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച ഒന്നും കിട്ടാതെ, പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാതെ
2: കിട്ടിയിരിക്കുന്നു. സന്തോഷം കൂടുതലുണ്ട്,
3: അത് കൂടുതലുണ്ട്. പിന്നെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ നമ്മുടെ മധുരവാണിയിലെ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ
2: എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
3: എല്ലാവർക്കും വേണ്ടി.
2: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
3: ഓക്കേ,
2: ശരി.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്ന അടുത്ത കോളറെ സ്വാഗതം ചെയ്യുകയാണ്. ഹലോ.
4: ഹലോ.
5: ഹലോ, ആരാണ്?
4: പവിത്രൻ.
5: ഏത് പാട്ടാ കേൾക്കേണ്ടത്?
4: ഇന്ന് തെരുവിലെ പാട്ട്. പിന്നെ ഹൃദയം ദേവാലയം.
5: ഹൃദയം ദേവാലയം. ഹൃദയം ദേവാലയം ആണോ?
4: പിന്നെ
5: മനസ്സിലായി. അത് നമ്മള് പല സ്റ്റേജിലും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്ത് കളിക്കുമ്പോഴും വ്യത്യസ്ത ആൾക്കാരായിരുന്നു. അതെ അതെ, ഗോപാലട്ടന്റെ ഭാര്യ അല്ലേ?
4: അത്
5: കൊറേ കൊല്ലം മുമ്പേ അല്ലേ?
4: ഒരു
5: 25 കൊല്ലായിട്ടുണ്ടാവും
4: തോന്നുന്നു
5: അല്ലേ? അതെ അതെ അതെ. അപ്പൊ അന്നേ നമ്മള് പരിചയമുണ്ട്. ആഹാ. എന്നിട്ട് നിങ്ങള് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടില്ലല്ലോ ഇതുവരെ? നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആള്, ഇവിടെ നാടകം എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. പിന്നെന്താ അത്? ആ ശരി. സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ? ആ, ഞാൻ അതെല്ലാം മറന്നുപോയി. അതെ, ആ പാലിനും തേങ്ങക്കൊന്നും വിലയില്ലാത്തൊരു കാലത്ത്. അതെ അതെ. വെക്കുന്നുണ്ട്. അപ്പോ നിങ്ങള് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളാണോ?
4: അല്ല, ഞാൻ നാടകത്തിന് സപ്പോർട്ട് ചെയ്യും.
5: സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അതാണ് ഏറ്റവും. അപ്പോ നമ്മുടെ റേഡിയോ നിലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. ഏത് സമയത്തും വരാം. ആ, വീട്ടിലാരല്ലത്?
4: വീട്ടിൽ ഞാനും ഭാര്യയും രണ്ട് മക്കളും.
5: ആ,
4: അവര് രണ്ട് മക്കളുണ്ട്. മൂത്ത രണ്ട് കുട്ടികൾ.
5: ആ ശരി. ആ ഹാ ഹാ. അപ്പോ ഇന്ന് പോയില്ല?
4: ഇല്ല, ഇന്ന് സൺഡേ അല്ലേ?
5: സൺഡേ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാരും കൂടി വീട്ടിലേക്ക് ആഘോഷിക്കും. അത് ശരി. ഇന്നത്തെ സ്പെഷ്യൽ ചക്കയാ? തുടങ്ങിയാ? അത് ശരി. ആ, അപ്പൊ പരിപാടി നടക്കട്ടെ. പാട്ടും കേട്ടുകൊണ്ട് മുറിച്ചു നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇഷ്ടഗാനങ്ങളിൽ ഇന്നത്തെ അവസാനത്തെ കോളറെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹലോ,
2: നമസ്കാരം.
1: ആരാണ്?
2: എളമ്പാറയിൽ
1: നിന്ന് സുജാത മേറ്റടി. ഈ പേരെങ്ങനെ വന്നേ? മേറ്റടി വിട്ട് എളമ്പാറ കൂടെ കൂട്ടി. അങ്ങനെയാണ്. ഇപ്പൊ വിളിക്കുന്നത് എളമ്പാറയിൽ നിന്നാണല്ലേ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്കൊരു പാട്ട് വേണേ, അത് ആകാശവാണിന്റെ ഊർക്കണ്ടേ, കൃഷ്ണൻ കഴിപ്പാല്. കൃഷ്ണാട്ടൻ,
1: നേരത്തെ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അഭിലാഷ് കരിപ്പായി ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു.
2: ഇന്നലെ ഓറേ 77-ാം ജന്മദിനേന്.
1: അതെ അതെ, പറഞ്ഞു.
2: ഓറേ ആകാശവാണിയുടെ ഒരു മുതിർന്ന ശ്രോതാവാണ്. ഓർക്ക് വേണ്ടി കിലുവിൽ പമ്പര എന്ന ചിത്രത്തില് മുരളിഹര മുരളി ഗോവിന്ദ എന്നുള്ള പാട്ട്
1: പാടി നോക്കുന്ന
2: മുരളി ഗോവിന്ദ, മുരളിഹര മുരളി ഗോവിന്ദ, ശ്യാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ, ശ്യാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ.
1: അപ്പോ കൃഷ്ണാട്ടൻ ഈ പാട്ട് കേൾക്കുന്നുണ്ടാവല്ലേ? കേൾക്കും. അപ്പോ റേഡിയോ മലബാറിന്റെ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ശരി,
2: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി, സാങ്കേതിക സഹായവുമായി അധീന സുനിൽകുമാർ തോലമ്പ്ര. ഇനി നമുക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹന് വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തുനിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15-നും. ഭാനുമതി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി

0: ഉണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ding ding ding ding ding ding ding ding ding ding ding ding ding ding ding ding ding.
1: ഓളം ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ ഇരുന്നാൽ ഓളം ഇരുന്നാൽ വെട്ടു ചെമ്പ് പുഴുങ്ങും അറുവോളം കുത്തിയിരുന്നാൽ അയലത്തലയും കിട്ടും.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ആനന്ദക്കുട്ടൻ സി ആർ. ഒരു ഗെയിം കളിക്കുന്നോ?
1: ഇല്ല, ഞാൻ മകനെ വിളിക്കാൻ വേണ്ടി വന്നാ.
0: എന്റെ ക്ലാസ്മേറ്റാ, അവൻ രാവിലെ പണിക്ക് പോവുക. ഞങ്ങളുടെ സർവീസ് ആരാണ്
2: കല്ലറിഞ്ഞു?
0: അപ്പനായിരുന്നു. ഞങ്ങളുടെ സർവീസ് ഞാൻ

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: റേഡിയോ മലബാർ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
4: സ്വാഗതം.
3: ഇന്നത്തെ പ്രതികരണത്തിലെ ആദ്യത്തെ കത്ത് ബാബു ആണിക്കേരി എഴുതിയതാണ്, വായിച്ചോളൂ.
4: ഇഷ്ടങ്ങൾ ഇണങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ സ്ഥലവും അത്യാവശ്യം കുടുംബവിശേഷവും പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ.
3: ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് ഞങ്ങളും. ആരെയും പരിചയപ്പെടുത്താതിരിക്കുന്നതല്ല, പരിപാടി അവതരിപ്പിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ആ വിവരങ്ങൾ തുടർന്നും വെളിപ്പെടുത്താവുന്നതാണ്. ബാബു ആണിക്കേരിയുടെ ഒരു കത്തുകൂടിയുണ്ട്. വായനശാലയിൽ കൂടി തന്റെ പരിമിതമായ കാഴ്ചയെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഫോണിൽ കൂടി പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് രചിച്ച ചെറുകഥാ സമാഹാരമായ അദൃശ്യ സ്പർശങ്ങൾക്ക് ശ്രീ നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച അവലോകനം സത്യത്തിൽ കഥ വായിച്ചു മനസ്സിലാക്കിയ അനുഭവമായി. ഓരോ അധ്യായവും തികച്ചും ലളിതവും മനസ്സിലാവുന്നതുമായ ഭാഷയിൽ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചു. കഥയും കഥാകാരനെയും അടുത്തറിയാൻ ഈ അവലോകനത്തിൽ കൂടി അവതാരകൻ നന്നായി പരിശ്രമിച്ചു എന്നാണ് ബാബു ആണിക്കേരി പറഞ്ഞിരിക്കുന്നത്.
4: രൂപേഷ് പുവത്തൂരിന്റെ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു നന്ദാത്മജൻ കൊതേരി നടത്തിയത്. അതിനെക്കുറിച്ചാണ് ബാബു ആണിക്കേരി പരാമർശിച്ചിട്ടുള്ളത്. രൂപേഷ് പുവത്തൂരിന്റെ കഥാസമാഹാരത്തെ വളരെ മനോഹരമായിട്ട് തന്നെ നന്ദാത്മജൻ അവലോകനം ചെയ്തു എന്ന് തമ്പാൻ മട്ടന്നൂർ കൂടി അറിയിച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയിൽ നിന്നും അയച്ചതാണ്.
3: ഒരു വലിയ കത്താണ്.
4: അതെ,
3: വായിച്ചു തുടങ്ങിക്കോ.
4: കഴിഞ്ഞ ആഴ്ചയിൽ റേഡിയോ മലബാറിന്റെ പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അസുരഗോത്രം നാടകത്തിൽ ശബ്ദം നൽകിയവരും മറ്റണിയറ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയായിരുന്നു. റേഡിയോ മലബാർ ഇതിനു മുൻപും പ്രക്ഷേപണം ചെയ്ത ചില നാടകങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അവലോകന പരിപാടി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മറ്റൊരു റേഡിയോ നിലയങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതായി അറിയില്ല. അതുതന്നെയാണ് റേഡിയോ മലബാറിലെ നാടക പ്രക്ഷേപണത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നാടകത്തിൽ ശബ്ദം നൽകിയ ഏറെക്കുറെ മിക്കവരും പങ്കെടുത്ത ആ പരിപാടി ഒരു മണിക്കൂർ നേരം ആ നാടകം ശ്രവിച്ച ഏതൊരു ശ്രോതാവിനെയും റേഡിയോ മലബാറിന്റെ അടുത്ത് പിടിച്ചിരുത്താൻ പര്യാപ്തമായിരുന്നു. ശബ്ദം നൽകിയവരുടെ അനുഭവങ്ങൾക്കൊപ്പം നാടകത്തിലെ പ്രധാന ശബ്ദശകലങ്ങളും കേൾപ്പിച്ചത് പരിപാടിക്ക് ഊർജ്ജസ്വലത നൽകി. അശ്വിനിയുടെ ശബ്ദമിശ്രണത്തെക്കുറിച്ച് എല്ലാവരും വാചാലരാവുകയായിരുന്നു. അശ്വിനിയുടെ വാക്കുകളിലൂടെ തന്നെ കേട്ടപ്പോഴാണ് ശബ്ദമിശ്രണത്തിന്റെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിഞ്ഞത്. ആ ചർച്ചയിലെ താരമായി മാറിയ അശ്വിനിക്ക് ഇനിയും ഈ മേഖലയിൽ ഒരുപാട് ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു.
3: കത്ത് തുടരുകയാണ്. സുന്ദരമായ ഏതാനും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അതിന്റെ ഏതാനും വരികൾ മനോഹരമായി ആലപിച്ച് പ്രമീള ടീച്ചർ ശ്രോതാക്കൾക്ക് സമ്മാനിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുനഃപ്രക്ഷേപണവും കേൾക്കാൻ മറന്നില്ല. തികച്ചും വ്യത്യസ്തമായ ഏഴാമത്തെ വരവ് എന്ന ചിത്രത്തെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചതും ഹൃദ്യമായി. പഴയ ചിത്രങ്ങളെ ചിത്രപരിചയത്തിൽ ഉൾപ്പെടുത്തുന്നത് താരതമ്യേന കുറവാണ്. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയില്ല എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അല്ലേ?
4: ഇല്ല, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ചിത്രങ്ങളെ നമ്മൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ.
3: അപ്പൊ നമുക്ക് പഴയ ചിത്രങ്ങൾ കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാല്ലേ?
4: അതെ, ദിലീപ് വി മുഹമ്മദിന്റെ കത്ത് വീണ്ടും ഉണ്ട്, നമുക്ക് അതുകൂടി വായിച്ചിട്ട് അടുത്ത കത്തിലേക്ക് പോയാലോ?
3: അതെ, അതിലേക്ക് കൂടി പോവാം. അസുരഗോത്രം നാടകത്തെ സംബന്ധിച്ച് ശ്രോതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്തി പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ശ്രോതാക്കളോട് വോയിസ് മെസ്സേജായും ടെക്സ്റ്റ് മെസ്സേജായും അഭിപ്രായം പറയാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തോ എന്നറിയില്ല, മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ നേരത്തെ നമ്മളെ പരിപാടി അവതരിപ്പിച്ചവരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിരുന്നല്ലോ. അതിൽ ഈ പറയുന്ന അഭിപ്രായങ്ങൾ അയച്ചവരെ കൂടി കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ അഭിപ്രായങ്ങൾ നമ്മുടെ പ്രതികരണത്തിനും ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു പ്രത്യേക പരിപാടിയായി അവതരിപ്പിക്കാൻ മാത്രമുള്ള എഴുത്തുകളോ സന്ദേശങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പ്രതികരണം മാത്രമാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
4: കത്ത് തുടരുന്നുണ്ട്. June 21 കാവ്യധാരയിൽ പുലക്കാട് രവീന്ദ്രന്റെ കവിത സംയുക്ത ആലപിച്ചത് ഭാവസാന്ദ്രമായിരുന്നു. അന്നേ ദിവസം രാവിലെ 6:45 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ ട്രെയിനർ സത്യനുമായി നടത്തിയ അഭിമുഖം വിലപ്പെട്ടതും അവസരോചിതവുമായി. വെട്ടുകിളി പ്രകാശ് എന്ന അഭിനേതാവിനെ അടുത്തറിയാനായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ താരസ്വരത്തിലൂടെ. വെള്ളിയാഴ്ച രാത്രി 9 ഗാനലയം എന്നാണ് അറിയിപ്പിൽ പറഞ്ഞത്. എന്നിട്ട് പ്രക്ഷേപണം ചെയ്തത് വിശേഷ ഗാനങ്ങളാണ്. ഇപ്പോൾ ഗാനലയം പ്രക്ഷേപണം ചെയ്യുന്നില്ലേ? വിശേഷ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയ ചലച്ചിത്രങ്ങളിലെ മാപ്പിളപ്പാട്ടുകൾ എല്ലാം തന്നെ മികച്ചതായിരുന്നു. ഒപ്പം സൂര്യയുടെ മികച്ച അവതരണവും. തുടർന്ന് വന്ന സ്മൃതിഗീതങ്ങൾ അതും സൂര്യയുടെ അവതരണത്തിൽ മികച്ചതായി. വീണ്ടും കേൾക്കാൻ തോന്നുന്ന പഴയകാല മധുര മനോഹര ഗാനങ്ങളായിരുന്നു എല്ലാം.
3: നമ്മുടെ ഒട്ടുമിക്ക പരിപാടികളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരാളാണ് ദിലീപ് വി മുഹമ്മദ്. കൃത്യമായ വിലയിരുത്തലുകളും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും ഒക്കെ നടത്തുന്ന അദ്ദേഹത്തോട് റേഡിയോ മലബാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടികൾക്കിടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, അബദ്ധങ്ങൾ സമ്മതിക്കുകയാണ്. ആ തെറ്റുകൾ ബോധപൂർവം ഉള്ളതല്ല, തിരുത്തലുകൾ ഉണ്ടാവും. തെറ്റുകൾ വരാതെ പരിപാടികൾ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കാം എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ദിലീപ് വി മുഹമ്മദിനോട് അറിയിക്കാനുള്ളത്. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് സുനിത സുതീഷ് ഇരിവേരിയാണ്.
4: വൈകട്ടെ,
3: വായിച്ചോളൂ.
4: June 20 സർഗജാലകത്തിൽ അവതരിപ്പിച്ച പേരറിയാത്തവർ എന്ന കഥ വളരെ ഇഷ്ടപ്പെട്ടു. സമകാലീന സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ വളരെ തന്മയത്വത്തോടെ കേൾവിക്കാരിലെത്തിക്കാൻ കഥാകാരിക്ക് കഴിഞ്ഞു. ഷീബ പുന്നാടിന് മനസ്സ് നിറഞ്ഞ സ്നേഹാശംസകൾ. കഥയുടെ അവതരണവും അതിമനോഹരമായിരുന്നു. അശ്വിനിക്ക് അഭിനന്ദനങ്ങൾ.
3: ആ അഭിനന്ദനങ്ങൾ നമുക്ക് അശ്വിനിയെ അറിയിക്കാം,
4: ഷീബ പുന്നാടിനെയും അറിയിക്കാം.
3: തീർച്ചയായും ഈ കഥ വായിച്ചിട്ടുള്ള അശ്വിനി കൗണിശ്ശേരിക്ക് എഴുത്തുകാരി ഷീബ പുന്നാട് അറിയിച്ചിട്ടുള്ള ഒരാശംസാ കത്തുകൂടിയുണ്ട്. പ്രിയപ്പെട്ട റേഡിയോ മലബാർ കുടുംബത്തിന്, June 21 രാത്രി 9 നാടക നേരത്തിലെ ഭാനുമതി നാടകത്തിൻ്റെ ആദ്യ ഭാഗം കേട്ടു. ഭാനുമതിയുടെ ചിന്തകളും രോഷവും നന്നായി അവതരിപ്പിച്ച അശ്വിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കലിംഗരാജകുമാരിയും ദുര്യോധന പത്നിയുമായ ഭാനുമതിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. എൻ്റെ ഉത്തമ സുഹൃത്ത് തന്നെയാണ് റേഡിയോ മലബാർ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്നാണ് ഷീബ പുന്നാട് അറിയിച്ചിരിക്കുന്നത്.
4: അപ്പോൾ ഭാനുമതിയുടെ അവസാന ഭാഗം ഇന്ന് രാത്രി 9 അപ്പോൾ കേൾക്കുക, ഇതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക, റേഡിയോ മലബാറിനെ തുടർന്നും പിന്തുണയ്ക്കുക.
3: തീർച്ചയായും ഈ സ്നേഹ സന്ദേശം അയച്ചതിന് ഷീബ പുന്നാടിന് നന്ദി അറിയിക്കുന്നു. അടുത്ത കത്തിലേക്ക്.
4: വീണ്ടും ഭാനുമതി നാടകത്തെക്കുറിച്ചാണ് വന്നിട്ടുള്ളത് കത്ത്. ലതാ ബാബു ഞണ്ടാടിയാണ് അയച്ചത്. ഭാനുമതി നാടകം 1 കേട്ടു. ഷോ, എന്ത് പറയാൻ, കുളിരു കോരുന്നു ഓരോ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴും. പ്രത്യേകിച്ച് ഭാനുമതിയുടെ മഹാഭാരതത്തിലെ അധികം കേട്ടിട്ടില്ലാത്ത കഥാതന്തുവും കഥാപാത്രങ്ങളും. രചയിതാവ് കൃഷ്ണകുമാർ സാറിന് നമോവാകം. ഇങ്ങനെയുള്ള അറിവുകൾ നാടകരൂപത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിന് 2 കാത്തിരിക്കുന്നു. ഗഡോൽഗജൻ എന്ന നാടകം ഏതോ ഒരു ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. ആ നാടകവും നല്ലതായിരുന്നു. ഭാനുമതി 1 കേട്ടപ്പോൾ തന്നെ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്ന് ഓഫീസിൽ പോയില്ല, അതുകൊണ്ട് എഴുതാൻ സമയവും കിട്ടി. റേഡിയോ മലബാർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണകുമാർ സാർ, രാമകൃഷ്ണൻ സാർ, ബൈജു, അശ്വിനി, സൂര്യ, ചന്ദ്രലേഖ, എല്ലാവർക്കും ആശംസകൾ.
3: ആ ആശംസകളും നമുക്ക് ഓരോരുത്തരിലേക്ക് പകുത്തു നൽകാം. അടുത്ത പ്രതികരണം അജിത് കുമാർ കരേറ്റ കാഞ്ഞിലേരിയിൽ നിന്നുള്ളതാണ്. ഭാനുമതി എന്ന നാടകത്തിൻ്റെ അവതരണം കേട്ടപ്പോൾ നാടകരചനയുടെ ശൈലി വില്യം ഷേക്സ്പിയറിൻ്റേതുപോലെ തോന്നുന്നു. അർത്ഥവത്തായ വാക്കുകൾ നാടകരചയിതാവായ കൃഷ്ണകുമാർ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പുതിയ ശൈലി ജൈത്രയാത്ര വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗത്തിനായി കാത്തിരിക്കും. ആദ്യ ഭാഗത്തുള്ള എല്ലാ അഭിനേതാക്കൾക്കും 1000 അഭിനന്ദനങ്ങൾ എന്നാണ് അജിത് കുമാർ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ള അജിത് കുമാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും കേൾക്കുക. അടുത്ത കത്തിലേക്ക് പോകാം. June 21 രാവിലെ ചിരിയും ചിന്തയും. KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിച്ച സൗജന്യ യാത്ര ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു സന്ദേശം ആമനത്താത്തയും കരുണനും മാഷും കൂടി മനോഹരമാക്കി അവതരിപ്പിച്ചു. അന്ന് രാത്രി സർഗജാലകത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ കഥ രാമകൃഷ്ണൻ പഴശ്ശി വളരെ മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ കേട്ടിരുന്നു പോയി. 25 പോയതേ അറിഞ്ഞില്ല. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഭാനുമതി നാടകം സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം ശബ്ദം നൽകി ഭംഗിയാക്കി. മുഴുവനായും കേട്ടല്ലേ കൂടുതൽ പറയാനാവൂ. ഒപ്പം പ്രക്ഷേപണത്തിൻ്റെ ഒരു പിഴവ് കൂടി ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 6:40 പ്രക്ഷേപണം ചെയ്ത ഭക്തിഗാനം മുയ്യം മനോജിൻ്റെ വരികൾ എന്ന് പറഞ്ഞ് തമ്പാൻ മട്ടന്നൂരിൻ്റെ വരികളാണ് പ്രക്ഷേപണം ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. തമ്പാൻ മട്ടന്നൂർ തന്നെയാണ് ഈ പ്രതികരണത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. തമ്പാനട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ശരിയാണ്, അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് തെറ്റുവരാതെ നമുക്ക് നോക്കാം.
4: അടുത്ത കത്ത് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയിൽ നിന്നും അയച്ചതാണ്.
3: ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ശരത്ത് അവതാരകനായി അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും നന്നായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാനുമതി എന്ന നാടകം വളരെ മികച്ചതായി എന്നും അറിയിച്ചിട്ടുണ്ട്. മൂന്ന് കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയ സൂര്യ, അശ്വിനി, ചന്ദ്രലേഖ എന്നീ അഭിനേതാക്കൾക്കും അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. രണ്ടാം ഭാഗം ഇതിലും സൂപ്പറാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എഴുത്ത് തുടരുന്നത് ഇങ്ങനെയാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ, തിങ്കളാഴ്ച രാവിലെയുള്ള പരിപാടിയിൽ, വളരെ സത്യസന്ധമായ കാര്യമാണ് ആ പരിപാടിയിൽ അഭിമുഖത്തിൽ പങ്കെടുത്ത ആൾ പറഞ്ഞിട്ടുള്ളത്. കൊട്ടിയൂരിലെത്തുന്ന ഭക്തരെക്കുറിച്ചും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കത്തിൽ മറ്റു പരിപാടികളെക്കുറിച്ചു കൂടി സൂചിപ്പിക്കുന്നുണ്ട്.
4: ഹരിതസമൃദ്ധിയെക്കുറിച്ചാണ് സരസ്വതിയേച്ചി തുടരുന്നത്. ഹരിതസമൃദ്ധിയിൽ പൊട്ടുവെള്ളരിയുടെ പരിപാലനവും അത് ഓരോ രോഗത്തിൻ്റെ പ്രതിരോധത്തിനും പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് ഉത്തമ ഔഷധമാണെന്നും ഓരോ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും എല്ലാം വിശദമായി അശ്വിനി പറഞ്ഞു.
3: ചൊവ്വാഴ്ചത്തെ വായനാവസന്തത്തിൽ മാധവിക്കുട്ടിയുടെ അടുക്കള തീപിടിച്ച രാത്രി, പുക എന്നീ പുസ്തകങ്ങളുടെ സാരാംശം സി വി ഷീല വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. വായനശാലയിൽ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ അവലോകനം നന്ദാത്മജൻ കൊതേരി വളരെ വിശദമായി വായിച്ച് നമ്മൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചു തന്നു. അവസാന ഭാഗത്ത് അച്യുതൻ മാഷിൻ്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെയാണ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവുക. മാതാപിതാക്കളുടെ സാഹചര്യവും മനപ്രയാസവും അറിഞ്ഞു വളരണം മക്കൾ എന്നുകൂടി ഒരു ഉപദേശം കൂടി നൽകിക്കൊണ്ടാണ് സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരിയുടെ കത്ത് അവസാനിക്കുന്നത്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം.
4: കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച വൃദ്ധസദനത്തിലേക്കുള്ള വഴി എന്ന കഥ വളരെയധികം ഹൃദയസ്പർശിയായിരുന്നു. ഈ കഥ പുനഃപ്രക്ഷേപണമാണെങ്കിലും എത്ര തവണ കേട്ടാലും ആവർത്തന വിരസത എന്നൊന്നില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ ഹൃദയസ്പർശമുള്ള പല കഥകളും പിന്നീട് റേഡിയോ നാടക രൂപത്തിൽ നമ്മുടെ കാതോരം തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നാടകങ്ങൾ ഇനിയും കേൾക്കണമെന്നുണ്ട്.
3: തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് അത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയും പ്രക്ഷേപണം ചെയ്യേണ്ടതുണ്ട്, അതിനായി ശ്രമിക്കുന്നതാണ്.
4: ഈ അടുത്ത കാലത്ത് ഇതിഹാസ ചരിത്രകഥയിലെ ഉപകഥകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശ്രോതാക്കൾ ജീവൻ നൽകി മനോഹരമാക്കിയിരുന്നു. രചനയും സംവിധാനവും ശബ്ദമിശ്രണവും ഗംഭീരമാക്കി. എന്നാൽ ഇതിഹാസ കഥയിലെ ഉപകഥകളിലെ കഥയും കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലാത്തതിനാൽ നാടകം നന്നായി ആസ്വദിക്കാൻ പറ്റിയില്ല. അതിനാൽ പ്രതികരിക്കാനോ വിമർശിക്കാനോ പറ്റിയില്ല. എന്നാൽ റേഡിയോ മലബാറിൻ്റെ നാടക സൃഷ്ടികളിലെ പല നാടകങ്ങളും ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ളതാണ്. ഇനിയും നല്ല നല്ല നാടകങ്ങൾ പ്രതീക്ഷിക്കുന്നു.
3: നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തു വളരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതാണ്.
4: കത്ത് തുടരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ചിരിയും ചിന്തയിൽ രാത്രികാലങ്ങളിൽ ചായ കുടിക്കാൻ പോകുന്ന ടീമിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ കോമഡി സ്കിറ്റ് വളരെ അവസരോചിതമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരം രണ്ട് ടീമിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോഴാണ് നമ്മുടെ കരുണനെയും ആമിനത്താത്തയെയും കുട്ടിരാമേട്ടനെയും ഓർമ്മ വന്നത്. ഏതായാലും സ്കിറ്റ് നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ.
3: ഈ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്ന ആളാരാണെന്ന് മാത്രം മനസ്സിലായില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ആ പേരുകൂടി കത്തിനോടൊപ്പം വെക്കണമെന്ന് അറിയിക്കുകയാണ്.
4: ഒരു അഭിപ്രായം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മെയ് 1-നും വയലാർ ദിനത്തിനും മാത്രമല്ല, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷവും വയലാറിൻ്റെ ദാർശനിക ഗാനങ്ങൾ കേൾപ്പിച്ചുകൂടെ? ഒരു മണിക്കൂർ ആസ്വാദനം വല്ലപ്പോഴും ആയിക്കൂടെ?
3: തീർച്ചയായും നമുക്ക് ഇടക്ക് അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രക്ഷേപണം ചെയ്യും എന്നുകൂടി അറിയിക്കുകയാണ്.
4: അടുത്ത കത്ത് വായിക്കുകയാണ്. ജൂൺ 19 സർഗജാലകത്തിൽ അരവിന്ദാശൻ കൊതേരി എഴുതി അവതരിപ്പിച്ച അപ്പു എന്ന കഥ ഹൃദയസ്പർശിയായിരുന്നു. ശൈലജ ജനാർദ്ദനൻ എഴുതി തങ്കമണി ഉണ്ണികൃഷ്ണൻ നീലേശ്വരൻ അവതരിപ്പിച്ച വ്യഥ എന്ന കവിത വളരെ മനോഹരമായി തോന്നി. ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥ അശ്വിനി അവതരിപ്പിച്ചതും നന്നായിരുന്നു. ഞങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ശൈലജ ജനാർദ്ദനനും തങ്കമണി കുഞ്ഞികൃഷ്ണനും. നമ്മുടെ സഹപ്രവർത്തകരായവർ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്ത കവിത റേഡിയോയിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് ആശംസകൾ നേരുന്നു. ഈ കത്ത് അയച്ചത് ഡോക്ടർ അശ്വതി, സിനി, യമുന, ബിന്ദു, കാവ്യ, സുനി, രമ്യ, ശോഭന എന്നിവരാണ്. ഇവർ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ്.
3: അവരുടെ പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. രൂപേഷ് പൂവത്തൂരിൻ്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച പരിപാടിയും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്.
4: വായനാ വസന്തത്തിലെ ഷീല സി വി അവതരിപ്പിച്ച മാധവിക്കുട്ടിയുടെ പുക എന്ന കഥയും അടുക്കളയ്ക്ക് തീപിടിച്ച രാത്രി എന്ന കഥയും അവതരണം കൊണ്ട് ഏറെ മികച്ചതായിരുന്നു എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്.
3: റേഡിയോ മലബാറിന്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത കത്ത് വായിക്കാം.
4: ഭാവഗായകന്റെ അല്ലിയാമ്പൽ പൂവുകളെ, ഗാനഗന്ധർവന്റെ ആമ്പൽ പൂവേ മുതലായവ ചെറുപ്രായത്തിൽ മൂളി നടന്ന ഗാനങ്ങളായിരുന്നു. ഇന്നും അവയുടെ ആസ്വാദനത്തിന് തെല്ലും മങ്ങലേറ്റിട്ടില്ല. ഈ രണ്ട് ഗാനങ്ങൾ 22-ാം തീയതിയിലെ ആമ്പൽ എന്ന പദം വരുന്ന മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഒരു കാലഘട്ടം പഴയകാല തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന സംഗീത സംവിധായകനായിരുന്നു ആർ സുദർശനം. നടികർ തിലകം ശിവാജി ഗണേശിന്റെ ആദ്യ ചിത്രമായ പരാശക്തി അടക്കം ഒട്ടേറെ ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. അക്കാലത്ത് ഉദയാ ബാനറിന്റെ നിർമ്മാതാവ് കുഞ്ചാക്കോ സ്വന്തം ചിത്രമായ തിരിച്ചടിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതിലെ പാട്ടുകളെല്ലാം ശ്രോതാക്കൾ നെഞ്ചിലേറ്റിയെങ്കിലും തുടർന്ന് വിരലിലെണ്ണാവുന്ന മലയാള ചിത്രങ്ങളിലേ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. 23-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങളിൽ ആർ സുദർശനം ഈണം പകർന്ന തിരിച്ചടിയിലെ വെള്ളത്താമരമൊട്ടുപോലെ, പുറമേ മാനസമണി വേണുവിൽ, വിരലൊന്നു മീട്ടിയാൽ ഇനിയത്തെ പഞ്ചമി നാളിൽ, കുടമുല്ലപ്പൂവിനും തുടങ്ങിയ ഗാനങ്ങൾ സ്മൃതിഗീതങ്ങളിൽ കേട്ട മനോഹര ഗാനങ്ങളിൽ ചിലതാണ്. ഇത്രയും വിശദമായിട്ട് എഴുതിയത് ശ്രീധരൻ അവണൂരാണ്.
3: ശ്രീധരൻ അവണൂരിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക്. June 24 വായനാവസന്തത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥ അഭിലാഷ് KP പരിപ്പായി അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. കൂടാതെ കവിത എന്ന വാക്കുകൾ കോർത്തിണക്കിയ മധുരഗീതങ്ങളും ഇഷ്ടമായി എന്ന് അറിയിച്ചിരിക്കുന്നു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഷീന സരിത് നായാട്ടുപാറ കുന്നൂത്തുനിന്ന്.
4: അടുത്ത കഥയിലേക്ക് കടക്കട്ടെ. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഐതിഹ്യവും ആരാധനാക്രമങ്ങളെയും പറ്റി വളരെ വ്യക്തമായി ഉത്സവാരംഭം മുതൽ അവസാനം വരെ ശ്രോതാക്കളിൽ എത്തിച്ച റേഡിയോ മലബാറിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് സഞ്ജീവ് അക്കാനിശ്ശേരി കത്തയച്ചിട്ടുള്ളത്.
3: വായനശാലയിൽ കൂടി തന്റെ പരിമിതമായ കാഴ്ചയെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഫോണിൽ കൂടി പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് രചിച്ച ചെറു കഥാസമാഹാരമായ അദൃശ്യ സ്പർശങ്ങൾക്ക് ശ്രീ നന്ദാത്മജൻ കൊത്തേരി അവതരിപ്പിച്ച അവലോകനം സത്യത്തിൽ കഥ വായിച്ചു മനസ്സിലാക്കിയ അനുഭവമായി എന്ന് അറിയിച്ചിരിക്കുന്നു ബാബു ആണിക്കേരി. തുടർന്നും അദ്ദേഹം പറയുന്നത് നാടക നേരത്തിൽ കൂടി റേഡിയോ മലബാർ പുതുതായി അവതരിപ്പിച്ച ഭാനുമതി നാടകത്തെക്കുറിച്ചാണ്. നാടകം 1-ാം ഭാഗം കേട്ടുവെന്നും റേഡിയോ മലബാറിൻ്റെ 3 വനിതാരക്തങ്ങൾ ചേർന്ന് അവിസ്മരണീയമാക്കിയ ഈ നാടകം ശ്രോതാക്കൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്നുമാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലെ യോദ്ധാക്കളുടെ കഥ മാത്രം കേട്ട ഞങ്ങൾക്ക് യുദ്ധാനന്തരം വിധവകളായ ഗാന്ധാരിയുടെയും ഭാനുമതിയുടെയും വൃഷാലിയുടെയും അന്തപുര സംഘർഷങ്ങളും നൊമ്പരങ്ങളും അനാവരണം ചെയ്യുന്ന നാടകം സൂപ്പറായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാടകത്തിൻ്റെ തുടക്കത്തിൽ കൗരവപക്ഷത്തെ 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിച്ചില്ല എന്ന് കൗരവമാതാവ് ഗാന്ധാരി പറയുന്നുണ്ട്. ദുശ്ശളയെ മറന്നുപോയതാണോ എന്നാണ് ചോദ്യം. നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ബാബു ആണിക്കേരി. യുദ്ധത്തിൽ പങ്കെടുത്ത 100 മക്കളും നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുശ്ശളയുടെ കാര്യം അവിടെ പരാമർശിക്കാതിരുന്നത്. അടുത്ത കത്തിലേക്ക് കടക്കാം.
4: ജേഷ്മ പ്രകാശ് നായാട്ടുപാറയുടെ കത്താണ്. പ്രിയ പ്രതികരണത്തിന്, June 25 രാവിലെ 7:35 പ്രക്ഷേപണം ചെയ്ത വായനാ വസന്തത്തിൽ എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥ ശിവന്യ ശിവൻ അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടമായി. അവതരണം കൊണ്ട് ആ കഥ മനോഹരമാക്കി തീർത്ത ശിവന്യക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിന് നന്ദി. ജേഷ്മ, അഭിലാഷ് KP പരിപ്പായി അവതരിപ്പിച്ച വേലൂർ കൃഷ്ണൻകുട്ടിയുടെ ഏപ്രിൽ ഫൂൾ എന്ന കഥാസമാഹാരത്തിലെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥയെക്കുറിച്ചും നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
3: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് രാഗ പൂവത്തൂരാണ്. ഹൃദയവതിയായ ഒരു പെൺകുട്ടി, എം മുകുന്ദന്റെ കഥ വായനയുടെ വസന്തം പരിപാടിയിൽ 25-ാം തീയതി ശിവന്യ ശിവൻ അവതരിപ്പിച്ചത് ഹൃദയഹാരിയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരസ്ഫുടതയോടുകൂടിയ വായനയിൽ കൂടി കഥയിലെ കഥാപാത്രങ്ങളെ കേൾവിക്കാരുടെ മനസ്സിൻ വേദിയിൽ പ്രത്യക്ഷപ്പെടുത്താൻ ശിവന്യക്ക് സാധിച്ചു എന്നത് തന്നെ അവളുടെ വായനയുടെ മികവാണ്. ഇനിയും ഇതുപോലുള്ള കഥകൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ശിവന്യയെ ഈ കാര്യം അറിയിക്കാം. കൂടുതൽ കഥകൾ വായിക്കാൻ അവസരവും ഉണ്ടാക്കാം അല്ലേ?
4: അതെ.
3: ഇനി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. റേഡിയോ മലബാറിനെ ചില ശ്രോതാക്കൾ നെഞ്ചേറ്റുകയും നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പല കാതുകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവർ ചെയ്യുന്ന വലിയൊരു സേവനം തന്നെയാണ്. തീർച്ചയായും വലിയൊരു സേവനം തന്നെയാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ശ്രോതാക്കളോട് നിങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ആ തോന്നൽ ശരിയല്ല. അങ്ങനെ ഒരു മുഖം തിരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ നോക്കാം. മധുരഗീതങ്ങൾ എന്ന പരിപാടി കേൾക്കുമ്പോൾ പലപ്പോഴും ആവർത്തന വിരസതയുടെ പുഴുക്കുത്ത് വരുന്നത് കൊണ്ട് ഈ പരിപാടിയുടെ മധുരം കുറഞ്ഞു പോകുന്നുണ്ട്. ഇനിയെങ്കിലും ശ്രോതാക്കൾ അയക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. അവർ അയക്കുന്ന പാട്ട് വിഷയങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണെങ്കിൽ അവരോടത് പറയാനും മടികാട്ടരുത്. ശ്രോതാക്കളല്ലേ നിങ്ങളുടെ ശക്തി. ആ ശക്തിയെ ക്ഷയിപ്പിക്കാതിരിക്കണം. പിന്നെ സർഗജാലകത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പേരുകൾ പലപ്പോഴും അറിയിപ്പുകളിൽ പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കേൾക്കാൻ വിട്ടുപോകാറുമുണ്ട്. ഈ പ്രവണത നിങ്ങൾ സർഗജാലകത്തിൽ പങ്കെടുക്കുന്നവരോട് കാട്ടുന്ന നീതികേടാണ്. ഇതൊരു വിമർശനമായി കാണാതെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തുക. പലരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാണ് രാഗ പൂവത്തൂർ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യം, പേരുകൾ പരാമർശിക്കാതെ പോകുന്നത് അത് തിരുത്തുന്നതായിരിക്കും. പിന്നെ മധുരം കുറയാതിരിക്കാനുള്ള പരമാവധി ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തിരുത്താൻ ശ്രമിക്കുമെന്നാണ് പറയാനുള്ളത്. ശ്രോതാക്കൾ പങ്കെടുക്കുന്ന മധുരഗീതങ്ങൾ നിർത്തിയിട്ടില്ല. അത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലൊക്കെ നമുക്ക് തുടർന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തവണത്തെ പ്രതികരണത്തിൽ ഒട്ടേറെ പുതിയ ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പുതുതായി റേഡിയോ മലബാർ കേട്ടവർ റേഡിയോ മലബാറിൻ്റെ പരിപാടികളെക്കുറിച്ച് വിശദമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. ഒട്ടേറെ പേർ പരാമർശിച്ചത് അഭിലാഷ് പരിപ്പായി വായിച്ച കഥയെക്കുറിച്ചാണ്. അഭിലാഷ് ഒരുപാട് ആളുകളിലേക്ക് റേഡിയോ മലബാറിനെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം.
4: അതിന് മുന്നേ രാമേട്ട, നമുക്ക് ഇവരെയൊക്കെ നമ്മുടെ റേഡിയോ മലബാറിൻ്റെ കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
3: തീർച്ചയായും.
4: ഒപ്പം വരും ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാ പരിപാടികളും കേട്ട് പ്രതികരണം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
3: അതെ, നമുക്ക് പുതിയ പുതിയ ശ്രോതാക്കൾ ഉണ്ടാവുകയും അവർ കൂടുതൽ കൂടുതൽ പരിപാടികൾ കേൾക്കുകയും നമ്മുടെ പരിപാടികളെക്കുറിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മികവുറ്റതാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സൂക്ഷ്മമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
4: വായനാ വസന്തത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പെട്രോൾ ഞാൻ അടിച്ചോളാം എന്ന കഥ

0: വളരെയധികം ഹൃദ്യമായി വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നാണ്.
1: അപ്പൊ ഈ ഒരു അഭിനന്ദനങ്ങൾ നമുക്ക് അഭിലാഷിന്.
0: തീർച്ചയായും അഭിലാഷ് കെ പി വളരെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ റേഡിയോ മലബാറിനെ സൂക്ഷ്മമായി കേട്ട് വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. സന്തോഷമുണ്ട്, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പ്രതികരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. കഥകൾ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രതികരണത്തിൽ അത് ഉൾപ്പെടുത്താം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പ്രതികരണം, സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
0: വാട്സപ്പ് നമ്പർ 9037008960. റേഡിയോ മലബാറിൽ പ്രതികരണം അറിയിച്ചിട്ടുള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ അവതരിപ്പിക്കുന്നത്

സാധാരണമായ ഒന്നിൽ നിന്ന് അസാധാരണമായ ഒന്നിലേക്ക് വളരുകയായിരുന്നു സൗമ്യ ടീച്ചറുടെ ആ സായാഹ്നം. അടുപ്പത്ത് കിടന്ന് വെട്ടിത്തെളിക്കുന്ന ഇറച്ചി ധൃതിയിൽ ഇളക്കി മറിക്കുകയായിരുന്നു. ഏറെ നേരമായി അവർ ഒരുതരം നിർമ്മമായ കണിശതയോടെ മനസ്സ് തീർത്തും പിൻവലിച്ച് എത്തേണ്ടിടത്തെത്തി മടങ്ങുന്ന ട്രപ്പീസ് കളിക്കാരിയുടെ മെയ്വഴക്കത്തോടെ അങ്ങനെ. സൗമ്യ ടീച്ചറുടെ മനസ്സാവട്ടെ എത്ര വലിച്ചടച്ചാലും കൊളുത്തൂരി തുറന്നു പോകുന്ന ഒരു ജനാല പോലെ അന്നത്തെ മധ്യാഹ്നത്തിന്റെ ഓർമ്മയിലേക്ക് തുറന്നുകൊണ്ടിരുന്നു. അടുക്കളയിൽ പുകമെല്ലെ നിറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഒപ്പം വെന്തു തുടങ്ങിയ ഇറച്ചിയുടെ കൊതിയൂറിക്കുന്ന മണവും. സ്വീകരണ മുറിയിൽ നിന്ന് സൗമിനി ടീച്ചറുടെ ഭർത്താവ് ടെലിവിഷന്റെ ബഹളത്തിന് മുകളിലൂടെ വിളിച്ചു പറഞ്ഞു, സൗമിനി ഇവിടെയും ഒന്ന് മനസ്സു വെക്കണേ, വെറും വയറ്റില്ല ഞങ്ങൾ ഇവനെ കമിഴ്ത്തുന്നത്. അകമ്പടിയായി ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഉല്ലാസം പതഞ്ഞ ചിരി. ചെല്ലു ക്ലാസ്സുകളുടെ അടക്കം പറച്ചിൽ, പുതിയ കുപ്പി തുറക്കുന്നതിൻ്റെ സീൽക്കാരം. സൗമിനി ടീച്ചർ എല്ലാം കേട്ടു, എന്നിട്ടും കേട്ടില്ല എന്ന് നടിച്ചു. അകത്തും പുറത്തും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പുക. ജനാലിയുടെ കൊളുത്ത് ഊർന്നു വീഴുന്നുവോ? മുഖം അമർത്തിത്തുടച്ച് സാരിത്തലപ്പ് എടുത്തു കുത്തി സൗമിനി ടീച്ചർ വാഷ് ബേസിന്റെ മുന്നിൽ നിന്നു. വെള്ളം വാരിയെറിഞ്ഞു. മുഖം ഉയർത്തിയപ്പോഴാകട്ടെ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായ. ഇറ്റിട്ട് വീഴുന്ന വെള്ളവുമായി അവർ നിശ്ചലമായി അങ്ങനെ നിന്നുപോയി. അന്നത്തെ മധ്യാഹ്നം ഉച്ചയ്ക്ക് ശേഷം അവധിയെടുത്ത് സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ സൗമിനി ടീച്ചറുടെ മനസ്സിൽ ഭർത്താവിന്റെ സുഹൃത്തിനൊരുക്കേണ്ട വിഭവങ്ങൾ, പലവ്യഞ്ജനങ്ങളുടെ ലിസ്റ്റ്, പിറ്റേ ദിവസത്തെ മകളുടെ പരീക്ഷ, കറണ്ട് ബില്ലിന്റെ തുക എന്നിവയായിരുന്നു. വിജനമായ നിരത്ത്, പൊടിവങ്ങുന്ന നിരത്തിലേക്ക് ചെരിഞ്ഞു വീഴുന്ന കമ്പിക്കാരുകളുടെ നിഴലുകൾ, ഒന്നോ രണ്ടോ വാഹനങ്ങൾ, മനസ്സിൽ ഓരോന്ന് കൂട്ടിയും കിഴിച്ചും അങ്ങനെ സാവകാശം ഫുട്ബോൾ പാത്തിലൂടെ നടന്നു വരുമ്പോഴാണ് നിരത്തിന്റെ അറ്റത്ത് ആ മാരുതിക്കാർ പ്രത്യക്ഷപ്പെട്ടത്. സൗമിന ടീച്ചറുടെ അടുത്തെത്തിയപ്പോൾ അത് വേഗം കുറച്ച് തെന്നി നിന്നു. കണക്കു കൂട്ടലുകളിൽ നിന്ന് തലയുയർത്തി സൗമിന ടീച്ചറും നിന്നു. കാറോടിച്ചിരുന്ന ചെറുപ്പക്കാരൻ തല പുറത്തേക്കിട്ട് സൗമിന ടീച്ചറോട് അടക്കിയ സ്വരത്തിൽ ചോദിച്ചു, കൂടെ വരുന്നോടി? കൂടെയുള്ള ചെറുപ്പക്കാരുടെ ആർപ്പു വിളിയിലും ചിരിയിലും ആഭാസമായ ഒരു കിതപ്പോടെ കാർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ആകെ വിളക്ക് പ്രജ്ഞ നശിച്ചവളെപ്പോലെ ടീച്ചർ ഒരുമാത്രം

നിന്നുപോയി. ആ സ്തബ്ധത ഇപ്പോൾ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായയെ സൂക്ഷ്മമായി അവലോകനം ചെയ്യവേ മാനം മുട്ടേ വളരുന്നതായി സൗമ്യ ടീച്ചർക്ക് തോന്നി. പതിയിരുന്ന് പറന്നുവന്ന് ആക്രമിക്കുന്ന കാക്കക്കൂട്ടം പോലെ ഒരു 100 ചോദ്യങ്ങൾ ടീച്ചറുടെ ഹൃദയത്തെ കൊത്തിവലിക്കുകയാണ്. ഉവ്വോ, തന്നെ കണ്ടാൽ അത്തരത്തിലൊരു പെണ്ണാണെന്ന് തോന്നുമോ? ഈശ്വര, താൻ അറിയാതെ തന്റെ നോട്ടത്തിലോ ഭാവത്തിലോ എന്തോ കലരുന്നുണ്ടോ? മുഖം അമർത്തിത്തുടച്ച് സൗമ്യ ടീച്ചർ വീണ്ടും സൂക്ഷിച്ചു നോക്കി. 40 പടവുകൾ കയറുന്ന ശരീരം, ചെവിക്ക് മുകളിലായി പടരുന്ന നര, നെറ്റിയിൽ സിന്ദൂരം, നെഞ്ചിൽ താലി, കണ്ണാടിക്കുള്ളിലെ സൗമിനി സൗമ്യ ടീച്ചറോട് ചോദിക്കുകയാണ്. സന്യാസിയുടെ കാവിക്കും ട്രാഫിക് കോൺസ്റ്റബിളിന്റെ യൂണിഫോമിനും കിട്ടുന്ന പരിഗണന പോലും ഇവയ്ക്കൊന്നും ലഭിക്കാതെ പോകുന്നത് എന്ത്? സൗമ്യ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാറിലെ ചെറുപ്പക്കാരെ പ്രൈമറി ക്ലാസ്സുകളിൽ അക്ഷരം പഠിപ്പിച്ചത് സൗമ്യ ടീച്ചർ തന്നെയാകാം. അവർ പരിചയക്കാരുടെ മക്കളോ മക്കളുടെ മക്കളോ ആയിരിക്കാം. എന്തിന്? സൗമ്യ ടീച്ചർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരുന്നേനെ. ആ ഞെട്ടിക്കുന്ന ചിന്തയിലൂടെ ആ സന്ദർഭത്തിന്റെ ബീഭത്സ സാധ്യതകൾ സൗമ്യ ടീച്ചർക്ക് മുന്നിൽ നിവരുകയായിരുന്നു. സൗമ്യ ടീച്ചർ എരിയുകയായിരുന്നു. സൗമിനി, അടുപ്പത്ത് എന്തോ കിടന്ന് കരിയുന്നുണ്ടല്ലോ, സൗമ്യ ടീച്ചറുടെ ഭർത്താവ് അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു. അടുക്കളയിലേക്ക് ചെന്ന് പ്ലേറ്റിൽ ഇറച്ചി പകരുമ്പോൾ ക്ലോക്കിൽ 6 അവർ ശ്രദ്ധിച്ചു. സ്വീകരണമുറിയിൽ ടെലിവിഷൻ ദ്രുതഗതിയിലുള്ള നൃത്തവും ഉച്ചത്തിലുള്ള സംഗീതവും തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 5 കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭർത്താവിന്റെ സുഹൃത്ത്. റബ്ബർ കൃഷി, ആളോഹരി വരുമാനത്തിലെ വർധന, ടൂറിസ്റ്റുകളുടെ വരവ്, ഷെയർ മാർക്കറ്റ്, പുരോഗതിയുടെ നൃത്തം ചവിട്ടി മുന്നേറുന്ന കണക്കുകൾ. സൗമ്യ ടീച്ചർക്ക് ഇടയ്ക്ക് കയറി തടുത്ത് എന്തോ ഉറപ്പിച്ചും രൂക്ഷമായും പറയണമെന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ മാത്രം അനുഭവിച്ച് സത്യമായി അറിയുന്ന ഒന്ന്, ഒരു സ്ത്രീ എല്ലായ്പ്പോഴും പക്ഷേ പറയാതെ വിട്ടുകളിയുന്ന ഒന്ന്. സൗമ്യ ടീച്ചറുടെ ഭർത്താവ് ആവേശത്തോടെ പറയുകയായിരുന്നു, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വന്ന് നോക്ക് ഇഷ്ട, ഓരോ വീട്ടിലും 3-4 കാറുകളാ. നാടനൊന്നുമല്ല, അസൽ വിദേശി. നിലത്ത് ചിതറിക്കെടുക്കുന്ന സിഗരറ്റിന്റെ ചാരം ടീപ്പോയിൽ നിറച്ച ഗ്ലാസിനടിയിൽ അലക്ഷ്യമായി നിവർത്തിയിട്ട വർത്തമാന പത്രത്തിൽ 70 കഴിഞ്ഞ വൃദ്ധിയുടെയും 7 പോലും പ്രായമാകാത്ത കുഞ്ഞിന്റെയും ബലാത്സംഗ വാർത്തകൾ. സൗമ്യ ടീച്ചറുടെ ഉള്ളിൽ കൊളുത്തൂരിയ കുറെ ജനാലകൾ കടപട ശബ്ദത്തോടെ തുറന്നടയുകയാണ്. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു, നേരം 6 മോൾ കോളേജ് വിട്ട് എത്തിയില്ല. ഭർത്താവ് ഉറക്കെ ചിരിക്കുന്നു, അവൾ വന്നോളും എന്റെ സൗമിനി. പിന്നെ സുഹൃത്തിനോടായി മുഴുമിപ്പിക്കുന്നതിന് ഇങ്ങനെയും, ഇതാ ഇപ്പോഴത്തെ സ്ത്രീകളുടെ കുഴപ്പം, സ്വാതന്ത്ര്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരാതി. ഭർത്താവിന്റെ സുഹൃത്തിന്റെ കണ്ണുകൾ ടെലിവിഷനിലെ സുന്ദരിയുടെ വടിവുകളിലേക്ക് നിറച്ച ഗ്ലാസിന്റെ മറവ് പറ്റി ഓടിയോടി ചെല്ലുന്നത് സൗമ്യ ടീച്ചർ കണ്ടു. ഓരോ പുരുഷനിലും അവസരം പാർത്തിരിക്കുന്ന ഒരു തെമ്മാടി വസിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മരപ്പാലത്തിലൂടെ നടക്കുന്ന ഓരോ സ്ത്രീയുടെയും കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതത്വത്തിന്റെ മരപ്പലക വലിക്കപ്പെടുന്നുവെന്ന് സൗമ്യ ടീച്ചർ അറിഞ്ഞു. വിവശമായ മനസ്സോടെ ടീച്ചർ മകളെയും കാത്ത് ഊൺതളത്തിലെ ജനലിനരികിലേക്ക് ചെന്നു നിന്നു. സൂര്യൻ അസ്തമിച്ചതുപോലും അറിയാത്ത വിധം ജീവിതം ആഘോഷിക്കുന്ന നഗരം. കോളേജ് വിട്ട് ഇനിയും എത്താത്ത മകൾ ഇപ്പോൾ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയായി വളരുകയാണ്. നിരത്തിലൊരു പെൺകുട്ടിയെ നിരന്തരം ബെല്ലടിച്ചുകൊണ്ട് സൈക്കിൾ അനുധാവനം ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ. നിസ്സംഗമായി കടന്നുപോകുന്ന ജനം ആ പെൺകുട്ടി പാതി നടന്നും പാതി ഓടിയും കാഴ്ചക്കപ്പുറത്ത് മറയവേ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ ഭീതി ആളിപ്പടരുകയാണ്. സ്വീകരണ മുറിയിൽ നിലയുറയ്ക്കാതെ തെന്നുന്ന സംഭാഷണ ശകലങ്ങൾ, ടെലിവിഷനിൽ കൂടുതൽ ശക്തി, കൂടുതൽ സൗന്ദര്യം, കൂടുതൽ കൂടുതൽ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പരസ്യപ്രളയം. പുറത്ത് ആഴം വർദ്ധിക്കുന്ന ഇരുട്ട്, അതിൽ പരിചിതമായ ഓരോ അടയാളവും അപ്രത്യക്ഷമാകുന്നതുവോ സൗമ്യ ടീച്ചർ കണ്ടു. ഇരുട്ട് വ്യാപിക്കുകയാണ്. അന്തരീക്ഷം മുഴുവനും ഇറച്ചിയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നതുപോലെ, സർവവും കാമത്താൽ മലിനീകരിക്കപ്പെടുന്നതുപോലെ. വേവലാതിയോടെ ഗേറ്റ് തുറന്നു. സൗമ്യ ടീച്ചർ ഇപ്പോൾ തീർത്തും വിജനമായ നിരത്തിലേക്ക് ഇറങ്ങി. വിജനമായ നിരത്തിന്റെ ഒരറ്റത്തു നിന്ന് അശ്ലീലമായ ഒരു പാരടി പോലെ ഒരു ചുവന്ന മാരുതിക്കാർ തെന്നിയൊഴുകി വരുന്നത് അവർ കണ്ടു. അതു കടന്നുപോകവേ അതിൽ നിന്നുയരുന്ന പൊട്ടിച്ചിരികൾക്കിടയിൽ പിൻസീറ്റിലെ ചില്ലമർന്ന നിസ്സഹായമായ ഒരു നോട്ടം, ഒരു മകളുടെ, ഏതോ മകളുടെ, ഏതെങ്കിലും ഒരു മകളുടെ എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയിൽ നിന്ന് ആകുലമായ ഒരു നിലവിളി ദിഗന്ധങ്ങൾ ഭേദിച്ചുയരവേ അടച്ചിട്ട വീടുകൾക്കുള്ളിലിരുന്ന് ഒരു നിരത്തിലെ
ഒരു ദേശത്തിലെ രാജ്യത്തിലെ ജനം മുഴുവൻ ടെലിവിഷൻ

0: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് അഷിതയുടെ ഒരു സ്ത്രീയും പറയാത്തത് എന്ന കഥ. അവതരിപ്പിച്ചത് ലതാ പ്രദീപ് എളമ്പാറ.
1: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാടകനേരം, നാടകം ഭാനുമതി 2-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, 10:00 പുത്തൻ പാട്ടുകൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കവിതാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത തൈമാവ്, ആലപിക്കുന്നു രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം, കാനായി നാരായണൻ വൈദ്യർ സംസാരിച്ചതിന്റെ 1-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം ഭാനുമതി 2-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ സ്മാർത്ത വിചാരത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്.

0: കോക്കനട്ട്
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा। आदौ मुख्याः वार्ताः। प्रधानमन्त्री नरेन्द्र मोदी प्रत्यपादयत् यत् स्वदेशी प्रतिरक्षोत्पादने सविशेषं बलं विधाय भारतं समुद्रतः आकाशपर्यन्तं उत्तरोत्तरं सुरक्षितम् आत्मनिर्भरं च भवति। आकाशवाण्याः मन की बात कार्यक्रमे प्रधानमन्त्रिणा मोदिना देशस्य नागरिकाणां प्रति कार्तज्ञभावं ज्ञापितम्, यतोहि जनैः स्वर्णक्रयणं विदेशयात्रा च किञ्चित् कालं यावत् स्थगिता। सेशेल्स् देशस्य विक्टोरिया नगरे आयोजितायाः प्रतिनिधिमण्डल स्तरीय वार्तायाः अनन्तरं भारत सेशेल्स् देशयोर्मध्ये स्वास्थ्यं वित्तं समेत्य अन्तरिक्षादि विविध विषयेषु महत्वपूर्ण सहमति पत्रेषु हस्ताक्षराणि अभवन्। प्रशासनेन भारतीय नागरिकाः संचेतिताः यत् ते सर्वेषाम् आवश्यकानां यात्रापत्राणां पूर्तिकया विना कैलाश मानसरोवर यात्रां न आरभेरन्। पश्चिमेशिया देशे सुरक्षा स्थितिः तीव्रगत्या अपक्षीयते, यत्र संयुक्त राज्य अमेरिका इरानः उभावपि परस्परं नूतनानि सैन्य आक्रमणानि अकुरुताम्। अपि च आईसीसी महिला T20 विश्वकप स्पर्धा मालिकायां भारतीय महिला दलम् अद्य लंडन नगरे ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। अथ वार्ताः विस्तरेण। प्रधानमन्त्री नरेन्द्र मोदी अद्य सविशेषं प्रत्यपादयत् यद् भारतेन जून मासे वैमानिकी क्षेत्रे एका महती सफलता अर्जिता, यत्र स्वदेश निर्मितस्य मेक इन इंडिया C-295 सैन्य परिवहन विमानस्य प्रथमं परीक्षण उड्डयनं सफलतापूर्वकं सुसम्पन्नम्। आकाशवाण्याः मन की बात कार्यक्रमे जनान् सम्बोधयन् प्रधानमन्त्रिणा इयं सूचना प्रख्यापिता यत् सम्प्रति एतादृशानि चत्वारिंशत् विमानानि भारतदेशे एव विनिर्मीयन्ते।
1: जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई। C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं। इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है। आज समुद्र से लेकर आकाश तक हमारा भारत अधिक सुरक्षित और आत्मनिर्भर बन रहा है।
0: श्री मोदिना गदितं यत् देशे अन्ये केचन महत्वपूर्णाः प्रयासाः विधीयन्ते। अस्मिन्नेव क्रमे देहल्यां स्थितः केन्द्रीय संस्कृत विश्वविद्यालयः आर्टिफिशियल इंटेलिजेंस, कृत्रिम बुद्धिमत्ता तथा डेटा साइंस इत्यादिषु आधुनिक विषयेषु बीटेक पाठ्यक्रमस्य शुभारंभं विदधाति।
1: जड़ों से जुड़े रहकर युवाओं को नई टेक्नोलॉजी के लिए तैयार करने का एक और अच्छा प्रयास हो रहा है। दिल्ली में स्थित सेंट्रल संस्कृत यूनिवर्सिटी आर्टिफिशियल इंटेलिजेंस और डेटा साइंस में बीटेक प्रोग्राम शुरू करने जा रही है। ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है। इससे भारतीय भाषाओं के लिए नए AI टूल्स तैयार करने में मदद मिलेगी।
0: प्रधानमंत्री मोदी सहर्षम न्यगादीत यत् अद्य भारतीय संस्कृति ही विश्वस्मिन् ही विश्वे प्रसरति। श्री मोदी गौरवान्वितः अस्ति यत् भारतेन अस्मिन् मासे देशस्य सुरक्षायाः आत्मनिर्भरतायाः च क्षेत्रे महती सफलता समर्जिता। सः कोलकाता नगरे आयोजितम् एकं नौसेना संबंधी कार्यक्रमं संबोधितवान्, यत्र INS दुनागिरी, INS संशोधक, INS अग्रयश्च भारतीय नौसेनायाः क्षेत्रे समाविष्टाः। प्रधानमन्त्रिणा प्रतिपादितं यत् भारतं समुद्रतः आकाशपर्यन्तं उत्तरोत्तरं सुरक्षितं आत्मनिर्भरं च भवति।
1: कोलकाता में INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया। इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है। इसी महीने DRDO ने स्वदेशी लॉन्ग रेंज लैंड अटैक क्रूज मिसाइल का भी सफल परीक्षण किया है। इसको DRDO की लेबोरेटरी और इंडियन इंडस्ट्री पार्टनर्स ने मिलकर बनाया है।
0: मोदिना अन्ताराष्ट्रिय योग दिवसस्य अपि उल्लेखो विहितः तेन अहमदाबाद नगरे आयोजितायाः विश्व योगासन प्रतियोगितायाः विषये कथितं यत् अस्यां भारतेन 2,100 स्वर्ण पदकैः सह आहत्य 14,100 पदकानि विजितानि। प्रधानमन्त्रिणा मोदिना प्रतिपादितं यत् राष्ट्रनिर्माणे जनसहभागितायाः शक्तिः भारतस्य कृते एका महती सम्पत्तिः वर्तते।
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
0: अनेन सहैव श्रीमोदिना प्रोदीरितं यत् आगामी गणेशोत्सवाय गणपति बप्पा भगवतः प्रतिमा अनिवार्यरूपेण अस्यैव देशस्य मृत्तिकायाः भवेत्, सा च स्थानीय कुम्भकारैः शिल्पीभिः विनिर्मिता स्यात्। तेन मूर्तिनिर्मातारः अपि अनुरुद्धाः यत् ते मृण्मयमूर्तीणां निर्माणाय एव प्राथमिकतां दद्युः। स्वीय सम्बोधनस्य चरमे सोपाने प्रधानमन्त्रिणा जलसंरक्षणस्य विषये च बलं प्रदत्तम्। तेन कथितं यत् वर्षाजलस्य एकैकोऽपि बिन्दुः संरक्षणीयः वर्तते। श्रीमोदिना विशेषरूपेण गदितं यत् जलसंरक्षणार्थं कैच द रेन अभियानस्य वेगः मन्दो न भवेत्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी सेशेल्स देशस्य राष्ट्रपतिः पैट्रिक हर्मनी च अद्य अपराह्णे विक्टोरिया नगरे द्विपक्षीय वार्ताम् अकुरुताम्। उभौ नेतारौ द्विपक्षीय सहयोगस्य सम्पूर्ण क्षेत्राणां समीक्षां कृतवन्तौ। सहैव पारस्परिकहितस्य क्षेत्रीय अन्ताराष्ट्रिय विषयेषु च स्वस्व मनोगतं विनिमयी कृतवन्तौ। तस्मात् पूर्वं सेशेल्स देशेन प्रधानमन्त्रिणे नरेन्द्र मोदिने पर्यावरण नेतृत्वस्य सर्वोच्च सम्मान गार्ड्स ऑफ द ब्लू होरिजन प्रदत्त। संयुक्त वार्ताहर सम्मेलनं संबोधयन् प्रधानमन्त्री नरेन्द्र मोदी अवोचत् यत् अयं गार्डियन ऑफ द ब्लू होरिजन सम्मानः मम कृते अथ भारतस्य नागरिकाणां कृते परम गौरवस्य विषयो वर्तते। प्रधानमन्त्री मोदी अवदत् यत् द्वयोर देशयोर दूरत्वं न्यूनीकर्तुं डिजिटल प्रौद्योगिकी प्रभावपूर्णं माध्यमं वर्तते। तेन एतदर्थं प्रसन्नता प्रदर्शिता यत् अद्य सेशेल्स देशे भारतस्य UPI तन्त्रस्य प्रवर्तनाय एकस्मिन् सहमति पत्रे हस्ताक्षरं क्रियमाणमस्ति। विदेश मन्त्रालयेन भारतीय नागरिकाः परामृष्टाः यत् सम्पूर्ण यात्रायाः कृते आवश्यकानि सर्वाणि यात्रापत्राणि विना कैलाश मानसरोवर यात्रा न क्रियन्ताम्। केचन भारतीय तीर्थयात्रिणः नेपाले अवरुद्धाः अभवन्, सहैव साहाय्यार्थं प्रार्थितवन्तः। एतां घटनामुद्दिश्य विदेश मन्त्रालयेन एषः परामर्शः प्रख्यापितः। पश्चिम एशिया क्षेत्रे सुरक्षा स्थितिः पुनरपि गभीरा जाता। अमेरिका ईरान देशयोर्मध्ये विद्यमानः युद्धविरामः खण्डितः। गतकतिपय होरासु च उभय पक्षाभ्यां परस्परं नूतनानि सैन्याक्रमणानि कृतानि। तेहरानेन वाणिज्यिक तैलवाहकपोतस्य उपरि ड्रोणाक्रमणं विहितमिति आरोपं विधाय अमेरिकया होर्मुज जलसन्धेः समीपे स्थितेषु दशसु ईरानी सैन्यस्थानकेषु वायुप्रहाराः कृताः। अद्य महिला 20-प्रतिविंशति विश्वकप क्रिकेट स्पर्धायाः समूह ए इत्यस्य चरमस्पर्धायां भारतम् ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। एषा स्पर्धा लण्डन् नगरस्य लॉन्स क्रिकेट क्रीडाङ्गणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 आरभ्यते। इति वार्ताः।
2: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
3: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
5: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
6: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം സി മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
7: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിൽ സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
5: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും 3-ാം അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
8: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
5: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2-ാമത്തെയും 3-ാമത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411747 അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ.

0: Makeover, second floor, Links Mall. Phone number 7994476836.
1: 9447371836.
0: 8078502836.
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: ഹ്രസ്വവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും, വിശ്വാസത്തെ സഹകരണമായും, സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
1: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാ കേ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ മനാ റഹേ ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനെ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ ഓർ സഹയോഗ് കോ ജനകല്യാണ് മേ ബദലാ ഹേ ഹിന്ദ് മഹാസാഗർ നെ ഭാരത് ഓർ സെയ്ഷൽ കേ സംബന്ധോ കോ സീഞ്ചാ ഹേ.
0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദന

0: അർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ് ഹൈ, ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ, നയേ നയേ എഐ ഇന്നോവേഷൻ സാമനേ ആ റഹേ ഹൈ. ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ, ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസെ ബചായേ രഖ ജായേ, നയി ടെക്നോളജി കേ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസെ ജുഡേ രഹേ. ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ.
0: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 ആദ്യ നോക്കൌട്ടിൽ 11 അമേരിക്കയിലും 3 കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 3rd സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൗണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 3 വീതം നടക്കും. ഏഷ്യൻ കാര്യത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകൾ ായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ധയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ 2nd അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് നയിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 5 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാപ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഉഷാ പ്രദീപ് ഇരിട്ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ വിധിയുടെ വിളയാട്ടം.
1: കുടിയേറ്റ കർഷകരായിരുന്നു കുഞ്ഞന്നാമയും വറീദും. അവർക്ക് 4 മക്കൾ, 3 ആണും 1 പെണ്ണും. എല്ലുമുറിയെ പണിയെടുത്ത് വറീദ് മാപ്ല കുറെ മണ്ണ് സ്വന്തമാക്കി, ചോര നീരാക്കി, എല്ലുമുറിയെ പണി ചെയ്തു എന്നൊക്കെ പറയുന്നത് വറീദ് ചേട്ടന്റെ കാര്യത്തിൽ അതിശയോക്തി ആയിരുന്നില്ല. എല്ലാത്തിനും കൂട്ടിനായി, താങ്ങായി, തണലായി കുഞ്ഞന്നാമയും കൂടെ ഉണ്ടായിരുന്നു. മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തി വലുതാക്കി. മൂത്തയാൾ സേവിച്ചൻ, അച്ഛന്റെ പാത പിന്തുടരാനാണ് തീരുമാനിച്ചത്. 2-ാമൻ തങ്കച്ചൻ സ്കൂൾ മാഷാണ്. 3-ാമൻ സണ്ണിച്ചൻ ഒരു ഓട്ടോമൊബൈൽ ഷോപ്പ് നടത്തുന്നു. എല്ലാവരും പെണ്ണും കെട്ടി കുടുംബമായി സുഖമായി കഴിയുന്നു. ഇളയവൾ ആങ്ങളമാരുടെ പുന്നാര പെങ്ങൾ മേരിക്കുട്ടി. അവൾ പഠിക്കാൻ അല്പം പിറകോട്ടായിരുന്നു, അതിനാൽ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തയ്യൽ പഠിക്കാൻ വിട്ടു. പെട്ടെന്ന് തന്നെ തയ്യൽക്കാരി ആകാൻ മേരിക്കുട്ടിക്ക് കഴിഞ്ഞു. കാണാനും കൊച്ചു സുന്ദരിയായിരുന്നു മേരി. ടൗണിൽ പ്രിന്റിംഗ് പ്രസ് നടത്തുകയാണ് ബെന്നിച്ചൻ. മേരിക്കുട്ടിയുടെ തയ്യൽ കടക്ക് അടുത്താണ് പ്രസ്. ബെന്നിച്ചന് മേരിക്കുട്ടിയെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. ബെന്നി ഒരു ദിവസം ടൗണിൽ പലചരക്ക് കട നടത്തുന്ന സേവിച്ചനോട് ചോദിച്ചു, ഏതാണ് ആ പെൺകുട്ടി, നല്ല ഐശ്വര്യമുള്ള മുഖം? സേവിച്ചൻ പറഞ്ഞു, അത് നമ്മുടെ വറീദ് ചേട്ടന്റെ മകളല്ലേ മേരിക്കുട്ടി. വറീദ് ചേട്ടനെ ടൗണിൽ എല്ലാവർക്കും അറിയാം. മലഞ്ചരക്ക് വിൽക്കാൻ ടൗണിൽ വന്ന് എല്ലാവർക്കും പരിചിതനാണ്. നല്ലൊരു മനുഷ്യൻ, എല്ലാവരോടും സൗമ്യമായേ സംസാരിക്കൂ. വറീദ് ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബെന്നിയുടെ മനസ്സിൽ മേരിക്കുട്ടിയെ കെട്ടിയാൽ എന്താ എന്ന ചിന്ത വന്നു. വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും കല്യാണ കാര്യം പറയുന്നുമുണ്ട്. പെങ്ങളെ കെട്ടിച്ച് 2 പിള്ളേരും ആയി. ബെന്നിയുടെയും കർഷക കുടുംബമാണ്, കുട്ടിയച്ഛനും അന്നമ്മയും നല്ല കൃഷിക്കാരാണ്. ബെന്നി അപ്പനോട് തന്റെ ഇഷ്ടം അറിയിച്ചു. പിറ്റേ ആഴ്ച ബെന്നി സുഹൃത്തായ സന്തോഷിനെയും കൂട്ടി മേരിക്കുട്ടിയുടെ വീട്ടിലെത്തി. മേരിക്കുട്ടി ഇതിനു മുമ്പ് ബെന്നിയെ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടായി. അപ്പനോട് ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ മടങ്ങി. വീട്ടിലെത്തി ബെന്നി കാര്യങ്ങളൊക്കെ അപ്പനോട് പറഞ്ഞു. പിറ്റേ ആഴ്ച അപ്പനും അളിയനും കൂടി മേരിക്കുട്ടിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഇവർ ചെല്ലുന്നതറിഞ്ഞ് വറീദ് ചേട്ടന്റെ മക്കളും ഭാര്യമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിനെ കണ്ടു. കുട്ടിയച്ഛനും കുട്ടിയെയും കുടുംബവും ഇഷ്ടമായി. ഒരു ദിവസം എല്ലാവരും അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവർ മടങ്ങി. കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു തീരുമാനത്തിലായപ്പോൾ മേരിക്കുട്ടിക്ക് ആകെ ഒരു അങ്കലാപ്പ്. ബെന്നിയെ 1-2 തവണ കണ്ടിട്ടുണ്ടെങ്കിലും മിണ്ടിയിട്ടൊന്നുമില്ല. നല്ല ആളായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ വന്ന് കല്യാണം ആലോചിക്കില്ലല്ലോ. കാണുമ്പോൾ ഇത്തിരി പരുക്കനാണെങ്കിലും കാണാൻ സുന്ദരനാണ്. മേരിക്കുട്ടി പതുക്കെ സ്വപ്നലോകത്തേക്ക് ഊളിയിട്ടു. കരയിൽ പിടിച്ചിട്ട പരമേൻ പോലെ അവളുടെ കരൾ തുടിച്ചുകൊണ്ടിരുന്നു. എന്താടി നിന്ന് സ്വപ്നം കാണുന്നേ? അമ്മയുടെ ശബ്ദം കേട്ടാണ് അവൾ സ്വപ്നലോകത്തു നിന്നും ഉണർന്നത്. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത നാണം വിരിഞ്ഞു. പോയി കാപ്പി ഉണ്ടാക്കടി, നാളെ വേറൊരുത്തിന്റെ വീട്ടിൽ പോകേണ്ടവളാണ്. നിന്ന് സ്വപ്നം കാണുന്നു. അവൾ നാണത്തോടെ അടുക്കളയിലേക്ക് ഓടി. അപ്പൻ ഇപ്പോൾ പാടത്ത് നിന്നും വരും. അപ്പോഴേക്കും കാപ്പിയും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണം. കപ്പയുണ്ടായിരുന്നു. അവൾ അല്പം കപ്പയെടുത്ത് വെട്ടിക്കഴുകി അടുപ്പിൽ വച്ചു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ അപ്പൻ അവളോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ, നാളെ ഞങ്ങൾ ബെന്നിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ മുഖം പൊത്തി തന്റെ മുറിയിലേക്ക് ഓടി. പെണ്ണിന്റെ ഒരു ഇളക്കം. അമ്മച്ചി അവളെ ശുണ്ഠി പിടിപ്പിക്കാൻ പറഞ്ഞു, കർത്താവേ എല്ലാം ഭംഗിയാക്കി തരണേ. പിറ്റേന്ന് അത്യാവശ്യം വേണ്ട ബന്ധുക്കളെയും കൂട്ടി അവർ കുട്ടിയച്ഛന്റെ വീട്ടിലേക്ക് പോയി. തെറ്റില്ലാത്ത കുടുംബം, പരസ്പരം രണ്ടു കൂട്ടർക്കും ഇഷ്ടായി. എല്ലാം ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ മടങ്ങി. തിരിച്ചെത്തി എല്ലാരും കൂടി ഇരുന്ന് ആലോചിച്ചു. ഒറ്റ പെങ്ങളാണ്, അവളെ നല്ല വിധം വേണം പറഞ്ഞയക്കാൻ. അടുത്ത മാസം മനസ്സമ്മതം. അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ മിന്നുകെട്ട്. എല്ലാം തീരുമാനിച്ചു. നാത്തൂന്മാർക്ക് മേരിക്കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. യാതൊരു ദുശീലങ്ങളും ഇല്ല. എല്ലാവരോടും നല്ല സ്നേഹം. വീട്ടുജോലികളും നന്നായി അറിയാം. എങ്കിലും ഇനി മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളല്ലേ. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിള്ളേര് കല്യാണിക്കുട്ടി എന്ന് വിളിച്ച് കളിയാക്കി. അവളുടെ മുഖത്ത് നാണം ചെന്താമരയായി വിരിഞ്ഞു. നാളുകൾ കുതിരയെ പോലെ ഓടിയകന്നു. മനസ്സമ്മതവും അടുത്തു. എല്ലാവരും പള്ളിയിലെത്തി. അച്ഛൻ ബെന്നിയോട് ചോദിച്ചു, വരയിദിന്റെയും കുഞ്ഞന്നാമയുടെയും മകളായ മേരിക്കുട്ടിയെ കെട്ടാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്, ബെന്നി പറഞ്ഞു. കുട്ടിയച്ഛന്റെയും ഏലിയാമ്മയുടെയും മകനായ ബെന്നിയെ കെട്ടാൻ നിനക്ക് സമ്മതമാണോ? അച്ഛൻ മേരിക്കുട്ടിയോട് ചോദിച്ചു. സമ്മതമാണ്, മേരിക്കുട്ടി പറഞ്ഞു. മനസ്സമ്മതം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് എല്ലാവരും മടങ്ങി. രണ്ടാഴ്ച കഴിഞ്ഞു. കല്യാണ ദിവസം എത്തി. പള്ളിയിൽ വെച്ച് വളരെ ലളിതവും എന്നാൽ ഗംഭീരവുമായും കല്യാണം നടന്നു. അങ്ങനെ മേരിക്കുട്ടി ബെന്നിയുടെ സ്വന്തമായി. ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച അവർ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും ജീവിതം തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബെന്നി പ്രസ്സിൽ പോയാൽ വീട്ടുജോലികളൊക്കെ തീർത്ത് മേരിക്കുട്ടി തയ്ക്കാനിരിക്കും. അപ്പച്ചനും അമ്മച്ചിയും പറമ്പിൽ എന്തെങ്കിലും ജോലിയിൽ ആയിരിക്കും. വർഷം ഒന്നു കഴിഞ്ഞു. മേരിക്കുട്ടി അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യമൊക്കെ ഇത്തിരി ഛർദിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസവ ദിനം വന്നെത്തി. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മേരിക്കുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പൊന്നിൻകുടം പോലൊരു മുത്ത്. അവർ കർത്താവിന് നന്ദി പറഞ്ഞു. പ്രിൻസി അതായിരുന്നു അവളുടെ പേര്. പേര് പോലെ തന്നെ അവൾ ഒരു പ്രിൻസസ് ആയിരുന്നു. പൂത്തുമ്പി പോലെ അവൾ കുടുംബത്തിൽ പാറി നടന്നു. കുടുംബത്തിന്റെ പൊന്നോമനയായി വളർന്നു. പാട്ടിനോടും നൃത്തത്തിനോടും അവൾക്ക് വലിയ കമ്പമായിരുന്നു. അങ്ങനെ 4 വയസ്സ് ആയപ്പോഴേക്കു അവളെ LKG ചേർത്തു. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു അവൾ. വർഷങ്ങൾ ഓടിയകന്നു. നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. ഒപ്പം തന്നെ പാട്ടും നൃത്തവും അഭ്യസിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ മകളായി വളർന്നതിന്റെ ഇത്തിരി ലാളനയും കൊഞ്ചലും ഉണ്ടായിരുന്നു അവളിൽ. കറുത്തിരുണ്ട കാർക്കൂന്തലും നീലക്കൂവള മിഴികളും അവളുടെ ചന്തം കൂട്ടി. താമര വിടരുമ്പോൾ അതിനുള്ളിൽ മുല്ലമൊട്ടുകൾ, ഇതായിരുന്നു അവളുടെ ചിരി. ബിരുദം കഴിഞ്ഞ് ബിരുദാനന്ദ ബിരുദത്തിന് അവൾ ചേർന്നു. പഠനത്തോടൊപ്പം തന്നെ പാട്ടും ഡാൻസും പഠിക്കുന്നും ഉണ്ടായിരുന്നു. PG 1ാം വർഷം ശ്യാം ആയിരുന്നു ആർട്സ് സെക്രട്ടറി. എഴുത്തായിരുന്നു അവന്റെ മേഖല. യൂണിയൻ സെക്രട്ടറി പ്ലാന്റർ ലൂക്കോസിന്റെ മകൻ ടോം ആയിരുന്നു പ്രിൻസി. അധികം ആരോടും അടുപ്പം കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ആ സൗന്ദര്യധാമത്തിന്റെ നേർക്ക് ടോമിന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. പ്രിൻസി അത് കാര്യമാക്കിയതേയില്ല. ഒരു ദിവസം ഇതിന്റെ പേരിൽ അവർ തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടായിരുന്നു. അത് നനഞ്ഞ പടക്കം പോലെ ചെറുതായി പൊട്ടിയും ചീറ്റിയും അങ്ങ് കഴിഞ്ഞു. പ്രിൻസിയുടെ മനസ്സിൽ ഒരു വലിയ മോഹമുണ്ടായിരുന്നു. IAS കാരിയാവണം, ഒപ്പം തന്റെ അഭിനയ മോഹവും കൊണ്ടുപോകണം. എങ്കിലും IASനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആരോടും പറയാതെ മനസ്സിൽ ഉറച്ച തീരുമാനത്തിൽ അതിനുവേണ്ടി അവൾ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. വിദ്യാഭ്യാസം അധികമില്ലെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അവരുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കോളേജ് യൂണിയൻ ഉദ്ഘാടനം എത്തി. ഉദ്ഘാടകൻ സിനിമയിലെ യുവ സംവിധായകൻ ഹരികുമാർ ആയിരുന്നു. പരിപാടികൾ മുഴുവനും കണ്ടിട്ടാണ് അദ്ദേഹം പോയത്. പ്രിൻസിയുടെ ഡാൻസ് ഡ്രാമ ഉണ്ടായിരുന്നു. പാട്ടും അവളുടെ പ്രകടനം കണ്ടപ്പോൾ തന്റെ പുതിയ പടത്തിലെ നായികയാക്കാൻ കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ചു. ആർട്സ് ക്ലബ് സെക്രട്ടറിയായ ശ്യാമിനോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവളോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് ശ്യാമും പറഞ്ഞു. ശ്യാം ഇത് പ്രിൻസിയോട് പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പരീക്ഷയ്ക്ക് ഇനി മാസം കൂടിയേ ഉള്ളൂ. പഠിത്തമാണ് പ്രധാനം. നാളുകൾ കുതിരയെ പോലെ ഓടി അകന്നു. പരീക്ഷ വന്നെത്തി. മുഴുവൻ ശ്രദ്ധയോടെ അവൾ പരീക്ഷ എഴുതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്യാമിന്റെ ഒരു കാൾ വന്നു. എടാ, ഞാനാ ശ്യാം, നീ എന്ത് ചെയ്യുക? കാര്യമായി ഒന്നുമില്ലടാ പ്രിൻസി. വൈവക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കയാ. എന്താടാ വിശേഷം? നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? എടാ, ഹരികുമാർ സാർ വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച എറണാകുളത്തിന് ചെല്ലണം. ഫോട്ടോഷൂട്ട് ഉണ്ടത്രേ. അവൾ ആ കാര്യം മറന്നേ പോയിരുന്നു. സാർ വിളിക്കുമെന്ന പ്രതീക്ഷയും ഇല്ലായിരുന്നു. അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. ഹലോ, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലടാ, ഞാൻ ആകെ വണ്ടറടിച്ചിരിക്കുക. നീ ആലോചിച്ചു മറുപടി പറ. ഓക്കേ, ബൈ. ഞാൻ അപ്പനോട് ചോദിച്ചിട്ട് പറയാം. അവൾ ഫോൺ വെച്ചു. ശ്യാമിനെ അപ്പനും അമ്മയ്ക്കും അറിയാമായിരുന്നു. അവരുടെ വീടിന്റെ കുറച്ചകലെയാണ് അവന്റെ വീട്. ആദ്യം അവർ എതിർത്തു. അഭിനയം ഒന്നും വേണ്ട, പഠിച്ചാൽ മതി. എന്റെ ആഗ്രഹം നിറവേറണമെങ്കിൽ പഠിത്തത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. ഇത് നല്ലൊരു അവസരമാണപ്പാ, കിട്ടിയാൽ നല്ലതല്ലേ? പ്രിൻസിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്യാമിനെയും കൂട്ടിപ്പോകാൻ അവർ അനുവാദം നൽകി. പ്രായാധിക്യം കൊണ്ട് യാത്ര ചെയ്യാൻ ബെന്നിച്ചന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്യാമിനെ അവർക്ക് നല്ല വിശ്വാസമായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ ടോമിന് ശ്യാമിനോടും പ്രിൻസിയോടും നീരസമായി. പണത്തിന്റെ കൊങ്കും അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ ചുരുക്കും അവനിൽ പക വളർത്തി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഹരിസാറിന്റെ ഫോൺ വന്നു, പ്രിൻസിയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവൾ ഹരിസാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോയി. പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ശ്യാമിന്റെ കോൾ വന്നു. ഹലോ എടാ, ഞാൻ ശ്യാമാണ്, നമ്മുടെ റിസൾട്ട് വന്നു, നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പ്രിൻസി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതിനിടെ തന്നെ അറിയപ്പെടുന്ന നടിയായും അവൾ മാറിയിരുന്നു. എറണാകുളത്തായിരുന്നു അന്ന് ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് അവൾ ഹോട്ടലിലെത്തി. ഓരോരുത്തരും അവരവരുടെ റൂമിലേക്ക് പോയി. അന്നത്തെ ഷൂട്ടിംഗ് മുഴുവനും വെയിലത്തായിരുന്നു. ക്ഷീണം കാരണം കിടന്ന് അല്പം മയങ്ങിപ്പോയി. കതകിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. അവൾ വാതിൽ തുറന്നു നോക്കി. അപ്പോൾ ടോം മുന്നിൽ നിൽക്കുന്നു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവൾ കൂളായി അവനോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. ടോമിന്റെ അപ്പന്റേതായിരുന്നു ആ ഹോട്ടൽ. അങ്ങനെയാണ് സിനിമക്കാർ അവിടെയുള്ള കാര്യം അവൻ അറിഞ്ഞത്. കുറച്ചു നേരം അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പ്രിൻസി, കുടിക്കാൻ വല്ലതും വരുത്തണോ? ഇപ്പോ വേണ്ട ടോം, ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. വാഷ് ബേസിന് അരികിലേക്ക് നീങ്ങിയ പ്രിൻസിയെ പിറകിൽ കൂടി ചെന്ന് ടോം കടന്നു പിടിച്ചു. മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഇഷ്ടവും ദേഷ്യവും പകയും എല്ലാം ഒരു നിമിഷം സട ഉടഞ്ഞെഴുന്നേറ്റു. അവൻ എല്ലാം മറന്നു, അവളെ വലിച്ചു കിടക്കയിലേക്കിട്ടു. പിന്നെ അവിടെ ഒരു താണ്ഡവമായിരുന്നു നടന്നത്. കുതറി മാറാൻ ശ്രമിച്ച പ്രിൻസിയുടെ വായ അവൻ പൊത്തി. അവന്റെ കരുത്തുകൾക്കിടയിൽ അവരുടെ എതിർപ്പിനൊന്നും വിലയുണ്ടായിരുന്നില്ല. നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ പകുതി ബോധത്തിൽ തന്റെ വിലപ്പെട്ടതെല്ലാം അവൻ കവർന്നെടുത്തു എന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നും അറിയാത്തവനെ പോലെ അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അവൾ കുറേ നേരം കരഞ്ഞു. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി. വൈകിട്ട് ഷൂട്ടിംഗ് ഉള്ളതാണ്. വീണ്ടും കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. ആരും ഒന്നും അറിയരുത്. കോസ്റ്റ്യൂമർ വന്ന് വിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് കതക് തുറന്നു. കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്ത് പറ്റി മാഡം? ഒന്നുമില്ല, വെയിൽ കൊണ്ടതിന്റെയും ഉറങ്ങിയതിന്റെയും ക്ഷീണമാണ്. ഒരു തലവേദനയും ഉണ്ട്. രാത്രിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങി. ഭയങ്കര ക്ഷീണം, ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വേഗം മുറിയിൽ കയറി കതകടച്ചു. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. ഇവൾക്ക് ഇതെന്തു പറ്റി? വന്നു കഴിഞ്ഞാൽ അന്നത്തെ വിശേഷം മുഴുവൻ പറയാതെ ഡ്രസ്സുപോലും മാറാത്ത പെണ്ണാണ്, ക്ഷീണം കൊണ്ടായിരിക്കും. അവർ സമാധാനിച്ചു. കിടക്കയിൽ വീണ് മനസ്സ് തണുക്കും വരെ അവൾ കരഞ്ഞു. രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് അവൾ തൽക്കാലത്തേക്ക് കമ്മിറ്റ്മെന്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. അത്രയേറെ അവളുടെ മനസ്സ് കലങ്ങിയിരുന്നു. മാസം ഒന്ന് കഴിഞ്ഞു. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവൾക്ക് തല കറങ്ങും പോലെ തോന്നി. ഒരു മനം പെരട്ടലും. അവൾ മുറിയിൽ പോയി കുറച്ചു നേരം കിടന്നു. ആഴ്ചകൾ രണ്ടു കൂടി കഴിഞ്ഞു. അവൾ പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കർത്താവെ, ഇതെങ്ങനെ അപ്പനോടും അമ്മയോടും പറയും? അവർ അറിയുമ്പോൾ ഉള്ള അവസ്ഥയെ ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. ഒരു പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ് സിനിമയൊക്കെ ഒഴിവാക്കി. മകളിലെ മാറ്റം മേരിക്കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആകെ വിളറിയിരിക്കുന്നു. ഒരു ദിവസം മേരിക്കുട്ടി അവളോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയതാടി? നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അമ്മച്ചിയുടെ ചുമരിലേക്ക് ചാഞ്ഞു. നടന്നതെല്ലാം പറഞ്ഞു. കർത്താവെ, ഇതെങ്ങനെ ഞാൻ അപ്പനോട് പറയും? വൈകിട്ട് വീട്ടിലെത്തിയ ഭർത്താവിനോട് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞു തീർത്തതും പുള്ളി കുഴഞ്ഞ് നിലത്തേക്ക് വീണു. പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. വിവരങ്ങൾ എങ്ങനെയോ പുറത്തറിഞ്ഞു. എല്ലാവരും പ്രിൻസിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പനെ കൊലക്ക് കൊടുത്തവൾ. അവൾക്ക് പുതിയ പേര് വീണു. നാളുകൾ നീങ്ങിക്കൊണ്ടിരുന്നു. അമ്മച്ചി മാത്രം അവളെ ഒന്നും പറഞ്ഞില്ല. എല്ലാം വിധിയെന്നോർത്ത് വിലപിക്കുക മാത്രം ചെയ്തു. തോറ്റുകൊടുക്കാൻ പറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ അവൾ ചില തീരുമാനങ്ങൾ എടുത്തു. കിട്ടിയ കാശിന് ആ വീടും സ്ഥലവും വിറ്റ് അവൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. ടൗണിലായാൽ എല്ലാവരും തന്നെ തിരിച്ചറിയും. തന്റെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പൂർത്തിയാക്കണം. അവൾ ഉറച്ച തീരുമാനമെടുത്തു. തന്റെ IAS മോഹം നടപ്പിലാക്കണം. അങ്ങനെ പ്രസവ തീയതി അടുത്തു. ആശുപത്രിയിൽ അഡ്മിറ്റായി. പ്രസവം കഴിഞ്ഞു. പൊന്നുകൂടം പോലൊരു ആൺകുഞ്ഞ്. അവൾക്ക് ആദ്യം വെറുപ്പാണ് തോന്നിയത്. പിന്നെ അവൻ എന്തു പിഴച്ചു എന്ന ചിന്ത അവളെ അമ്മ മനസ്സാക്കി മാറ്റി. വർഷം 4 കഴിഞ്ഞു. അതിനിടയിൽ അവൾ IAS പരീക്ഷ എഴുതി പാസ്സായി. നാട്ടിൽ തന്നെ പോസ്റ്റിംഗും കിട്ടി. നാട്ടിൽ തിരിച്ചെത്തിയ അവൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ജനങ്ങൾ അവളെ പ്രകീർത്തിച്ചു. അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ എല്ലാവരും നിശബ്ദരായി. ഒരു ദിവസം മകന് പനിയായതുകൊണ്ട് പ്രിൻസി ആശുപത്രിയിൽ പോയി. ഡോക്ടറുടെ മുറിക്ക് പുറത്ത് കാത്തുനിന്ന പ്രിൻസി അകത്തുനിന്നും ഇറങ്ങി വരുന്ന ആളിനെ കണ്ട് ഞെട്ടി. വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ടോം വരുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടി. ദൈവമേ, ഇത് അവൻ തന്നെയല്ലേ? ഒറ്റ നിമിഷം അവരുടെ കണ്ണുകൾ ഉടക്കി. വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് കൂടെ വന്ന ആൾ മുന്നോട്ട് പോയി. അടുത്തത് അവളുടെ ടോക്കൺ ആയിരുന്നു, ഡോക്ടർ ശാലിനി മേനോൻ. മേശപ്പുറത്തിരിക്കുന്ന ബോർഡ് കണ്ട് അവൾ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഇത് അവൾ തന്നെ. തന്റെ കൂടെ കോളേജിൽ പഠിച്ച തന്റെ കൂട്ടുകാരി ശാലു. നാളുകളായി പരസ്പരം കാണുകയോ വിവരങ്ങൾ അറിയുകയോ ചെയ്തില്ല. ഇപ്പോൾ തിരക്കാണ്. നീ സമയമുള്ളപ്പോൾ എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വാ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ച് പിരിഞ്ഞു. നേരിയ ആസ്മ ഉണ്ടായിരുന്നു മേരിക്കുട്ടിക്ക്. ഇപ്പോൾ അത് കൂടിക്കൂടി വന്നു. മകളെ കുറിച്ചുള്ള ആധിയും അവരെ ഒരു നിത്യരോഗിയാക്കി മാറ്റി. തന്റെ കാലം കഴിഞ്ഞാൽ തന്റെ മോളും പറക്കമുറ്റാത്ത ആ കുഞ്ഞും ഒറ്റക്കാവുമല്ലോ എന്നോർത്ത് ആ മാതൃഹൃദയം തേങ്ങി. ടിനിക്കുട്ടനെ സ്കൂളിൽ ചേർക്കാൻ സമയമായി. ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും വേലക്കാരിയുടെ ഫോൺ വന്നു. അമ്മയ്ക്ക് വരിവ് വല്ലാതെ കൂടിയിരിക്കുന്നു. അവൾ വേഗം വീട്ടിലെത്തി. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. രണ്ടു ദിവസം ICU ആയിരുന്നു. അല്പം കുറഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി. കുറേശ്ശെ ഭക്ഷണം ഒക്കെ കഴിച്ചു തുടങ്ങി. ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പെട്ടെന്ന് വലിവ് കൂടിയത്. ഡോക്ടർമാർ വന്നു ഓക്സിജൻ നൽകിക്കൊണ്ടിരുന്നു. എങ്കിലും പ്രയോജനമുണ്ടായില്ല. വൈകുന്നേരം ആവുമ്പോഴേക്കും മേരിക്കുട്ടിയും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിൻസി ആകെ തകർന്നുപോയി. തനിക്കും മകനും ഇനി ആരുമില്ല. ബന്ധുക്കൾ തിരിഞ്ഞു നോക്കാറില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ദുഃഖിച്ചിരിക്കാൻ സമയമില്ല. തന്റെ ഇരിക്കുന്ന പദവിയും ഉത്തരവാദിത്തവും അവളെ കർമ്മനിരതയാക്കി. വീട്ടിൽ സഹായത്തിന് വരുന്ന ചേച്ചിയുണ്ട്. മകനെ സ്കൂളിലാക്കി അവൾ ജോലിക്ക് പോയി. ഒരു ദിവസം അവൾക്ക് ശാലിനിയുടെ ഫോൺ വന്നു. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് ക്വാർട്ടേഴ്സിൽ വരണം, കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ അവർ വൈകുന്നേരം കണ്ടുമുട്ടി. കോളേജ് വിട്ടതിന് ശേഷമുള്ള കഥകൾ പരസ്പരം പങ്കുവെച്ചു. ശാലിനിയാണ് ടോമിന്റെ വിവരം പ്രിൻസിയോട് പറഞ്ഞത്. പണത്തിന്റെ ഹുങ്കും നിന്നെ തോൽപ്പിച്ചു എന്ന ഭാവവും അവനെ നല്ല അഹങ്കാരിയാക്കി. ഒരു ദിവസം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിരെ വന്ന ഒരു ലോറി വന്നിടിച്ചതാ. ആ ആഘാതത്തിൽ അവന്റെ അരക്ക് കീഴെ തളർന്നുപോയി. ഇപ്പോൾ ജീവിതം വീൽചെയറിലാണ്. നിന്നോട് കാണിച്ച ചതിക്ക് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും. എടി, നിനക്ക് അവന് മാപ്പ് കൊടുത്തുകൂടെ? അപ്പോൾ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തി ഒരുപാട് ആലോചിച്ചു. പപ്പ ഗൾഫിലാണെന്നാണ് ടിനിക്കുട്ടനോട് ഇതുവരെയും പറഞ്ഞത്. സ്കൂളിൽ പോയാൽ പുറത്തുനിന്നും ആരിൽ നിന്നെങ്കിലും അവൻ സത്യാവസ്ഥ അറിഞ്ഞാൽ തന്നെ വെറുക്കില്ലേ? അവൾ എല്ലാ കാര്യങ്ങളും മോനോട് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവന് പപ്പയെ കാണണം. ശാലിനിയോട് ചോദിച്ച് ടോമിന്റെ അടുത്ത ചെക്കപ്പ് ദിവസം മനസ്സിലാക്കി. അന്ന് അവൾ മകനെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. ടിനിമോനെ കണ്ട ടോമിന്റെ കണ്ണു നിറഞ്ഞു. ശാലിനിയിൽ നിന്നും അവൻ പ്രിൻസിയുടെ കഥ മുഴുവൻ മനസ്സിലാക്കിയിരുന്നു. വരുന്നു എന്റെ കൂടെ? ടോം മോനോട് ചോദിച്ചു. അവൻ മമ്മയുടെ മുഖത്തേക്ക് നോക്കി. അടുത്തു പോയിക്കൊള്ളാൻ അവൾ അനുവാദം നൽകി. തിരിച്ച് വീട്ടിലെത്തിയ പ്രിൻസി നന്നായി ആലോചിച്ചു. ടോമിന് ഇപ്പോൾ ഒരു കൂട്ട് ആവശ്യമാണ്. തനിക്കും അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനിയും താൻ അവനെ ശിക്ഷിക്കണോ? അങ്ങനെ അവൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. അടുത്ത കുറച്ച് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു.

അവർ ചുടുകാറ്റ് വീശിക്കരിഞ്ഞിടുമ്പോൾ ചുടുകാറ്റു വീശിക്കരിഞ്ഞിടുമ്പോൾ മഞ്ഞില്ല മഴയില്ല മധുരക്കിനാവില്ല മലരണിക്കാടുകൾ എങ്ങുമില്ല മഞ്ഞില്ല മഴയില്ല മധുര

നല്ലൊരു വാസന്തകാലവും മഴവില് നിറയുന്നൊരാകാശവും മാഞ്ഞുപോയി നല്ലൊരു വാസന്തകാലവും മഴവില് നിറയുന്നൊരാകാശവും മഴവില് നിറയുന്നൊരാകാശവും ഇടവമാസത്തിൽ

നോറ്റു അവർ ചുടുകാറ്റു വീശിക്കരിഞ്ഞിടുമ്പോൾ ചുടുകാറ്റു വീശിക്കരിഞ്ഞിടുമ്പോൾ കാലാന്തരങ്ങളിൽ കാലചക്രങ്ങളും തകിടം മറഞ്ഞു പോകുന്നുവല്ലോ. കാലാന്തരങ്ങളിൽ കാലചക്രങ്ങളും തകിടം മറഞ്ഞു പോകുന്നുവല്ലോ. എന്നും തപിച്ചുള്ള തീക്കാറ്റ് നിറയവേ പ്രാർത്ഥിക്കയായി ഇന്ന് മർത്യലോകം. എന്നും തപിച്ചുള്ള തീക്കാറ്റ് നിറയവേ പ്രാർത്ഥിക്കയായി ഇന്ന് മർത്യലോകം. കുളിരുള്ള തെന്നലൊന്നെത്തുവാനായി വസുന്ധരയാം പുണ്യഗേഹത്തിനായി കുളിരുള്ള തെന്നലൊന്നെത്തുവാനായി വസുന്ധരയാം പുണ്യഗേഹത്തിനായി കാലാന്തരങ്ങളിൽ കാലചക്രങ്ങളും തകിടം മറഞ്ഞു പോകുന്നുവല്ലോ. എന്നും തപിച്ചുള്ള തീക്കാറ്റു നിറയവേ പ്രാർത്ഥന.

ായി കുളിരുള്ള തെന്നലൊന്നെത്തുവാനായി വസുന്ധരയാം പുണ്യഗേഹത്തിനായി വസുന്ധരയാം പുണ്യഗേഹത്തിനായി ഇടവമാസത്തിനായി കാത്തിരുന്നു അവർ വിത്തുമുളക്കുന്ന ഭൂമികക്കായി മേഘവർഷത്തിനായി നൊമ്പു നോറ്റു അവർ ചുടു

ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച കാത്തിരിപ്പ് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: സമയം 8 മണി.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ 1/2 പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷസൂക്തം, സ്ത്രീസൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120 വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെക്കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
2: ഏത് വധമാണ് ന്യായമായി

0: സ്വാഗതത്തിൽ വൃഷാലി. കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയം പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്. മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്. ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്. ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്. ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തുനിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. അരങ്ങിൽ ഭാനുമതി, അശ്വിനി കവണശ്ശേരി, ഗാന്ധാരി ചന്ദ്രലേഖ മല്ലിശ്ശേരി, വൃഷാലി സൂര്യ ഇടവന. അണിയറയിൽ നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഭാനുമതി രണ്ടാം ഭാഗം.
2: അമ്മ കുരുക്ഷേത്രത്തിൽ
3: പോയിരുന്നു.
2: ഇളയമ്മ എന്തെങ്കിലും പറഞ്ഞോ? സോദരപുത്രനെയല്ലേ ശപിച്ചത്?
3: ചിതറിത്തെറിച്ച മക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ സമനില തെറ്റിപ്പോയി. പാതിയടഞ്ഞ കണ്ണുകൾ.
2: ഉൾക്കണ്ണു കൊണ്ടുള്ള കാഴ്ചകൾ പക്ഷേ നേരിട്ട് കണ്ട ഞങ്ങൾ.
4: ഭാനുമതി, ഉൾക്കണ്ണിലാണ് പലപ്പോഴും കാഴ്ചകൾ നന്നായി തെളിയുക.
3: പക്ഷേ സുയോധനൻ അത് അംഗീകരിച്ചിരുന്നില്ല മക്കളെ. ഭർത്താവിനോടുള്ള കടപ്പാട് തീർന്നപ്പോ മക്കളെ മറന്നു. എന്റെ മോൻ അങ്ങനെയാ പറഞ്ഞത്.

0: മഹാരാജാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹത്തെപ്പോലെ ആദ്യം വരിച്ചിട്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി കാഴ്ചയാകണമായിരുന്നു അമ്മ.
1: നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ മക്കളെ?
2: കുറ്റപ്പെടുത്തിയത് ഞങ്ങളല്ലമ്മേ, പുരവാസികളും പൗരജനങ്ങളും. പുത്രസ്നേഹത്താൽ അന്ധത ബാധിച്ചവരെന്ന് അമ്മയെയും അച്ഛനെയും. പുത്രസ്നേഹം
1: ഭാനുമതി,
2: അടർക്കളത്തിലേക്ക് പോകാൻ ഓരോ ദിവസവും യാത്ര ചോദിക്കാൻ വരുമ്പോ അമ്മ നൽകിയ അനുഗ്രഹം എന്താ? യഥോധർമ്മ തഥോ ജയ. ഒരായുഷ്കാലം മുഴുവൻ അഭ്യസിച്ച് നേടിയ ആയോധന ബലത്തെക്കാളും ശക്തിയുണ്ട് പെറ്റമ്മയുടെ അനുഗ്രഹത്തിനെന്ന് എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹം. ഒടുവിൽ നൽകാൻ തീരുമാനിച്ചു. അനിയന്മാരെല്ലാവരും മരിച്ച് അവസാന യുദ്ധത്തിന് പോകാൻ നേരം.
0: അവിടെയും മാർഗം മുടക്കാനെത്തിയത് കേശവൻ.
1: ഭാനുമതി, എല്ലാം അവസാനിച്ചു, ഇനി വീണ്ടും ചികഞ്ഞെടുക്കുന്നില്ല. ഗാന്ധാരിയുടെ മനസ്സ് മാത്രം ആർക്കും അറിയില്ല.
0: അങ്ങനെ പറയരുതമ്മേ, ഭാനുമതിയെ കുറ്റപ്പെടുത്തുകയും അരുത്. ദുശാസനൻ മുതൽ ദുശ്ശള വരെ അമ്മയുടെ 100 മക്കൾക്കും അമ്മയായിരുന്നു ഭാനുമതി. അനിയന്മാർ, അവരുടെ ഭാര്യമാർ, ജ്യേഷ്ഠപത്നിയല്ല, അമ്മയായി തന്നെ കണ്ടു. ഭാനുമതി അവർക്കും നൽകിയത് മാതൃവാത്സല്യമാണ്.
2: വൃഷാലി, ഭാനുമതി പക്ഷേ എവിടെയും പ്രകീർത്തിക്കപ്പെട്ടില്ല. പുത്രവധുവിന്റെ വിരഹം, ദുഃഖം, ശപഥം, ശാപം എല്ലാം ഈ രാജസഭ പലവരും കേട്ടതല്ലേ? കരഞ്ഞ് കലങ്ങി കലിതുള്ളി വന്നപ്പോ അമ്മയും അടിയറവ് പറഞ്ഞു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. പാഞ്ചാലിയെ പോലെ ഭാനുമതിയും പുത്രവധുവാണമ്മേ, പുത്രവധു.
1: മോളെ,
2: അമ്മയ്ക്കറിയോ, മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽപ്പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖം മറക്കാനായിട്ടില്ല അദ്ദേഹത്തിന്.
0: ഭാനുമതി, മതി
1: തടയേണ്ട വൃഷാലി, അവൾ ആവോളം പറയട്ടെ. മക്കളെ, മക്കളെ സ്നേഹിക്കാത്തവളെന്ന് മാത്രം കുറ്റപ്പെടുത്തരുത്. അത്രയെങ്കിലും ഈ വൃദ്ധ മാതാവിനോട് ദയ കാട്ടുക.
2: അമ്മേ, ഇനി എന്ത് ദയ? ഈശ്വരന്മാർക്ക് പോലും തോന്നാത്ത ദയ ഇനി നമുക്ക് കിട്ടിയിട്ട് എന്തിനാ? ഈ വലിയ വീട്ടിൽ അധികാരമാറ്റത്തിന്റെ ആഘോഷം തുടങ്ങിയില്ലേ? അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അവരുടെ ക്രൂരതകൾ ഇനിയും തലപൊക്കി വരില്ലേ?
0: ക്രൂരതകൾ കേട്ട് കേൾവി പോലുമില്ലാത്ത പൈശാചികത. പരാജിതനായി വീണുകിടക്കുന്നവന്റെ നെഞ്ച് തകർത്ത് രക്തപാനം ചെയ്യുക. തുടയെല്ലുകൾ തകർത്ത് തീരാ വേദനയുടെ ഭീകരാവസ്ഥയിലേക്ക്.
2: മതി വൃഷാലി, മതി. കേൾക്കണ്ട, കേൾക്കണ്ട, എനിക്ക് താങ്ങാനാവില്ല അതൊന്നും.
0: ഭാനുമതി, തളരാതെ.
1: മോളെ ഭാനുമതി, മോളെ.
0: ഇങ്ങനെ കരയാതെ, തളരാതെ.
2: വൃഷാലി, ഞങ്ങൾ ശത്രുപക്ഷത്താ, പക്ഷെ നീ നീ അങ്ങനെയല്ല. കർണനെന്ന് കൗന്ധേയനാ.
0: ഭാനുമതി, ഞാൻ എത്രയോ തവണ പറഞ്ഞതാണത്.
3: സുയോധന പത്നി എന്നതിൽ നിങ്ങൾ അഭിമാനിക്കും പോലെ സൂതപുത്രനായ കർണന്റെ പത്നിയായി തന്നെ ഞാനും അഭിമാനിക്കുന്നു.
2: വലിയ വലിയ പദവികൾ അദ്ദേഹത്തിന്റെ മുന്നിലും വന്നിരുന്നുവല്ലോ, എന്നിട്ട് അതൊക്കെ സ്വീകരിച്ചോ?
3: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാകില്ല ഒരു ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്. കർണപത്നി വൃഷാലിക്കും പറയാൻ അതുതന്നെ. ഭാനുമതിയുടെ സാഹോദര്യത്തിനപ്പുറമല്ല പ്രഥമ പാണ്ഡവ പത്നി സ്ഥാനം ഈ വൃഷാലിക്ക്.
1: മോളെ,
3: കപടമാണമേ ആ സ്നേഹം.
2: മകനാണെന്ന് പറഞ്ഞു കൂടെ കൂട്ടാൻ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോഴൊന്നും സത്യം വിളിച്ചു പറയാതെ
1: കുന്തിദേവി കർണനെ കണ്ടിരുന്നുവത്രേ യുദ്ധത്തിനു മുൻപ്.
2: അതിനു മുൻപ് കേശവനും കണ്ടു. സുയോധനനോടൊപ്പം നിന്ന് കൊല്ലാൻ നോക്കുന്നത് സ്വന്തം സോദരരെ എന്ന് ഓർമ്മിപ്പിച്ചു. ഓർമ്മിപ്പിക്കാൻ യോഗ്യതയുള്ള ആള് കേശവൻ.
3: സ്വന്തം അമ്മാവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് മുഷ്ടിപ്രഹരം കൊണ്ട് കംസനെ കാലപുരിക്കയച്ച കേശവൻ ഉപദേശിക്കാൻ പറ്റിയ ആള് തന്നെ.
1: ജനിച്ച നിമിഷം പെറ്റമ്മയെ കാണാൻ കണ്ണിനും സാധിച്ചില്ല, കർണനെ പോലെ.
4: പക്ഷേ പെറ്റിട്ട കുഞ്ഞിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചില്ലേ ആ അമ്മ? സോദരപത്നി ദേവകി ചെയ്ത കരുണ പോലും കാണിച്ചില്ല കുന്തിദേവി.
1: മക്കളെ, ഇനി അതൊക്കെ വെറും കഥകൾ, കാലചക്രത്തോടൊപ്പം വിസ്മൃതിയിലാവുന്ന കഥകൾ.
2: നഷ്ടങ്ങളൊന്നും കഥയല്ലല്ലോ അമ്മേ. വ്യാസഭഗവാനോട് പ്രാർത്ഥിച്ച് വരപ്രസാദമായി ലഭിച്ച അമ്മയുടെ ഏകമകൾ ദുശ്ശളിയുടെ അവസ്ഥ എന്താണ്? സോദരന്മാർ ഒന്നും രണ്ടോ ഒന്നും അല്ലല്ലോ സ്വന്തമായി ഉണ്ടായിരുന്നത്.
1: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു. പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ. അമ്മയായി, സോദരിയായി, ഭാര്യയായി, മകളായി, എല്ലാം സ്ത്രീകൾ.
4: എന്തിന്റെ പേരിലാണമ്മേ ഈ കൂട്ടക്കുരുതി? യുദ്ധം സാധാരണമാണ്. അച്ഛന്റെ കലിംഗരാജ്യവും യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അധികാര തർക്കം, അതും സഹോദരന്മാർ തമ്മിൽ.
2: അന്യായമായ അധികാരവാദം തന്നെ ഒടുവിൽ ജയിച്ചില്ലേ ഭാനുമതി?
4: ജയിച്ചു. ജയിപ്പിച്ചതാര്? ആനകളുടെ കരുത്തുള്ള ഭീമനോ വില്ലാളി വീരനായ അർജുനനോ? അല്ല.
2: കേശവൻ?
4: സംശയമെന്താ, കേശവൻ തന്നെ. കേശവനെ പോലെ ഒരു സോദരപുത്രനുണ്ടായതാണ് കുന്തിദേവിയുടെ ബലം.
2: ശരിയാ, ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയ പാണ്ഡവർക്ക് ഉത്തേജനമായിരുന്നു കേശവൻ.
4: ഗാന്ധാരി ദേവിക്കുമുണ്ടായിരുന്നു ഒരു സോദരൻ. കേശവനെ പോലെ എപ്പോഴെങ്കിലും വിരുന്നുകാരനായി വരുന്നതല്ല, സോദരിക്കൊപ്പം തന്നെ സ്ഥിരമായി താമസിക്കുന്ന ശകുനി.
1: ഭാനുമതി,
4: സത്യമാണമ്മേ, അമ്മയുടെ മക്കളെ വഴിതെറ്റിച്ചത് അമ്മാവൻ ശകുനിയെന്നാ എല്ലാവരും പറയുന്നത്.
1: നീ എന്തൊക്കെയാ പറയുന്നത്? ഗാന്ധാരം വിട്ട് ഹസ്തിനപുരത്തേക്ക് വന്നത് എനിക്ക് തുണയാകാനാ.
4: എന്നിട്ട് തുണയായി? ഈശ്വരൻ മാത്രം തുണ.
2: ഭാനുമതി, ഗാന്ധാരി ദേവിയുടെ സോദരനെ അടച്ചാക്ഷേപിക്കല്ലേ? ചതുരംഗക്കളിയിലെ അജയ്യനായതുകൊണ്ട് തന്നെയാ അമ്മാവൻ ജേതാവായത്. ഇനി കുന്തിദേവിയുടെ സോദരപുത്രന്റെ കാര്യം. അവതാര പുരുഷനായി എന്തൊക്കെ അധർമ്മങ്ങളാ ചെയ്തു കൂട്ടിയത്?
1: ശപിച്ചു. സഹികെട്ട് ഞാൻ ശപിച്ചു ആ അവതാര പുരുഷനെ. പക്ഷെ മോളെ, ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി കേശവനെ ശപിച്ച നീചസ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
4: ഒരിക്കലുമില്ലമ്മേ. ഗാന്ധാരി ശാപം അനിവാര്യമാണെന്ന് ലോകം പറയും.
1: എല്ലാം നഷ്ടമായ ഒരമ്മയുടെ തകർന്ന മനസ്സിൽ നിന്ന് ശാപവചനങ്ങൾ ഉതിർന്നു വീണു. രണഭൂമിയിൽ എന്റെ മക്കളുടെ ശിഥിലമായ ശരീരഭാഗങ്ങൾ കണ്ടും പറഞ്ഞും പൊട്ടിക്കരയുന്ന അവരുടെ ഭാര്യമാർ ആ നിലവിളി കാതിലൂടെ അടങ്ങാത്തലയാഴി പോലെ മനസ്സിൽ നിറഞ്ഞപ്പോ ശപിച്ചു. അവതാരമാണെന്നോ ആശ്രിത രക്ഷകനാണെന്നോ ഓർത്തില്ല.

0: അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കുമായിരുന്നു.
1: പക്ഷേ എന്റെ മക്കളാണ് യുദ്ധത്തിന് കാരണമെന്ന് കേശവനും പറയുന്നത്.
0: അസത്യം പറഞ്ഞു സമർത്ഥിക്കാനുള്ള കഴിവ് കേശവന് പണ്ടേ ഉണ്ടായിരുന്നല്ലോ. നഷ്ടം കേശവനും ഉണ്ട്. മരുമകൻ അഭിമന്യുവും അകാല മൃത്യുവരിച്ചു.
2: സോദരിമാരുടെ ഭർത്താക്കന്മാരൊന്നും മൃത്യുവരിച്ചില്ല.
1: എന്നാൽ ഇവിടെയോ മക്കളും പോയി ഭർത്താക്കന്മാരും പോയി.
3: വൃഷാലി
0: അമ്മേ, പാഞ്ചാലിയല്ല വൃഷാലി, സുഭദ്രയല്ല സുപ്രിയ. കർണപത്നിമാർക്ക് വൈധവ്യം സമ്മാനിച്ചവർ തന്നെ അർജുന പത്നിമാർക്ക് ദീർഘ സൗമംഗല്യം നൽകി.
1: മക്കളെ, അധർമ്മചാരികളുടെ ഭാര്യാപദം ഏൽക്കേണ്ടി വന്ന നിർഭാഗ്യവതികളാണെന്ന് പരിതപിക്കുന്നുവോ നിങ്ങൾ?
0: ആരു പറഞ്ഞു അധർമ്മചാരികളെന്ന്? അമ്മയുടെ മക്കൾ അഭിമാനികളായിരുന്നു. അവരുടെ ഭാര്യാപദം ഞങ്ങൾക്കും അഭിമാനമാ.
2: തീർച്ചയായും. ഒരു നൂറായുസ് ജീവിച്ചിരുന്നില്ലെങ്കിലും ആദർശത്തിന്റെ ആൾരൂപങ്ങളായി തന്നെയാ അമ്മയുടെ മക്കൾ അനശ്വരതയിലായത്.
1: വൈകല്യം ബാധിച്ച മാതാപിതാക്കൾ, മക്കൾക്കത് ശാപമാണ്, നിർഭാഗ്യമാണ്.
2: ആരാണമ്മ വികലാംഗർ? ആഴ്ചയില്ലാത്തതാണോ വൈകല്യം? അമ്മേ, ശരീരത്തിന്റെ വൈകല്യത്തെക്കാൾ ഭയാനകമാണ് മനസ്സിന്റെ വൈകല്യം.
4: അതവൾക്കാ പാഞ്ചാലിക്ക്. മോളെ,
0: ശരിയല്ലേ വൃഷാലി പറഞ്ഞത്? പുത്തൻ മാളികയിലെ അകത്തളങ്ങളിൽ ജലാശയമൊരുക്കി പൂക്കൾ വിതറി പ്രതല സമാനമാക്കുക. ചതിയറിയാതെ കാൽ തന്നെ വീണപ്പോ അതിഥിയെ നോക്കി കൈകൊട്ടിച്ചിരിക്കുക. തീർന്നോ? കൊട്ടാരത്തിലിരിക്കുന്ന പാവം അച്ഛനെയും ആക്ഷേപിച്ചില്ലേ കുരുടന്റെ മകനും കുരുടനെന്ന്? അമ്മേ, ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടിച്ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞ അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട് പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ്, അമ്മയുടെ മകൻ സുയോധനൻ. പാവമാണ് അദ്ദേഹം. അമ്മയെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അച്ഛനെയും ഒരുപാട് ഒരുപാട് സ്നേഹമാണമ്മേ അദ്ദേഹത്തിന് നിങ്ങളോടെല്ലാവരോടും.
2: ആ സ്നേഹം ആരറിയാൻ ഭാനുമതി? സർവനാശത്തിനും കാരണക്കാരൻ എന്നല്ലേ വിശേഷണം?
1: സൂതികമാരുടെ ശുശ്രൂഷയിലല്ലോ ഗാന്ധാരിക്ക് മക്കളെ പിറന്നത്. അടിവയറ്റിൽ വളർന്നു വന്ന മാംസഖണ്ഡം കനം കൂടി അസഹ്യമായപ്പോ പ്രാണവേദനയിൽ ബോധരഹിതയായി വീണത് മാത്രം ഓർമ്മയുണ്ടായിരുന്നു. സൂതികാലയത്തിലെ വെറും നിലത്ത് തളം കെട്ടിയ ചോരയുടെ നനവേറ്റ് ബോധം വീണ്ടു കിട്ടി. പ്രാണൻ പോയില്ലെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോ എല്ലാ വേദനയും മറന്ന് പരതി ഞാൻ. പിറന്നത് ഇരട്ടകളാകുമെന്ന് തോന്നലായിരുന്നു. പക്ഷെ തലകുനിച്ചു നിൽക്കുന്ന പരിചാരികമാരിലൊരാൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നു. കൈകാലുകളില്ലാതെ, ശിരസും ഉടലും വേർതിരിയാതെ ഒരു മാംസപിണ്ഡം.
0: അമ്മേ,
1: നിന്റെ പതിയുടെ പിറവി നീചജന്മമല്ല മോളെ, സർവാദരണീയനായ വ്യാസഭഗവാന്റെ അനുഗ്രഹമാ. തപം കൊണ്ടും ധ്യാനം കൊണ്ടും സമാർജിച്ച ദിവ്യ ചൈതന്യമാണ് അരൂപിയായ നിശ്ചേതനങ്ങളായ മാംസകഷ്ണങ്ങൾക്ക് മനുഷ്യാകാരവും പ്രാണനും പകർന്നത്. അത് നീചജന്മമെന്ന് പറയുന്നവർ അധിക്ഷേപിക്കുന്നത് ഗാന്ധാരിയെയല്ല, വ്യാസഭഗവാനിയാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊന്നും അബദ്ധജന്മങ്ങളല്ല, അബദ്ധജന്മങ്ങളല്ല. അല്ല,
2: അമ്മേ, ക്രൂരതയുടെ മൃഗരൂപങ്ങൾക്ക് ആ പിറവിയിൽ ഭയം ജനിക്കുക സ്വാഭാവികം. ഭയവിഹ്വലരായി നിലവിളിച്ചത് തങ്ങളുടെ അന്തകന്റെ വരവിനെ ഭയന്നിട്ടാ. എന്താ അങ്ങനെയല്ലേ പറയേണ്ടത്?
3: ആര് പറയാൻ?
2: സഹതാപത്തിന്റെ സഹയാത്രിക മഹാറാണി കുന്തിദേവി.
1: വൃഷാലി പറഞ്ഞതും ശരിയാ. പരാതികളുമായി എന്നും കുന്തി വരും. മഹാരാജാവും ഭീഷ്മപിതാമഹനും പരിഹരിക്കുകയും ചെയ്യും അവൾക്ക് അനുകൂലമായി. ദുര്യോധനന്റെ ഉപദ്രവം, എന്റെ മക്കളുടെ ശകാരം, അതൊക്കെയാ പരിദേവനങ്ങൾ. പക്ഷേ ഭീമസേനന്റെ വികൃതികളിൽ എന്റെ മക്കൾ ചോരയൊലിപ്പിച്ചും കണ്ണീരൊലിപ്പിച്ചും വന്നാൽ സഹതാപം. അച്ഛനില്ലാത്ത മക്കളെന്ന പരിഗണന. സുയോധനന്റെ ഇളം മനസ്സിൽ പകയുടെ വിത്ത് വിതറുകയായിരുന്നു കുരുസഭയിലെ പരാതി പരിഹാര വേദികൾ.
2: പാണ്ഡവരോടുള്ള പക
1: പാണ്ഡവരോട് മാത്രമായിരിക്കില്ല, അവന്റെ ഈ അമ്മയോടും.
2: അമ്മ
1: ശാസിച്ചിട്ടേയുള്ളൂ, ശിക്ഷിച്ചിട്ടേയുള്ളൂ. എന്റെ ഉണ്ണികളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല ഈ അന്ധ മാതാവ്. എന്റെ മക്കൾ അങ്ങനെയാവും കരുതുക, അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. അഗതികളായവരെ തുണക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു മക്കളെ ഞങ്ങൾ.
2: അയ്യോ അമ്മ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരിക്കലും അത്തരമൊരു ചിന്തയുണ്ടായിട്ടില്ല. അവകാശപ്പെട്ട സ്നേഹവാത്സല്യങ്ങൾ അച്ഛനില്ലാത്തവർക്കായി പകുത്തു നൽകേണ്ടി വന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരിക്കലെന്നോട് പറഞ്ഞു, ഭാനുമതി, നമുക്ക് മക്കൾ രണ്ടല്ല 102 ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ നിന്റെ മക്കളാണ്. അമ്മേ, ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മയുടെ മകൻ തിരിച്ചറിവില്ലാത്തവനല്ലമ്മേ. അച്ഛനമ്മമാരുടെ ഉള്ളമറിയുന്നവനാ സത്യം.
1: മോളെ,
2: ജ്യേഷ്ഠപത്നി എന്നും അമ്മ തന്നെ. പുരാണത്തിലെ ഗ്രാഹ്യമാകാം യുവരാജനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. വൃഷാലി,
5: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാ മടവിം വിദ്ധി ഗച്ഛതാദ യഥാസുഖം.
2: രാമായണമാണ് രാമനെ ദശരഥനായിട്ട്, അതായത് ജ്യേഷ്ഠൻ പിതാവ് തന്നെ. സീത, ഞാൻ സുമിത്രാദേവി, നിന്റെ അമ്മ. വൃഷാലി, എന്താ രാമായണ കഥാഖ്യാനം?
6: എൻ്റെ ഒരു സംശയമാണ്. വാൽമീകി മഹർഷിയുടെ വിഖ്യാത കൃതിയിലെ ഉജ്ജ്വല ശ്ലോകം, ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠഭാര്യയെ അമ്മയായും കാണണം.
1: അതെ, അങ്ങനെ തന്നെയല്ലേ?
2: ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ എന്നെ.
6: പക്ഷേ എല്ലാവരും അങ്ങനെയാണോ? സഹദേവൻ മുതൽ ഭീമൻ വരെ ജ്യേഷ്ഠപത്നിയായ പാഞ്ചാലിയെ കാണേണ്ടത് അമ്മയായിട്ടല്ലേ?
2: എന്നിട്ട് അമ്മയെ പത്നിയാക്കിയതോ പാപമല്ലാത്തത്?
1: വൃഷാലി,
6: അമ്മ പറഞ്ഞതാ ധർമ്മപക്ഷത്തിന്റെ സദാചാര ബോധം.
2: ഇല്ല, മറുപടി ഇല്ല.
1: 5 പാഞ്ചാലി,
6: ന്യായീകരണങ്ങൾ അനവധിയുണ്ടാകും. കാരണം അവരാണല്ലോ ധർമ്മനീതിയുടെ കാവലാൾ.
2: ശരിയാണ്, ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും?
6: പൗരജനങ്ങളെല്ലാം അങ്ങനെ ചിന്തിക്കില്ല ഭാനുമതി.
2: അധമപക്ഷം, അധർമ്മപക്ഷം, അവിടെ വിധവകൾ പെരുകിയാലെന്ത്, നിലവിളികൾ ഉയർന്നാലെന്ത് അല്ലേ?
6: വിധവകൾ പെരുകുന്ന, നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുന്ന ദുരന്ത സൃഷ്ടാക്കൾക്ക് നേരെ അമ്മേ ഗാന്ധാരി, നിങ്ങളുടെ നയനങ്ങൾ ഇനിയെങ്കിലും തുറക്കുക.
1: ലോകാരാധ്യനായ വസുദേവകൃഷ്ണനെ ശപിച്ചവൾ എന്ന ദുഷ്പേര് കൂടി സ്വന്തമാക്കി ഈ വൃദ്ധ മാതാവ്.
2: അത് ദുഷ്പേരല്ലമ്മേ, മഹാഭാരതം ഭാവി ലോകത്തിന് നൽകുന്ന സന്ദേശമാണത്. സ്ത്രീജനവിലാപങ്ങൾക്ക് നിമിത്തമാകുന്നവർക്കുള്ള ശിക്ഷ, ശാന്തിദൂതരെന്ന് ചമഞ്ഞ് സർവനാശം വിതയ്ക്കുന്ന യുദ്ധമുഖങ്ങൾ തുറക്കുന്നവർക്കുള്ള ശിക്ഷ. ആ ശിക്ഷകൾക്ക് അവതാര പുരുഷനും അതീതനല്ല.
0: ഗാന്ധാരി ശാപത്തിന്റെ കാവ്യനീതിയാണതെന്ന് ബോധ്യപ്പെടുന്ന ഒരു തലമുറ വരിക തന്നെ ചെയ്യും.
4: ഭാവി തലമുറയുടെ പ്രകീർത്തനത്തിനു വേണ്ടി വർത്തമാനകാല ദുരന്തങ്ങൾ, ഇതെന്ത് ലോകനീതി?
1: നീതി കാലദേശ ഭേദങ്ങളാണ്. ഇന്നിന്റെ നീതിയല്ല നാളെയുടേത്, ഒരാളുടെ നീതിയല്ല മറ്റൊരാൾക്ക്.
0: അമ്മേ, എല്ലാ നീതികൾക്കും മേലെയാണ് യാഥാർത്ഥ്യങ്ങൾ, ജീവിതമെന്ന യാഥാർത്ഥ്യം.
1: മകളെ, യാഥാർത്ഥ്യങ്ങളോട് സമരമല്ല, സമരസപ്പെടുകയാണ് വേണ്ടത്.
4: ശരിയാണ്, സമരസപ്പെടലിന്റെ ആഘാതമേൽക്കാനും തയ്യാറാവുക.
1: ആഘാതമോ?
4: അതെ, ഭരണസാരഥ്യമേറ്റു. വകുപ്പ് വിഭജനമായി രാജമന്ദിരങ്ങളുടെ വീതം വെയ്പ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്.
0: വൃഷാലി.
4: അതെ സോദരി, സമരസപ്പെടലിന്റെ മറ്റൊരാഘാതം. അതിന് തയ്യാറാവുക.
0: മോളെ,
4: യുവരാജ ഭീമസേനൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രാജമന്ദിരം അങ്ങയുടേത്, സുയോധനന്റെ ഈ കൊട്ടാരം.
0: വൃഷാലി,
4: സത്യമാണമ്മേ, ശത്രുവിന്റെ ശില്പഭാവന അംഗീകരിക്കുന്നു ശക്തിയുടെ ഭീമരൂപം.
1: കൊന്നിട്ടും പക തീർന്നില്ലേ അവന്?
4: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
1: ഭാനുമതി, മോൾ എന്താ ഒന്നും പറയാത്തത്? നിന്റെ വിഷമം അമ്മ കാണുന്നുണ്ട്.
0: ഇല്ലമ്മേ, ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഗന്ധവും ശബ്ദവും ഇല്ലാത്ത ഈ കൊട്ടാരം വെറുത്തു തുടങ്ങിയതാ. ഇപ്പോഴാ ഭീമസേനൻ വരുമെന്നറിഞ്ഞപ്പോ ആശ്വാസമായി. ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല.
4: ഭാനു,
0: ആരൊക്കെയാ? ബലന്ധരയുണ്ടാവും. പാഞ്ചാലി എന്നും ഉണ്ടാവില്ലല്ലോ. ഗഡോൽകച്ചന്റെ അമ്മ ഹിടുമ്പി വരുവോ? ഏയ്, ഇല്ല, അതിന് സാധ്യതയില്ല. അല്ലേ അല്ലേ വൃഷാലി?
4: നീ ഒന്ന് പൊട്ടിക്കരയരുതോ ഭാനുമതി.
0: എന്തിന്? ഞാൻ ധീരനായ സുയോധന പത്നിയല്ലേ, വർഷങ്ങളായി ഹസ്തിനാപുരം ഭരിച്ച യുവരാജന്റെ ഭാര്യയല്ലേ. പിന്നെ എന്തിനു കരയണം? എന്നെ കരയിപ്പിക്കാനാണല്ലോ എല്ലാവരും മത്സരിക്കുന്നത്, അല്ലേ അമ്മേ? ഇല്ല, ഭാനുമതി കരയില്ല, ആരും അത് മോഹിക്കണ്ട. നഷ്ടപ്പെടലുകൾ തീരണ്ട, ഇനിയും ആവട്ടെ. കൊട്ടാരം, പിന്നെ ഈ ആഭരണങ്ങൾ, പരിചാരികമാർ, എല്ലാം പോട്ടെ. അന്തപുരത്തിൽ ആഹാരവും അന്തിയുറക്കവും അതും പുതിയ രാജാക്കന്മാർ നിഷേധിക്കും, അല്ലേ?
1: മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ?
0: സഹിച്ചോളാം അമ്മേ, മകൻ ലക്ഷ്മണന്റെ ഉടലറ്റ ശിരസ് കണ്ട് സഹിച്ചല്ലേ. അനുജന്മാർ 99 പേരും വീണിട്ടും ആ വിയോഗദുഃഖം സഹിച്ചല്ലേ. അമ്മയുടെ മകൻ അവസാന യുദ്ധത്തിന് പോയത് സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് 2 സഹിച്ച് കിടന്നില്ലേ. പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
1: മഹാറാണി കുന്തിയുടെ ഔദാര്യം ഉണ്ടായിരുന്നു കൂടെ കഴിയണമെന്ന്. വരില്ലെന്ന് പറഞ്ഞു ഞാൻ. ഇനി മഹാരാജാവിനൊപ്പം അന്തപുരമായാലും ആരണ്യകമായാലും ശിഷ്ടകാലം മഹാരാജാവിനൊപ്പം.
4: ആരണ്യകം?
1: വാനപ്രസ്ഥം. യുദ്ധഗതി എന്തായാലും അദ്ദേഹം അത് നിശ്ചയിച്ചിരുന്നു. വിദുരനോട് പറയുകയും ചെയ്തു.
4: പക്ഷേ
1: വിദുരൻ പറഞ്ഞ് കുന്തി അറിഞ്ഞു. പോവരുതെന്ന അപേക്ഷയും.
3: അപേക്ഷയോ ആജ്ഞയോ?
4: ഭാനുമതി,
3: ആജ്ഞയാവും. മക്കളെയെല്ലാം കൊന്നവരുടെ ഭരണത്തണലിൽ ആശ്രിതവാസം, ചങ്ങലകളില്ലാത്ത ബന്ധനം.
4: അമ്മ എന്തു തീരുമാനിച്ചു?
1: വിദുരൻ അദ്ദേഹത്തെയും കണ്ടു. യാത്ര വേണ്ടെന്ന് വെക്കണ്ട, മാറ്റിവെക്കാമെന്ന്. വാക്ചാതുരിയിൽ സമർത്ഥനാണല്ലോ വിദുരർ.
3: അമ്മേ, അമ്മ തനിച്ചാവില്ല, ഞാനും.
1: പാടില്ല മോളെ. നീ പറഞ്ഞില്ലേ ശതസുതന്മാരെ കുറിച്ച്? ദുശാസനനും അനിയന്മാരും മാത്രമേ ഇല്ലാതായുള്ളൂ, അവരുടെ ഭാര്യമാരുണ്ട്. അവർക്കും ഭാനുമതിയാണ് അമ്മ. അവരെ നീ തന്നെ നോക്കണം. ഈ അമ്മയ്ക്ക് വേണ്ടി മോള് ആ ത്യാഗം കൂടി?
3: ത്യാഗമല്ലമ്മേ, ഭാഗ്യം. ഭാനുമതിയുടെ ഭാഗ്യം. അമ്മ വിഷമിക്കരുത്, അമ്മയുടെ മക്കൾക്കെല്ലാം ഞാനുണ്ടാകും. ലക്ഷണയെ പോലെ തന്നെ ഞാൻ അവരെ നോക്കും. വൃഷാലി, തളരുമ്പോ

0: നീയും ഉണ്ടാകണം കൂടെ.
1: ഇല്ലാതെ പിന്നെ അപമാന ശരങ്ങളേറ്റ് നിലം പതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ. ഭാനുമതിയും വൃഷാലിയും ആ മാതൃക തുടരും.
0: മക്കളെ, അമ്മ എന്തിനാ കരയുന്നേ? വാനപ്രസ്ഥമോ സ്വർഗാരോഹണമോ ഇഷ്ടമുള്ളതെന്തും ആഗ്രഹിച്ചോ, ആ മഹാപ്രയാണത്തിന് തടസ്സമാകുന്ന അസ്വസ്ഥതയുടെ ഒരു കണിക പോലും മനസ്സിലുണ്ടാവില്ല. ഇത് ഭാനുമതിയുടെ ഉറപ്പ്.
2: ആശ്വാസമായി മകളെ. നഷ്ടങ്ങളുടെ തമോഗർത്തങ്ങളിൽ നിബദിച്ചു പോയ ഈ വൃദ്ധ മാതാവിന് പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം കാണായിപ്പോ. കാഴ്ചയുടെ വെള്ളി വെളിച്ചത്തിനു നേരെ നയനബന്ധനം നടത്തിയ കാന്താരിക്ക് തെളിമയോടെ കാണാം ഗാഢ സൗഹൃദത്തിന്റെ ഉൾവെളിച്ചം.
0: അമ്മേ,
2: മക്കളിങ്ങ അടുത്തേക്ക് വാ. എന്റെ കൈകൾ മുറുകെ പിടിക്ക്, അങ്ങനെ അങ്ങനെ ചേർത്ത് പിടിക്ക്.
0: അമ്മേ.
2: മകളെ വൃഷാലി, കർണനെ പോലെ നിനക്കും ദാനശീലം. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും ദാനമായി നൽകിയില്ലേ നീ എന്റെ മക്കൾക്ക് വേണ്ടി? ഭാനുമതി, എനിക്കറിയാം മോളെ, സുയോധനന്റെ ഗംഭീര ശബ്ദം മാറ്റലികൊണ്ട ഈ കൊട്ടാരം നിനക്കേറെ ഇഷ്ടമാണെന്ന്. ഇടറാതെ പറഞ്ഞ് നീ അത് നിഷേധിച്ചപ്പോ നിന്റെ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ആ കൊട്ടാരവും നീ ഉപേക്ഷിക്കുന്നു. മക്കളെ, പുത്രവധുക്കളായി നിങ്ങളെ ലഭിച്ചതിൽ ഈ അമ്മ അഭിമാനിക്കുന്നു. ആ അഭിമാനമാണ് ഒരു തുള്ളി വെട്ടം, പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം.
0: അമ്മേ.
2: മോളെ വരൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ.

0: അമ്മേ, അമ്മേ വീഴല്ലേ.
1: വൃഷാലി, നീ ഇതുപോലെ വീഴ്ചകളിൽ താങ്ങായി ഉണ്ടാവണം നീ. ഭാനുമതി, വലിയ ഭാരമേൽപ്പിക്കുകയാ നിന്നെ.
2: അമ്മേ,
1: കുറേ സംസാരിച്ചു, ഇനി ഞാൻ ഉറങ്ങട്ടെ, സ്വസ്ഥമായി ഉറങ്ങട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഈ അന്ധമാതാവിന്റെ അനുഗ്രഹങ്ങൾ.
2: അമ്മേ, അങ്ങയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും മഹാഭാരതത്തിൽ മഹത്തായ ഏടുകളാണ്. അമ്മമാരും വിധവകളും ബാലികമാരും വിലപിക്കുമ്പോൾ അവർക്ക് ആശ്വാസമാകും ആ അനുഗ്രഹ കഥകൾ. ഒപ്പം പെണ്ണിന്റെ കവിളിൽ കണ്ണീർ ചാലു വീഴ്ത്തുന്നവർക്കുള്ള ശിക്ഷയാകും അങ്ങയുടെ ശാപകഥകൾ. ഗാന്ധാരി ദേവി എന്റെ അമ്മ മാത്രമല്ല, അബലകളെന്ന് മുദ്രകുത്തപ്പെടുന്ന ഓരോരുത്തരുടെയും അമ്മയാണ്. ഹസ്തിനാപുരത്തിലെ യുദ്ധാനന്തര പ്രതിസ്ഥാനത്തിരിക്കുന്ന പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ അക്ഷരാകാരം പൂണ്ട് ഒരു നാൾ പ്രതിധ്വനിക്കും. അതാവർത്തിച്ചറിയുന്ന അനുവാചകരുടെ ഉള്ളിൽ നാമൊക്കെ പുനർജനിക്കും. തിന്മയുടെ പ്രതിരൂപങ്ങളായല്ല, നന്മയുടെ, ന്യായത്തിന്റെ പ്രകാശ വലയത്തിൽ കൗരവപക്ഷവും കൗരവമാതാവും. ഇത് ഭാനുമതിയുടെ പ്രതീക്ഷ, സുയോധന പത്നി ഭാനുമതിയുടെ പ്രവചനം.

മഹാഭാരതത്തിൻ്റെ അഗാധതയിൽ കഥാതന്തു തേടി മുങ്ങിനിവർന്നവരിൽ പലരും ഭാനുമതിയെ കണ്ടിരുന്നില്ല. പരിഗണനാർഹമായ പരാമർശമാണോ ഭാരതകഥയിൽ ഭാനുമതിക്കുമെന്ന തിരിച്ചറിവാണ് ഈ ശബ്ദശില്പത്തിൻ്റെ പിന്നിലെ ചേതോവികാരം.

ആ ശ്രമം സഫലമായെന്ന ചാരിതാർത്ഥ്യത്തോടെ ഭാനുമതിക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, അഭിനയം അശ്വിനി കവണശ്ശേരി, ഭാനുമതി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഗാന്ധാരി, സൂര്യ ഇടവന, വൃഷാലി. നാടകനേരം.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയ സിനിമകളിലെ അധികമാരും കേൾക്കാതെ പോയെങ്കിലും ഹൃദയത്തിലിടം നേടുന്ന മനോഹര ഗാനങ്ങളുമായി വീണ്ടും ഒരു സംഗീതയാത്ര. പാട്ടിന്റെ വരികളിലൂടെയും സംഗീതത്തിന്റെ ഭാവങ്ങളിലൂടെയും കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെയും സഞ്ചരിക്കുന്ന പുത്തൻപാട്ടുകൾ. പുത്തൻപാട്ടുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പെൻഗിൻ എന്ന ചിത്രത്തിലെ ഓമലെ എന്ന ഗാനമാണ്. സുഷ ആലപിക്കുന്ന ഗാനം രചിച്ചത് ദീപക് റാം, സംഗീതം സന്തോഷ് നാരായൺ. ഒരമ്മയുടെ ആശങ്കകളും പ്രതീക്ഷകളും സ്നേഹവും ചേർന്ന് നിൽക്കുന്ന ഗാനമാണ് ഓമലെ. മനസ്സിൽ പറയാൻ കഴിയാത്ത വേദനകളെപ്പോലും സംഗീതമാക്കി മാറ്റുന്ന ഈ ഗാനം ചിത്രത്തിന്റെ വികാര ലോകത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നു.

0: നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നീ ഇപ്പോ ഏത് മാനസികാവസ്ഥയിലായാലും നിന്നെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
1: എനിക്ക് എല്ലാം മറന്നിട്ട് മോണാവാൻ പറ്റുന്നില്ല.
0: നീ ഇപ്പോ ഏത് വിശ്വാസത്തോടെയാണോ ജീവിക്കുന്നത്, അതൊട്ടും കളങ്കപ്പെടുത്താതെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. മോനെന്നെ അച്ഛാന്ന് എന്നെ വിളിച്ചോളൂ.

അടുത്ത ഗാനം ഗോപിസുന്ദർ സംഗീതമൊരുക്കിയതാണ്. ചിത്രം മജ്ലി. ഈ നെഞ്ചിലെ താളം നീ എന്നാരംഭിക്കുന്നു. പ്രണയമൊരിക്കൽ ഹൃദയത്തിൽ വേരൂന്നിയാൽ അതിന്റെ ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. അത്തരമൊരു പ്രണയസ്മരണിയാണ് ഈ നെഞ്ചിലെ എന്ന ഗാനം. ഈ നെഞ്ചിലെ നിശ്വാസമായി നീ എന്ന വരികളിൽ വിരഹവും സ്നേഹവും ഒരുമിക്കുന്നുണ്ട്. ആസ്വദിക്കാം നമുക്ക്.

അടുത്ത ഗാനം കുമ്മാട്ടി കഥ എന്ന ചിത്രത്തിൽ നിന്നാണ്. ജാസി ഗിഫ്റ്റ് ആണ് ഗാനം ആലപിക്കുന്നത്. ആറുമുഖൻ വെങ്കിട്ടങ് രചിച്ച് അർജുൻ വി അക്ഷയാണ് ഗാനത്തിന് സംഗീതമൊരുക്കിയത്. നാടൻ സൗന്ദര്യവും ബാല്യസ്മരണകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മൃദുല ഗാനം എന്ന് നമുക്ക് പറയാം. ഗ്രാമീണ ഭാവങ്ങളെയും സ്വപ്നങ്ങളെയും മനോഹരമായി വരച്ചിടുന്ന വരികൾ. പൊന്നിൻ നിറമുള്ള പാതകളിലൂടെ എന്ന ഭാവം കേൾവിക്കാരനെ ബാല്യത്തിന്റെ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.

പറയാതെ ബാക്കി വെച്ച വികാരങ്ങളുടെ ഭാഷയാണ് അടുത്ത ഗാനം. വിരിയാതെ കിടക്കുന്ന പൂമൊട്ട് പോലെ ചില സ്നേഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതൽ വിരിയാത്ത മൗനങ്ങൾ എന്ന ഒറ്റവരി തന്നെ പാട്ടിന്റെ ആത്മാവാണ്. അബ്രഹാമിന്റെ 137 ഒഡീഷൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സന രാധാകൃഷ്ണൻ ഗാനം ആലപിക്കുന്നു. സഞ്ജനയുടെ ഗാനരചന, TS വിഷ്ണുവിന്റെ സംഗീതം.

ആകാശത്തൊഴുകുന്ന വെൺമേഘങ്ങളോട് മനസ്സിന്റെ കഥ പറയുന്ന മനോഹര ഗാനമാണ് അടുത്തത്. പ്രതീക്ഷയും യാത്രയും സ്വപ്നങ്ങളും ചേർന്ന സംഗീതാനുഭവം. വെൺമേഘമേ, നീ എവിടേക്കാണ് യാത്ര എന്ന ചോദ്യം ഓരോ മനുഷ്യന്റെയും ജീവിതയാത്രയെ ഓർമ്മിപ്പിക്കുന്നു. കാലൻ വേണു എന്ന ചിത്രത്തിനു വേണ്ടി നെക്ടാർ അലക്സ് സംഗീതമൊരുക്കി ആലപിച്ച ഗാനം രചിച്ചത് ശ്രീഹരി ആറ്റൂരാണ്.

ജോഷ്വ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമുണ്ട്. കവിതയുടെ മൃദുലതയും കടലിന്റെ അനന്തതയും ഒത്തുചേരുന്ന ഗാനം. കടലിന്റെ ഓരോ തിരയിലും ഒരു കഥയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികള്, കടലിന്റെ പുസ്തകത്തിൽ എഴുതിയ സ്വപ്നങ്ങൾ എന്ന ഭാവം ഗാനത്തെ വേറിട്ട അനുഭവമാക്കുന്നു. ദിവ്യ എസ് മേനോൻ ആലപിച്ച ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിനം ഒരുക്കിയ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: കൊച്ചിൻ ഷാദിയെ ചെന്നൈ 3 എന്ന ചിത്രത്തിലെ ഗാനത്തിന് നമുക്ക് കാതോർക്കാം. സജിത് ശങ്കറും വില്യ ഐസക്കും ഗീതിയ വർമ്മനുമാണ് ഗാനം ആലപിക്കുന്നത്. എൻ ഗോഡിൻ വിക്ടറിന്റെ ഗാനരചന, സണ്ണി വിശ്വനാഥിന്റെ സംഗീതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിൽ മനസ്സിൽ വിരിയുന്ന പ്രതീക്ഷകളുടെ സംഗീതമാണ് പുലരിയിൽ എന്ന ഗാനത്തില്. പുലരിയിൽ പൊൻകിരണങ്ങൾ തഴുകുമ്പോൾ എന്ന ഭാവത്തിൽ ജീവിതത്തിന്റെ പുതു വെളിച്ചം തെളിയിക്കുകയാണ് പുലരിയിൽ പൊൻ വെളിച്ചമായി പകലുകൾ മിഴിതേടവേ എന്ന ഗാനം.

അടുത്ത ഗാനം കുട്ടിയപ്പനും ദൈവദൂതരും എന്ന ചിത്രത്തിൽ നിന്നാണ്. ജോബ് കുര്യനാണ് ഗാനം ആലപിക്കുന്നത്. രതീഷ് തുളസീധരന്റെ വരികൾ, പി വി ആദർശിന്റെ സംഗീതം. ഉയരെ പനിമതി നിലാവേ എന്നാരംഭിക്കുന്ന ഗാനം സ്നേഹത്തിന്റെ ആഴം അതിന്റെ ലാളിത്യത്തിലാണ്. ഉയരെ എന്ന വിളിയിൽ പ്രണയവും കരുതലും ജീവിതത്തിന്റെ ചൂട് നിറഞ്ഞിരിക്കുന്നു.

അടുത്ത ഗാനം അതിഥി എന്ന ചിത്രത്തിലേതാണ്. മധു ബാലകൃഷ്ണനും ഷെറിൻ മാത്യുവും ആലപിച്ച ഗാനത്തിന്റെ വരികളും സംഗീതവും കൃഷ്ണകുമാർ വർമ്മ. മന്ദാരപ്പൂവിന്റെ മൃദുലത പോലെ വിരിയുന്ന പ്രണയഗാനം, വരികളിൽ നിറയുന്നത് സ്നേഹത്തിന്റെ സുഗന്ധമാണ്.

എന്റെ മീര എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പി എസ് ശ്രീനന്ദ ആലപിക്കുന്ന ഗാനം, രചിച്ചത് സഞ്ജൻ മേടയിൽ, സംഗീതം ഡെന്നി ഡെൻസിൽ. ഓർമ്മകളുടെ ഊഞ്ഞാലിലാടുന്ന ഒരു ഹൃദയത്തിന്റെ സംഗീതം, സ്നേഹവും നഷ്ടവും പ്രതീക്ഷയും ചേർന്ന വരികൾ.

പി കെ വിമലിന്റെ സംഗീതവും ആലാപനവും ആദർശ് വേണുഗോപാലാണ് ഗാനരചന. ഇതുവഴി തേടി വന്നു നീ എന്നാരംഭിക്കുന്ന മനോഹര ഗാനം കേരള എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ജീവിതയാത്രയിൽ ചില കണ്ടുമുട്ടലുകൾ അപ്രതീക്ഷിതമാണ്, അത്തരമൊരു യാത്രയുടെ സംഗീത രൂപമാണ് ഈ ഗാനം. ഇതുവഴി തേടി വന്നു നീ എന്ന വരികളിൽ പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട്. കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയത്തെ മൃദുവായി തഴുകുന്ന ഒരു മനോഹര ഗാനമാണ് അടുത്തത്. ഈ വഴിയെ എന്നാരംഭിക്കുന്നു. മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണമായി എത്തിയ ദ കുങ്ഫു മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം പ്രകൃതിയുടെ സൗന്ദര്യവും യാത്രയുടെ നനുത്ത അനുഭവങ്ങളും സ്നേഹത്തിന്റെ ഓർമ്മകളും ചേർത്തൊരുക്കിയ ഒരു സംഗീതാനുഭവമാണ്. ഉത്തരാഖണ്ഡിലെ മനോഹരമായ മലയോര കാഴ്ചകൾ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനം ജീവിതയാത്രയെ ഒരു മേഘത്തിന്റെ ഒഴുക്കിനോടും ഒരു പക്ഷിയുടെ പറക്കലിനോടും ഉപമിക്കുന്നു. ചിറകുകൾ തേടിടാം എന്ന വരികളിലൂടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയും ഓർമ്മകൾ ചാരെ എന്ന ആശയത്തിലൂടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹനിമിഷങ്ങളും ഗാനത്തിൽ നിറയുന്നു. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഇഷാൻ ഛാബ്രയാണ്. വരികൾ എഴുതിയത് ശ്രീരേഖ ഭാസ്കരൻ. ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗായകരായ കാർത്തിക്, നിത്യ മാമൻ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. മഴമേഘങ്ങൾക്കൊപ്പം ഒഴുകിയും മലനിരകൾക്കിടയിലൂടെ സഞ്ചരിച്ചും ഒരു സ്വപ്നലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ മധുരഗാനം ഇനി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുത്തൻ പാട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സംഗീതയാത്ര നിങ്ങൾ ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ഗാനവും ഒരു കഥയാണ്, ഒരു ഓർമ്മയാണ്, ഒരു അനുഭവമാണ്. ഇന്നത്തെ പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പുതിയ പാട്ടുകളുടെയും പുതിയ സംഗീത വിശേഷങ്ങളുടെയും മറ്റൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കേൾക്കാം. അതുവരെ സംഗീതം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. നല്ല നിമിഷങ്ങൾ ജീവിതത്തെ മനോഹരമാക്കട്ടെ. ഞാൻ ചന്ദ്രലേഖ മലശ്ശേരി, നമസ്കാരം.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജെ

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

നഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 15, ഹിജ്റാവർഷം 1447, മുഹറം 13, ശകവർഷം 1948, ആഷാഢം 8, 2026 June 29, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.